നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.7 ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 16, കൊല്ലവർഷം 1201 മിഥുനം 23, 2026 ജൂലൈ 7 ചൊവ്വാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 6 സെക്കൻഡും. ഇനി ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒധായി. തുടർന്ന് പ്രഭാത ഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. പോഷക സമൃദ്ധിയും മണ്ണിന് കരുത്തും നൽകുന്ന അമരപ്പയർ കൃഷി ചെയ്യുന്നതെങ്ങനെ. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനത്തിൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യ ജാലകം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസോ മൗര്യ ദേ വാസ്കോൺസ്ലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. ന്യൂഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി.

0: തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. കൌമാരക്കാരിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കുട്ടികൾക്കൊരു കഥ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം MR അപർണ രാജ്. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. കുട്ടികൾ പ്രകൃതിയെ അറിയട്ടെ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവട്ടുപുറം അസബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റെഡീസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവ്വതനാൽ പ്രധാനം സ്പോൺസേർഡ് പരിപാടി. 8:35 സ്മൃതി ഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം സ്പോൺസേർഡ് പരിപാടി. പത്ത് 15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. 1:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇതുവരെ നിങ്ങൾ കേട്ടത് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will hold talks with Indonesian President Prabowo Subianto in Jakarta today. Mr. Modi arrived in Jakarta yesterday on a 3-day state visit at the invitation of Indonesian President. In a special gesture, President Prabowo personally received the Prime Minister at the airport. Indonesian Air Force fighter jets escorted the Prime Minister's aircraft after it entered Indonesian airspace. Describing the welcome as deeply touching, PM Modi said he looked forward to holding discussions with President Prabowo to impart fresh momentum to the India-Indonesia Comprehensive Strategic Partnership, which was established during his 2018 visit. Prime Minister Modi praised the rich cultural performances presented during his arrival in Jakarta, saying they reflected the deep civilizational, cultural and spiritual ties shared by India and Indonesia. The Prime Minister also appreciated a Bharatanatyam performance by the Samanvay group comprising Indonesian students. After receiving a warm welcome from members of the Indian diaspora at his hotel, the Prime Minister witnessed a series of performances. These include Indonesia's iconic Wayang Quilt Shadow puppetry depicting the Ramayana, a Bharatanatyam recital by Indonesian students, and a devotional Buddhist dance paying homage to the Triple Gem. Expressing gratitude to the Indian community, the Prime Minister said he was touched by the warm reception accorded to him in Jakarta. Prime Minister Modi received an enthusiastic welcome from the Indian diaspora.

0: diaspora upon his arrival at the hotel in Jakarta. India's ambassador to Indonesia, Sandeep Chakravarti, said that Prime Minister's visit to Indonesia is set to mark a significant upgrade in India's strategic partnership with Southeast Asia's largest economy. He said major announcements expected across defense, maritime security, digital connectivity, critical minerals and trade sectors.
1: India and Indonesia are very close and strategic partners. We are just 160 kilometers away. The southernmost tip of India in the Nicobar Islands is just 160 kilometers from Aceh. And after the very successful visit of President Prabowo as chief guest for our Republic Day, I think the relations are on an upward swing in a higher trajectory, and Prime Minister's visit will reinforce that trend. And we will, of course, doing a lot of understandings and agreements on several areas of cooperation, and we are also hopeful for opening up new areas of cooperation.
0: Union Home and Cooperation Minister Amit Shah has said that Cooperation Ministry has infused new energy into the lives of nearly 30 crore people associated with the cooperative sector over the past 5 years. Addressing the 5th Foundation Day celebrations of the Cooperation Ministry in New Delhi, Mr. Shah said the ministry established by Prime Minister Narendra Modi in 2021 has transformed the cooperative ecosystem into one that is modern, transparent, technology-driven and competitive. The Sri Ram Janmabhoomi Tirth Kshetra Trust has accepted the resignations of General Secretary Champat Rai and Trust Member Dr. Anil Mishra. Both had stepped down after their names surfaced in the alleged Ram Temple donation embezzlement case. Krishna Mohan has been appointed interim General Secretary until a new appointment is made. His complaint formed the basis of the FIR registered in the alleged donation irregularities case, in which 8 people have been arrested. The trust has also decided to appoint a chief executive officer and has formed a 3-member committee to recommend candidates. Addressing the media, Trust Treasurer Govind Devgiri said the possibility of a conspiracy behind the episode could not be ruled out. He also asserted that all donated ornaments and valuables are safe, properly accounted for, and that details of donated items are available with the trust. External Affairs Minister S. Jaishankar met with King Hamad bin Isa Al Khalifa in Bahrain and discussed ways to further strengthen bilateral partnership. Dr. Jaishankar arrived in Bahrain from Qatar on the second leg of his 4-nation visit to the Gulf. In football, Spain stormed into quarterfinals of FIFA World Cup, beating Portugal 1-0 in the round of 16 clash at the Dallas Stadium last night. And that is the end of this news bulletin.
2: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ഇനി കേൾക്കാം
3: സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
4: സ്കൂട്ടറിലോ ബൈക്കിലോ യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്ത് യാത്ര തുടരേണ്ടി വരുമ്പോൾ പാർക്കിംഗ് സ്റ്റാൻഡ് തട്ടിമാറ്റാൻ മറന്നുപോകും. ഏതാനും ദൂരം ഓടുമ്പോഴേക്ക് അക്കാര്യം ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തും. സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അപായ സൂചന ശ്രദ്ധയിൽപ്പെടുത്തും. ഉടൻ സ്റ്റാൻഡ് തട്ടിമാറ്റി നാം യാത്ര തുടരും. ഉയർന്നു നിൽക്കുന്ന പാർക്കിംഗ് സ്റ്റാൻഡ് തട്ടിമാറ്റാതെ സ്കൂട്ടറിൽ യാത്ര തുടർന്നാൽ അപകടം ഉറപ്പ്. എന്നാൽ ഈ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെടുത്തുന്നയാൾ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല, നാട്ടുകാരോ പരിചയക്കാരോ ആയിരിക്കില്ല. ഓരോ വ്യക്തിയുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ മാത്രം. ലോകത്ത് അനീതിയും അക്രമവും വംശീയതയും വർദ്ധിക്കുമ്പോഴും മനുഷ്യ സ്നേഹത്തിൻ്റെ കുറേ തുരുത്തുകൾ ബാക്കിയാവുന്നത് ശുഭകരമാണ്. മാരക രോഗം പിടിപെട്ട് അടിയന്തര ചികിത്സക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ദിവസങ്ങൾ കൊണ്ട് കോടികൾ പിരിച്ചെടുത്തു കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതും നേതൃത്വം നൽകുന്നതും നാട്ടിലെ യുവജനങ്ങളും ക്ലബ്ബുകളുമാണ് എന്നത് ആശാവഹമാണ്. സഹായിക്കപ്പെടുന്നവരുടെ നാടോ വീടോ ജാതിയോ മതമോ ലിംഗഭേദമോ ആരും പരിഗണിക്കാറില്ല. ചുറ്റുപാടു നിന്നും വേദനയുടെ വിളി കേൾക്കുമ്പോൾ കാരുണ്യം വറ്റാത്ത ഹൃദയങ്ങളിൽ നിന്നും

0: സഹായഹസ്തങ്ങൾ ഉയരുന്നു. നൊന്തുകരയുന്ന മനുഷ്യന്റെ വികാരങ്ങൾക്ക് ഒരേ ഭാഷയാണ്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ രാജ്യത്തിന്റെയോ അതിർവരമ്പുകളില്ല. സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് മനുഷ്യജീവിതം ഉദാത്തമാക്കുന്നത്. അപരനെ അറിയാനും ഉൾക്കൊള്ളാനും മനസ്സുണ്ടാവുക എന്നത് ഇക്കാലത്തെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ചുറ്റുപാടും എന്തു സംഭവിച്ചാലും നിസ്സംഗത കാണിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്നതിനപ്പുറം ചുറ്റുമുള്ളവരെ കാണാൻ കഴിയലാണ് വിജയം. മനുഷ്യർക്കിടയിൽ മതിലുകളല്ല വേണ്ടത്, പാലങ്ങളാണ്. മറ്റുള്ളവരോട് കാരുണ്യവും സ്നേഹവും കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ഒന്നു വേറെ തന്നെയാണ്. സഹജീവികൾക്ക് സന്തോഷം പകരുമ്പോഴാണ് നാം യഥാർത്ഥ ജീവിതം ആസ്വദിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ജീവിക്കുന്നത്, നന്മ ചെയ്യാതിരിക്കുമ്പോൾ നാം മരിക്കുന്നു. സാധുക്കളെ സഹായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. അതിലുപരി സൃഷ്ടാവായ ദൈവത്തിന്റെ കാരുണ്യവും കരുതലും നമ്മുടെ മേൽ സദാ വർഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കുന്നതിനെക്കുറിച്ച് മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം, 9778392332. സുഭാഷിതം.
2: സമയം 6 മണി കഴിഞ്ഞ് 13:54. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: പ്രഭാതഗീതങ്ങൾ സമാപിച്ചു.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 1201 തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:44 ട്രെയിൻ നമ്പർ 1627 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 38 മിനിറ്റ് വൈകിയിലെ 7:26 ട്രെയിൻ നമ്പർ 1608 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി ഇന്നത്തെ വിശേഷം ശ്രദ്ധിച്ചാലോ.

0: ഇന്ന് ജൂലൈ 7. ആളുകൾ പരസ്പരം മാപ്പ് നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ദിനം ആഗോള മാപ്പ് കൊടുക്കൽ ദിനമായി ആചരിക്കുന്നു.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1896 ലൂമിയർ ബ്രദേഴ്സ് ബോംബെയിലെ വാട്സൺ ഹോട്ടലിൽ വെച്ച് 6 സിനിമകൾ പ്രദർശിപ്പിച്ച് നാം ഇന്ന് കാണുന്ന ചലച്ചിത്ര പ്രദർശന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ സിനിമാ പ്രദർശന വ്യവസായത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു.
1: ചരിത്രപഥം.
0: ഇന്ന് 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യ ജാലകം. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. ഇന്ന് 7:10 ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: പോഷക സമൃദ്ധിയും മണ്ണിന് കരുത്തും നൽകുന്ന അമരപ്പയർ എങ്ങനെ കൃഷി ചെയ്യാം? മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
5: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടുവളപ്പുകളിലും ചെറുകിട കൃഷിയിടങ്ങളിലും വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന പോഷകസമ്പുഷ്ടവും പരിസ്ഥിതി സൌഹൃദവുമായ ഒരു പയറുവർഗ്ഗവിളയെക്കുറിച്ചാണ്. അതാണ് അമരപ്പയർ. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് കുറ്റിപ്പയറും വള്ളിപ്പയറുമാണെങ്കിലും നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയർവർഗ്ഗങ്ങളുടെ പട്ടികയൊന്ന് പരിശോധിച്ചാൽ നിരവധി വിളകൾ കാണാം. ഇവയിൽ പലതും കേരളത്തിൽ കാര്യമായി കൃഷി ചെയ്യപ്പെടുന്നില്ല. പയർവർഗ്ഗ വിളകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അവ അന്തരീക്ഷത്തിലെ നൈട്രജനെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയയുടെ സഹായത്തോടെ മണ്ണിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. അതുകൊണ്ടുതന്നെ പയർവിളകളെ മണ്ണിലെ നൈട്രജൻ ഫാക്ടറികൾ എന്ന് വിളിക്കാം. വർഷത്തിൽ ഒരിക്കലെങ്കിലും പയർവിളകൾ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കാനും രാസവളങ്ങളുടെ ആവശ്യകത കുറയ്ക്കാനും സഹായിക്കും. ശാസ്ത്രീയമായി ലാബ് പെർപ്യൂറിയസ് എന്നറിയപ്പെടുന്ന അമരപ്പയർ കുറ്റിയിനമായും വള്ളിയിനമായും ലഭ്യമാണ്. വള്ളി ഇനങ്ങൾക്ക് പന്തൽ നൽകേണ്ടതുണ്ട്. എന്നാൽ ഒരു അമരപ്പന്തൽ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ തണലും ഭംഗിയാർന്ന പൂക്കളും പോഷകസമ്പന്നമായ കായ്കളും നമുക്ക് ഒരുമിച്ച് ലഭിക്കും. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ നടുന്നതാണ് ഉചിതം. എന്നാൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ കഴിയുന്ന ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ച അർക്ക ജയ, അർക്ക സൗമ്യ, അർക്ക സംഭ്രം, അർക്ക അമോക് എന്നീ കുറ്റി ഇനങ്ങളും അർക്ക സ്വാഗത്, അർക്ക പ്രസിദ്ധ്, അർക്ക ഭവാനി, അർക്ക വിസ്താർ, അർക്ക പ്രധാൻ, അർക്ക കൃഷ്ണ എന്നീ വള്ളി ഇനങ്ങളും മികച്ച വിളവും ഗുണമേന്മയും നൽകുന്നവയാണ്. കൂടാതെ ഹിമ, ഗ്രേസ്, പ്യൂസ ഏർലി പ്രൊലിഫിക് തുടങ്ങിയ ഇനങ്ങളും കർഷകർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഒരു കുഴിക്ക് ഏകദേശം 10 മുതൽ 15 കിലോഗ്രാം വരെ നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ചേർക്കണം. മണ്ണിന്റെ അമ്ലത കൂടുതലുള്ള പ്രദേശങ്ങളിൽ കുമ്മായം ചേർക്കുന്നതും ഗുണകരമാണ്. വിത്ത് പാകുന്നതിന് മുൻപ് റൈസോബിയം കൾച്ചർ ഉപയോഗിച്ച് വിത്ത് പരിചരിക്കുന്നത് നൈട്രജൻ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. വള്ളി ഇനങ്ങൾക്ക് ഏകദേശം 2 മീറ്റർ അകലത്തിലും കുറ്റി ഇനങ്ങൾക്ക് 60 മുതൽ 75 സെന്റിമീറ്റർ വരെ അകലത്തിലും നടാം. വിതച്ച് 45 മുതൽ 55 ദിവസത്തിനുള്ളിൽ കുറ്റി ഇനങ്ങളും 70 മുതൽ 75 ദിവസത്തിനുള്ളിൽ വള്ളി ഇനങ്ങളും

0: പൂക്കുന്നു. അമരപ്പയറിൽ സാധാരണയായി കാണുന്ന പ്രധാന കീടങ്ങൾ ഇലതീനിപ്പുഴു, മുഞ്ഞ, ചാഴി എന്നിവയാണ്. ഇവയ്ക്കെതിരെ മഞ്ഞ ഒട്ടുകെണികൾ അഥവാ സ്റ്റിക്കി ട്രാപ്പുകൾ സ്ഥാപിക്കാവുന്നതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി, സോപ്പ് ലായനി തളിക്കാം. രോഗബാധിത ഇലകൾ നീക്കം ചെയ്യുക തുടങ്ങിയ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളും അവലംബിക്കാം. അമിതമായി നൈട്രജൻ വളം നൽകുന്നത് ഇലവളർച്ച കൂട്ടുകയും പൂക്കളും കായ്പിടുത്തവും കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ജൈവവളങ്ങൾക്കും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകണം. അമരപ്പയർ പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷണവിളയാണ്. പ്രോട്ടീൻ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ എന്നിവയും ധാരാളമായി അമരയിൽ അടങ്ങിയിരിക്കുന്നു. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി മാത്രമല്ല, അടുത്ത വർഷത്തേക്കുള്ള വിത്തും അതിൽ നിന്നു തന്നെ ശേഖരിച്ച് വയ്ക്കുമായിരുന്നു. ആ പാരമ്പര്യം നമുക്ക് തിരിച്ചുപിടിക്കാം. വീട്ടിൽ ഒരു മൂട് അമര നട്ടാൽ രണ്ടര മാസത്തിനു ശേഷം സ്ഥിരമായി പച്ചക്കറി ലഭിക്കുന്നു. അധികം വെള്ളമോ പ്രത്യേക പരിചരണമോ ആവശ്യമില്ലാത്ത ഈ വിള നമ്മുടെ അടുക്കള തോട്ടത്തിന്റെ അവിഭാജ്യ ഘടകമാക്കാം.
1: മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
4: പ്രിയമുള്ളവരെ, കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിച്ചാലും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.

0: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
1: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
2: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
0: ഫോൺ 0483271439.
3: ദൃഷ്ടി.
4: പത്രത്താളുകളിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ടുകൾ. ദൃഷ്ടി. പരീക്ഷാക്രമക്കേട്, അന്വേഷണം തിരികെ ആഭ്യന്തര വിജിലൻസിന്. പിഴവ് സംബന്ധിച്ച് PSC. ചെയർമാന് രൂക്ഷ വിമർശനം. ജീവനക്കാർക്ക് ഓണസമ്മാനം 2% DA. ഓണം കേരളത്തിന് 100+ സ്പെഷ്യൽ ട്രെയിനുകൾ. ത്രിരാഷ്ട്ര സന്ദർശനം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ. അയോധ്യ സംഭാവന കൊള്ള, ചമ്പത്റായിയുടെ രാജി അംഗീകരിച്ചു. മണിപ്പൂരിൽ 2 സൈനികർക്ക് വീരമൃത്യു. ശ്രീലങ്കൻ ജയിലിൽ കലാപം, 25 പേർ മരിച്ചു. ചുഴലിക്കാറ്റ്, ചൈനയിൽ അണക്കെട്ട് തകർന്നു. ഗമീനിക്ക് യാത്രാമൊഴിയേകി ഇറാൻ. ഗസയിലെ സർക്കാർ പിരിച്ചുവിട്ടെന്ന് ഹമാസ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ മുന്നോട്ട്. നെയ്മർ യുഗാന്ത്യം. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് നെയ്മർ പടിയിറങ്ങുന്നു. ലോകകപ്പിനോട് വിട പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ചുവപ്പ് കാർഡ് വെട്ടി ട്രംപ് കാർഡ്. US ഫുട്ബോളർക്കായി ട്രംപിന്റെ രാഷ്ട്രീയ കളി. അർജന്റീന ഈജിപ്ത് പ്രീക്വാർട്ടർ ഇന്ന് രാത്രി 9:30. ഇന്ത്യ ഇംഗ്ലണ്ട് 3-20 ഇന്ന്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നും അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
8: എന്നാലും എത്രയാന്ന്

0: എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810000.
2: സ്വർണം പവന് 107,500 രൂപ. തങ്കം 10 ഗ്രാമിന് 141,500 രൂപ. വെള്ളി കിലോഗ്രാമിന് 240,500. വെളിച്ചെണ്ണ കിൻഡൽ കോഴിക്കോട് 24,000, വടകര 24,300, മാനന്തവാടി 26,800. കൊപ്ര കിൻഡൽ കോഴിക്കോട് എടുത്തപടി 13,600, കോഴിക്കോട്. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 16,000, കോഴിക്കോട് 15,980. മഞ്ചേരി കിൻഡൽ 4,300, മാനന്തവാടി കിൻഡൽ 5,600. കയർ കിൻഡൽ കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,200, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000, മാനന്തവാടി 3,600. പുൽത്തൈലം കിലോഗ്രാം മാനന്തവാടി 1,700. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡൽ 7,500, മഞ്ചേരി കിൻഡൽ 7,500. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 36,000, കോഴിക്കോട് പുതിയത് 36,000. പുകയില മീനം പാളയം കിൻഡൽ പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് കിൻഡൽ മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,500, കോഴിക്കോട് ചേട്ടൻ 68,000, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് കിൻഡലിന് പാലക്കാട് 28,500, കോഴിക്കോട് 26,000, മാനന്തവാടി 22,500. ഇഞ്ചി കിൻഡൽ കോഴിക്കോട് 18,200, മാനന്തവാടി പുതിയത് 14,000. പച്ചക്കപ്പ കിൻഡൽ കോഴിക്കോട് 2,500, മാനന്തവാടി 2,000. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,800. ശർക്കര കിൻഡൽ പാലക്കാട് 4,200, കോഴിക്കോട് 5,200, മാനന്തവാടി പാണ്ടി 4,900. നിലക്കട കിൻഡൽ പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 12,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 730, മാനന്തവാടി ലഗോൺ 740, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കതിച്ചക്ക കിൻഡൽ കോഴിക്കോട് 6,500, മാനന്തവാടി 6,400. പഞ്ചസാര കിൻഡൽ പാലക്കാട് 4,540, കോഴിക്കോട് 4,400, മാനന്തവാടി 4,550. മഞ്ഞൾ കിൻഡൽ കോഴിക്കോട് 16,000, മാനന്തവാടി 16,000. നേന്ത്രക്കായ കിൻഡൽ പാലക്കാട് 3,800, മഞ്ചേരി 2,200, കോഴിക്കോട് 4,000, മാനന്തവാടി 2,800. അരി കോഴിക്കോട് കിൻഡൽ മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,600, ബോധന 3,750. അരി മാനന്തവാടി കിൻഡൽ ഗന്ധകശാല 18,700, മട്ട 4,600, കുറുവ 4,500. അരി പാലക്കാട് കിൻഡൽ മട്ട 4,500, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: പ്രിയമുള്ളവരെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം ശ്രീദേവി, പാടിയത് യേശുദാസ്, രചന യൂസഫലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരുനേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം

ഭക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ, സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ

0: കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന നാല് രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7000-ത്തോളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിധി നിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നേ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തി

0: ിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടു മുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെഞ്ചിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായി സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
1: USA ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:30-ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റെയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റും 21 സെക്കൻഡും.

എഫ് എം ശുഭദിന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ വാർത്തകൾ. സർക്കാർ ഐ ടി ഐകളിൽ എസ് സി വി ഇ ടി എൻ സി വി ടി അഫിലിയേഷനുള്ള ട്രേഡുകളിലേക്ക് പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 10 വരെ നീട്ടി. അപേക്ഷകർ 13-നകം തൊട്ടടുത്ത സർക്കാർ ഐ ടി ഐകളിൽ അപേക്ഷയുടെ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയും ഡി ഇ ടി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ലിങ്ക് മുഖേനയും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. പ്രൊഫഷണൽ അധ്യാപന ഗവേഷണ രംഗങ്ങളിൽ മികവ് ആഗ്രഹിക്കുന്ന നഴ്സിംഗ് ബിരുദധാരികൾക്ക് എം എസ് സി നഴ്സിംഗ് പ്രവേശനത്തിന് അപേക്ഷിക്കാം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശനം. 26-ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടക്കും. അപേക്ഷ www.ce.kerala.gov.in വഴി ഈ മാസം 10 വരെ അപേക്ഷിക്കാം. ജനറൽ വിഭാഗത്തിന് 1155 രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് 578 രൂപയുമാണ് അപേക്ഷാ ഫീസ്. സർവീസ് കോട്ട അപേക്ഷകർ അപേക്ഷ അക്നോളജ്മെന്റ് പേജിന്റെ പ്രിന്റൌട്ട് നിർദ്ദിഷ്ട രേഖകൾക്കൊപ്പം ബന്ധപ്പെട്ട കൺട്രോളിംഗ് ഓഫീസർക്ക് അയക്കണം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൽ

0: ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള തീയതി അടുത്ത മാസം 7 ഉച്ചയ്ക്ക് 12 വരെ നീട്ടി. വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ത്രിവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈലിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള അവസരം ഈ മാസം 13 ഉച്ചയ്ക്ക് 12 വരെ ലഭ്യമാണ്. സർട്ടിഫിക്കറ്റുകളും രേഖകളും www.cee.kerala.gov.inലൂടെ അപ്ലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം, 04-71-233-2120. നമ്പർ ആവർത്തിക്കാം, 04-71-233-2120. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ദ്വിവത്സര ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയിട്ടുള്ളവർക്ക് പ്രായപരിധിയില്ലാതെ ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.polyadmission.org.gci എന്ന പോർട്ടിൽ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി ഈ മാസം 12 ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം, 04-83-27-6-1-5-6-5. മറ്റൊരു നമ്പർ 7-3-0-6-8-4-9-9-0-8. നമ്പർ ഒരിക്കൽ കൂടി, 04-83-27-6-1-5-6-5. മറ്റൊരു നമ്പർ 7-3-0-6-8-4-9-9-0-0-8.
1: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
2: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
3: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:03.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 കഴിഞ്ഞ് 51 സെക്കൻഡ്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചാലും, കേവലം ആശയമായി തന്നെ കിടക്കുന്ന ആശയത്തേക്കാൾ പ്രയോഗിക്കപ്പെട്ട ആശയമാണ് മഹത്തരം. ശ്രീബുദ്ധൻ. കേവലം ആശയമായി തന്നെ കിടക്കുന്ന ആശയത്തേക്കാൾ പ്രയോഗിക്കപ്പെട്ട ആശയമാണ് മഹത്തരം. ശ്രീബുദ്ധൻ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചാലും, 2026 കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, 2026 കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാനം വരെ.
7: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
8: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: കണ്ണേ കരിങ്കിളി കാർക്കുഴലി, നിന്റെ കണ്ഠത്തിൽ കിന്നര വീണയുണ്ടോ? കമുകറ പുരുഷോത്തമനും രേണുകയും ആലപിച്ച ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം പി കെ കേശവൻ നമ്പൂതിരി.

0: കമുകറ പുരുഷോത്തമനും രേണുകയും ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം പി കെ കേശവൻ നമ്പൂതിരി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി,
5: അലോഹ ഹോസ്പിറ്റൽ.
7: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
10: ശ്രദ്ധിക്കുക, പുതുപ്പാടി സെക്ഷനിൽ പെരുമ്പള്ളി, കാവുംപുറം,

0: കൊട്ടരക്കോത്ത് എന്നീ പരിസരങ്ങളിൽ നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെയും ഉണ്ണിക്കുളം സെഷനിൽ മാനത്താം വയൽ, ആശാരിക്കൽ, പുതിയോട്ടിൽ എന്നീ ട്രാൻസ്ഫോമർ പരിധിയിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയും നാളെ വൈദ്യുതി മുടങ്ങും.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
0: സേവന വാർത്തകൾ ശ്രദ്ധിച്ചാലും പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് LC നമ്പർ 167 ഈ മാസം 14 വൈകിട്ട് 5 വരെ അടച്ചിരുന്നതായി. പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതലമട റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. ഫോറസ്റ്റ് ട്രിബ്യൂണൽ സിറ്റിംഗ് SBI ജംഗ്ഷനിലുള്ള DTPC കോമ്പൗണ്ടിൽ നടക്കും. ആദ്യ ക്യാമ്പ് ഈ മാസം 9-10 തീയതികളിലും രണ്ടാം ക്യാമ്പ് 24-25 തീയതികളിലും നടക്കുമെന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ നിന്ന് അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രിബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഇന്നും 13, 14, 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0491-255-6087. തൃത്താല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്തവർ ഈ മാസം 15-നുള്ളിൽ ഓഫീസിൽ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0466-22-7-3-3-5. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466-22-7-3-3-5. സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
4: EDU എഡ്യൂക്കേഷൻ മാൾ മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ സമയം ശ്രദ്ധിച്ചാലും ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 38 മിനിറ്റ് വൈകി 7:26. ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യ ജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
10: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി.
12: പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഡോക്ടർ P രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു.

0: രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരസുഖമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. അന്താരാഷ്ട്ര ഡയബറ്റീസ് കൂട്ടായ്മയുടെ കണക്കുകളെടുത്താൽ ലോകത്ത് 10-ൽ 1 പ്രമേഹം ഉണ്ടായിരിക്കും എന്നാണ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ആണ്. ഈ ഊർജത്തെ കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യവും ഇത് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ എന്തെങ്കിലും തകരാർ നേരിട്ടാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. എന്നാൽ ഭക്ഷണത്തിലും ജീവിത രീതിയിലും വരുത്തുന്ന വ്യത്യാസങ്ങളിലൂടെ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും നിലനിർത്താൻ നമുക്ക് സാധിക്കും. എന്നാൽ നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹം അനാരോഗ്യത്തിലേക്കും ഗുരുതരമായ ഭവിഷ്യത്തുകൾക്കും കാരണമാകും. എന്താണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ? വർദ്ധിച്ച വിശപ്പും ദാഹവും, അടിക്കടിയുള്ള മൂത്രശങ്ക, ക്ഷീണം, കാഴ്ചമങ്ങൽ, ഉണങ്ങാത്ത വ്രണങ്ങൾ, കൈകളിലോ കാലുകളിലോ മരവിപ്പ്, തരിപ്പ്, പെരിപ്പ്, പ്രത്യേകിച്ച് കൈകളുടെ അറ്റത്തും കാലുകളുടെ അറ്റത്തും തുടങ്ങി മുകളിലോട്ട് പരകുന്നത്, വിശദീകരിക്കാൻ കഴിയാത്ത ശരീരഭാഗം കുറയുക എന്നിവ പ്രമേഹത്തിന്റെ ലക്ഷണമാകാം. പുരുഷന്മാരിൽ പേശികൾക്ക് ബലക്ഷയം, ലൈംഗിക വിരക്തി, ശീക്രസ്ഖലനം ഉണ്ടാകാം. സ്ത്രീകളിൽ സാധാരണ ലക്ഷണങ്ങൾ കൂടാതെ മൂത്രനാളിയിലെ അണുബാധ, ചൊറിച്ചിൽ, യീസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവയും ഉണ്ടാകാം. ചില ആളുകൾക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളായ കാഴ്ചമങ്ങലോ ഹൃദയ സംബന്ധമായ തകരാറോ ഉണ്ടാകുന്നതുവരെ തങ്ങൾക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്താറില്ല. ചിലരാകട്ടെ വൈദ്യപരിശോധനയുടെ ഭാഗമായി രക്തപരിശോധന ചെയ്യുമ്പോളാകാം പ്രമേഹം തിരിച്ചറിയുന്നത്. പ്രമേഹം പ്രധാനമായും 2 തരമാണ്. Type 1, Type 2 ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നിവയാണ്. പ്രമേഹത്തിന്റെ ഏറ്റവും സാധാരണമായ തരം Type 2 ഡയബറ്റിസ് ആണ്. Type 2 പ്രമേഹം, ഇത് 90-95% പേരിലും കാണുന്നത് Type 2 ആണ്. ജീവിതശൈലി ഘടകങ്ങളും ജീനുകളും ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളാലും ഇതുണ്ടാകുന്നു. അമിത ഭാരം, ശാരീരിക നിഷ്ക്രിയത്വം അഥവാ വ്യായാമം ഇല്ലാത്ത അവസ്ഥ പാലിക്കുന്നവരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇൻസുലിൻ വേണ്ടവണ്ണം ശരീരത്തിൽ പ്രവർത്തിക്കാത്തത് കാരണമുള്ള ഇൻസുലിൻ പ്രതിരോധം അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് രോഗകാരണം. കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ സാധ്യത കൂടുതലാണ്. തരം 1 Type 1 ഡയബറ്റിസ് ഇൻസുലിന്റെ ഉൽപ്പാദന കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്.
1: പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി. രാഷ്മ മുഹമ്മദ്.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ.
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
6: രംഗഗീതം
5: ബുധൻ രാവിലെ 8:20.
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: 9847341588.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
3: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
3: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483280500.
10: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: പിന്നെ പോർച്ചുഗ എനിക്ക് മഞ്ഞുകാലത്ത് വൈക്കോലായി മാറുന്ന പുല്ലുകളെക്കുറിച്ചും ചീസുണ്ടാക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു തന്നു. ഞങ്ങൾ പറയുമ്പോലല്ല പോർച്ചുഗ ചീസ് എന്ന് പറഞ്ഞത്. അദ്ദേഹം വാക്കുകളുടെ സംഗീതം ഒരുപാട് മാറ്റുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആ വാക്ക് കൂടുതൽ സംഗീതാത്മകമായി മാറുന്നു എന്നെനിക്ക് തോന്നി. എനിക്കവിടേക്ക് തിരിച്ചു പോവാൻ തിടുക്കമായി. എന്റെ അവസാന നാളുകളിൽ സമാധാനമുള്ള ആ മാന്ത്രിക സ്ഥലത്ത് ചെലവഴിക്കണം. മോൺട്രിയലിനടുത്തുള്ള ഫോൽഹ ദേല, എന്റെ സുന്ദരമായ ട്രാസോ മോണ്ടെസ്.

0: അപ്പോഴാണ് ശരിക്കും പോർച്ചുഗ എന്റെ അപ്പനേക്കാൾ പ്രായം കൂടിയവനാണെന്ന് ഞാൻ മനസ്സിലാക്കിയതും. അദ്ദേഹത്തിന്റെ ചെമന്നു തൊടുത്ത കവിൾത്തടം മിന്നുന്നുണ്ടെങ്കിലും അപ്പനേക്കാൾ കുറച്ചുമാത്രം ചുളിവുകളെ ഉള്ളുവെങ്കിലും വിചിത്രമായ ഒരു വികാരം എന്നിലൂടെ കുതിച്ചു പാഞ്ഞു. കാര്യായി പറയുകയാണോ? അപ്പോൾ മാത്രമേ എന്റെ നിരാശയും ദുഃഖവും പോർച്ചുഗ കണ്ടുള്ളൂ. നീ വിഷമിക്കേണ്ട മണ്ടച്ചാരെ, കുറെ കഴിഞ്ഞുള്ള കാര്യമാത്. ഒരുപക്ഷെ അത് നടക്കാനും പോണില്ല. അപ്പോ എന്റെ കാര്യമോ? ഇപ്പോ എനിക്കിഷ്ടമുള്ള ഈ പോർച്ചുഗയാവാൻ നിങ്ങൾക്ക് കുറേയേറെ കാലം വേണ്ടി വന്നില്ലേ? പേടികൊണ്ട് എന്റെ കണ്ണു നിറഞ്ഞു. എനിക്കും സ്വപ്നം കാണാൻ പാടില്ല എന്നുണ്ടോ? നീ എന്നെ നിന്റെ സ്വപ്നങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അല്ലേ? അരുമഭാവത്തോടെ പോർച്ചുഗ പുഞ്ചിരിച്ചു. പോർച്ചുഗ, എന്റെ എല്ലാ സ്വപ്നങ്ങളിലും നിങ്ങളുണ്ട്. ടോം മിക്സിന്റെയും ഫ്രെഡ് തോംസന്റെയും കൂടെ പച്ചപ്പുൽമേടുകളിൽ ഞാൻ പോവുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നാതിരിക്കാൻ ഒരു കുതിരവണ്ടി തന്നെ വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ നിങ്ങളുമുണ്ട്. ചിലപ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ നിങ്ങൾ വാതിൽക്കൽ വന്ന് കൈവീശുന്നുണ്ട് എന്ന് സങ്കൽപ്പിച്ച് ഞാൻ തലയുയർത്തി നോക്കും. എന്റെ ഈശ്വര, ഇത്രയും സ്നേഹത്തിന് ദാഹിക്കുന്ന മറ്റൊരാത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നീ ഇത്രയും അധികം എന്നോട് ഒട്ടിയൊട്ടി നിൽക്കണ്ടാട്ടോ. നിനക്ക് മനസ്സിലായോ? ഞാനിതൊക്കെ പിങ്കിയോട് വർണ്ണിക്കുകയായിരുന്നു. എന്നേക്കാളും കൂടുതൽ സംസാരിക്കാൻ പിങ്കി ആഗ്രഹിച്ചു. സത്യം എന്താണെന്നോ, മൂപ്പരെന്റെ അച്ഛനായതിൽ പിന്നെ സ്വീറ്റി എന്നെ അകമഴിഞ്ഞ് ആരാധിക്കുകയാ. ഞാൻ എന്ത് ചെയ്താലും അത് മികച്ചതും ഭംഗിയുള്ളതുമാണ് എന്ന് കരുതും. വേറെ ഒരു തരം മികവും ഭംഗിയുമാണത്. ഈ ചെക്കൻ കുറെ മുന്നേറും, ദൂരേക്ക് പോവും, പക്ഷേ ഭംഗു വിട്ടു പോവില്ല എന്നൊക്കെ വേറെ ആളുകൾ പറയും പോലല്ല. ഞാൻ പിങ്കിയെ അലിവോടെ നോക്കി. എന്താണ് ആർദ്രത എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാറ്റിലും അത് ചൊരിയാൻ എനിക്ക് കൊതിയായി. നീ കണ്ടോ പിങ്കി, എനിക്ക് 12 മക്കൾ വേണം, പിന്നെ വേറെ 12. ആദ്യത്തെ 12 എന്നും കുഞ്ഞുങ്ങളായിരിക്കും. ആരും ഒരു തരി മണ്ണ് പോലും അവരുടെ മേലിടില്ല. മറ്റേ 12 പേർ വളരും, വളർന്നു വലുതാവും. ഞാൻ പോയി ഓരോരുത്തരോടും ചോദിക്കും, നിനക്കെന്താവണം മകനേ? ഒരു വിറക് വെട്ടുകാരനോ? കൊള്ളാം, ഇന്നാ പിടിച്ചോ ഒരു മഴുവും ഈ കള്ളി ഷർട്ടും. നിനക്ക് സിംഹത്തിന് മെരുക്കണോ? ഇന്നാ ചാട്ടവാറും യൂണിഫോമും. അപ്പോ ക്രിസ്മസോ? ഇത്രയധികം കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും? പിങ്കി ഒരു ഭയങ്കരനാണ്. ഈ സമയത്തൊരു ഇടയിൽ കേറൽ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
7: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
6: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
11: തൊഴിലവസര വാർത്തകൾ ശ്രദ്ധിച്ചാലും പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ Grade 2 തസ്തികയിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10:30 പൂക്കോട്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. SSLC അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BSc, MLT അല്ലെങ്കിൽ DME അംഗീകരിച്ച DMLTയും ഉള്ളവർക്ക് അപേക്ഷിക്കാം. കേരള പാരാമെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അപേക്ഷകർക്ക് 2026 ജൂലൈ 1 40 വയസ്സ്

0: കവിയരുത്. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 04832724860. നമ്പർ ഒരിക്കൽ കൂടി 04832724860. താനൂർ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSC വിഭാഗത്തിൽ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ വിഷയത്തിൽ വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 04942443141. കോഴിക്കോട് ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളിൽ പരമാവധി 89 ദിവസത്തേക്ക് വെറ്റിനറി സർജൻ നിയമനത്തിലുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. യോഗ്യത വെറ്റിനറി സയൻസിൽ ബിരുദം, വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷൻ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ ബയോഡാറ്റയോടൊപ്പം യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം എത്തണം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: പ്രിയമുള്ളവരെ, ഇന്ന് 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യത്തിൽ കൌമാരക്കാരിൽ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 24 മിനിറ്റും 44 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും

0: ഇത് ഇൻഡോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്രാധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സന്ദർശനത്തിന്റെ രണ്ടാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചെമ്പദ്രായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ൽ പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ൽ പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
1: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
0: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ സെൻസസ് 2027 ന്റെ

0: ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ 35 മിനിറ്റും 19 സെക്കൻഡും. ഇനി കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
2: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ജൂലൈ 7 പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ചരമദിനം. സ്നേഹവും സംഗീതവും ലാളിത്യവും ഒത്തുചേർന്ന ശാന്തസുന്ദരമായ ഒരു പുഴ പോലെ ഒഴുകിയ സർഗജീവിതത്തിന്റെ ഉടമ ശ്രീ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ എന്ന പ്രതിഭയെക്കുറിച്ച് പറയാൻ ഇതിൽ കുറഞ്ഞതൊന്നും സാധ്യമല്ല. കവി, ഗാനരചയിതാവ്, സാംസ്കാരിക പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്നിങ്ങനെ മരണം വരെ കർമ്മനിരതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. കൊല്ലം ജില്ലയിലെ പെരുമ്പുഴയിൽ ജനിച്ച അദ്ദേഹം പെരുമ്പുഴയിലും കൊല്ലം ശ്രീനാരായണ കോളേജ് എന്നിവിടങ്ങളിലുമായി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി സെക്രട്ടറിയുമായിരുന്നു. ജി ദേവരാജൻ മാസ്റ്റർ, പി ഭാസ്കരൻ എന്നിവരുടെ ജീവചരിത്രവും നിരവധി കവിതാ സമാഹാരങ്ങളും ചലച്ചിത്ര പഠന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. 1977-93 കാലത്ത് 6 സിനിമകൾക്കായി എഴുതിയ 16 ഗാനങ്ങളായിരുന്നു ഗാനരചയിതാവ് എന്ന നിലയിൽ പെരുമ്പുഴയുടെ പ്രധാന സംഭാവന. ഇന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹത്തിന്റെ തന്നെ തൂലികത്തുമ്പിൽ പിറന്ന ഈ ഗാനം. ഇന്നത്തെ ഗാനമായി

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പി കെ അഞ്ജലി കൃഷ്ണൻ, അവതരണം പി മഞ്ജു.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ 40 മിനിറ്റും 10 സെക്കൻഡും. ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കൗമാരക്കാരിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും സംസാരിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി.
5: കൗമാരപ്രായം എന്നത് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുടെ കാലമാണ്. ബാല്യാവസ്ഥയിൽ നിന്നും പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ശാരീരികവും വൈകാരികവുമായ പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെയും കരുതലോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യമായ പ്രായമാണിത്. ഈ സമയത്ത് പെൺകുട്ടികൾക്കുണ്ടാവുന്ന സ്തനവളർച്ച, അമിത രോമവളർച്ച, മാസമുറ എന്നിവയും ആൺകുട്ടികളിൽ ഉണ്ടാവുന്ന രോമവളർച്ച, ജനനേന്ദ്രിയങ്ങളുടെ വളർച്ച, ശബ്ദത്തിലെ മാറ്റം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ അവരിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയേക്കാം. കൗമാരക്കാർ നേരിടുന്ന പ്രധാന ശാരീരിക പ്രശ്നങ്ങളാണ് അനീമിയ അഥവാ വിളർച്ച, അമിതമായ വണ്ണം, ആഹാരത്തോടുള്ള താൽപര്യക്കുറവ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, PCOD, വെള്ളപ്പോക്ക്, മുഖക്കുരു, താരൻ എന്നിവ. ഇതുപോലെ മാനസിക പ്രശ്നങ്ങളും ഗൌരവമായി എടുക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമാണ് ശാരീരിക മാറ്റങ്ങളെപ്പറ്റി കൂടുതലായുള്ള ഉത്കണ്ഠ, പഠനകാര്യങ്ങളിലുള്ള അമിത സമ്മർദ്ദം, അപക്വമായ ലൈംഗിക താൽപര്യങ്ങൾ, മറ്റുള്ളവരെ അനുകരിക്കാനുള്ള അമിതമായ ആവേശം, ലഹരി വസ്തുക്കളുടെയും ഉപയോഗം, വിഷാദരോഗം എന്നിവ. പ്രധാന ലക്ഷണങ്ങളാണ് ശ്രദ്ധക്കുറവ്, ഏകാഗ്രതക്കുറവ്, ഓർമ്മക്കുറവ്, സംശയിക്കപ്പെടുന്നു എന്ന തോന്നൽ, ഉത്സാഹമില്ലായ്മ, അസ്വസ്ഥത, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, കാരണം കൂടാതെ ഇടയ്ക്കിടെ കരയുക, ആത്മഹത്യാ ചിന്തകൾ, പഠനകാര്യങ്ങളിലെ പിന്നോക്കാവസ്ഥ,

0: മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്നതിനുള്ള വൈമുഖ്യം. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ. വിളർച്ച പരിഹരിക്കുന്നതിനായി ഭക്ഷണത്തിൽ ഇലക്കറികൾ, നെല്ലിക്ക, മോര്, മാതളം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഉൾപ്പെടുത്തുക. പെൺകുട്ടികളിൽ കാണുന്ന അമിതമായ വണ്ണം, രോമവളർച്ച, ക്രമം തെറ്റിയ ആർത്തവം, കഴുത്തിനു ചുറ്റുമുണ്ടാകുന്ന കറുത്ത പാടുകൾ ഇവ PCOD ലക്ഷണമാകാം. ഡോക്ടറെ കാണിച്ച് കൃത്യമായ ചികിത്സയെടുക്കേണ്ട ഒന്നാണത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ലാബ് പരിശോധന വഴി കണ്ടെത്തുകയും ചികിത്സ, ചിട്ടയായ വ്യായാമം, ഭക്ഷണ ക്രമീകരണം ഇവയിലൂടെ പരിഹരിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ കാൽസ്യം അടങ്ങിയ പദാർത്ഥങ്ങൾ, എള്ള്, റാഗി എന്നിവ ഉൾപ്പെടുത്തുക. താരൻ എന്നിവ ഒഴിവാക്കുന്നതിനായി ചീർപ്പ്, തോർത്ത്, തലയിണക്കവർ എന്നിവ കഴുകി വൃത്തിയായി ഉപയോഗിക്കുക. നനഞ്ഞ മുടി ഉണങ്ങിയ ശേഷം മാത്രം കെട്ടിവയ്ക്കുക. മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനായി രക്ഷിതാക്കളും കുട്ടികളുമായുള്ള മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കുക. അതുപോലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പിന്തുണ പഠന മികവിനും സഹായിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്ന പ്രാണായാമം, യോഗ എന്നിവ ശീലമാക്കുക. നിത്യവും എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടുക. കുട്ടികൾക്ക് താൽപ്പര്യമുള്ള വിനോദങ്ങളായ സംഗീതം, നൃത്തം, ചിത്രരചന, ഉപകരണ സംഗീതം, കൃഷി എന്നിവയിൽ കുട്ടികളെ പങ്കാളികളാക്കുക. കുട്ടികളുമായി മാതാപിതാക്കൾ അടുത്തിടപഴകുക, പുറത്തു പോവുക, ചെറിയ യാത്രകൾ നടത്തുക എന്നത് മാനസികോല്ലാസം നൽകുന്നതാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV എന്നിവയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കുക.
1: കൗമാരക്കാരിലെ ശാരീരിക മാനസിക പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 കഴിഞ്ഞ 45 മിനിറ്റും 9 സെക്കൻഡും. ഇനി കേൾക്കാം.
7: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
9: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
10: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
7: ബുക്കിംഗിന് 0483-280-5000.
11: കാവ്യധാര,
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: കാവ്യധാരയിൽ ഇന്ന് കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കുട്ടികൾക്കൊരു കഥ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് MR അപർണരാജ്.

ശ്വാസമറിയാതടർന്നതിൽ മലരല്ലിളകിയുലഞ്ഞു. ചെടുതിയിൽ കയ്യിലെ കൽമഴുവൊങ്ങിയ മലയുടെ നെറുകയിൽ വെട്ടി കരിമണ്ണിളകിയ പൊടി പൂശി ഭ്രാന്തന്റെ ഉടൽ വെട്ടി വെട്ടി തിളങ്ങി ഇടം

രണ്ടു വെട്ടും, മൂന്നാം വെട്ടിനി മറുകണ്ണും നട്ടു നനയ്ക്കും. നേരം പകച്ചു പതുങ്ങിക്കിഴക്കിൻ്റെ കോണിൽ മടിച്ചു പുലർന്നു

കുടുങ്ങിക്കിടക്കുന്നവകൾ പൊട്ടി. നേരം പുലർന്നു, കൊടുങ്കാറ്റ് കുമ്പിട്ട് വായ് പൂട്ടി നിന്നു. വിറച്ചു കൽമഴുവൊങ്ങിയ ഭ്രാന്തനന്നേരവും കാവലായി നിൽപ്പുണ്ടവിടെ. തടിയുമിലച്ചിലും തളിരുമായി വൻമരം മലയുടെ മുകളിൽ പടർന്നു. ഒരു കണ്ണുഴിഞ്ഞവൻ വൻമരം കണ്ടുള്ളിൽ ഒരു മന്ദ

0: കാതോടെ വീണ്ടും ഉറക്കെ.
1: കാവ്യധാരയിൽ ഇതുവരെ കേട്ടത് കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കുട്ടികൾക്കൊരു കഥ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ചൊല്ലിയത് MR അപർണ രാജ്.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
5: രാവിലെ 8:23.
7: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
5: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
9: ആധുനിക ലാബ് ഹൈപ്പർ ഫാർമസി ഡിജിറ്റൽ എക്സ്റേ ECG സൗകര്യം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
10: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 കഴിഞ്ഞ് 50 മിനിറ്റും 40 സെക്കൻഡും. ഇനി കേൾക്കാം.
11: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
12: ഹരിതം.
11: പ്രായോജകർ
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: ഫോൺ 0499332622.
12: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
11: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0499332622.
5: ഹരിതം.
13: ജീവിതത്തിന്റെ ഹരിത ദർശനം. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു.
14: ഓരോ സെക്കൻഡിലും 30 കിലോമീറ്റർ വേഗത്തിൽ കറങ്ങുന്ന നമ്മുടെ ഭൂമിയിൽ അതിന്റെ ഹരിതാവയിൽ നിലനിൽക്കുന്ന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള 80 അവയവങ്ങളുടെ 11 നിരന്തര ജീവന വ്യവസ്ഥകളുടെയും തുടർച്ചയിലാണ് നാം ജീവിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തെ സന്തോഷകരവും ആരോഗ്യകരവുമാക്കാൻ ഏറ്റവും പുതിയ ശാസ്ത്രീയ അറിവുകളിലൂന്നിയ ഹരിത സൗഹൃദ ജീവിതക്രമങ്ങളാണ് നാം ശീലമാക്കേണ്ടത്. അവ കാലത്തിന് അനുയോജ്യമായവ കൂടിയാവണം. എന്നാൽ വർദ്ധിക്കുന്ന രോഗാതുരത, പെരുകുന്ന ആശുപത്രികൾ, തകരുന്ന മാനസികാരോഗ്യം, ആധുനികതയുടെ ഡിജിറ്റൽ കെണികൾ, വികസനത്തിന്റെ ഇരകളാവുന്നവർ, വരുമാനക്കുറവ് എന്നിവയെല്ലാം സാധാരണ മനുഷ്യനെ സ്വാസ്ഥ്യ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ്. ഇവിടെയാണ് നമ്മളെല്ലാം ജീവിതത്തിന്റെ ഹരിത ദർശനം സാധ്യമാക്കാൻ തയ്യാറെടുക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇവയ്ക്കെല്ലാമിടയിൽ സുന്ദര ജീവിതം നയിക്കുന്ന ചിലരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയും ചിലരുണ്ട്. ജീവിതത്തെ സുന്ദരമായി കാണാനും പ്രതിസന്ധികളിൽ പതറാതെ സ്വാസ്ഥ്യ ജീവിത രീതികൾ സ്വയം സായത്തമാക്കിയവർ. സർക്കാർ മാസാമാസം നൽകുന്ന ചെറിയ തുക പെൻഷൻ സ്വീകരിച്ച് ഇത്തരത്തിൽ ആനന്ദത്തിൽ കഴിയുന്ന എത്രയെങ്കിലും പേരെ നിങ്ങൾക്ക് ഗ്രാമീണ മേഖലയിൽ കാണാനാവും. അവർ ജീവിതത്തിന്റെ ഹരിത ദർശനം സ്വന്തം അന്വേഷണത്തിൽ സ്വയം കണ്ടെത്തി ജീവിതം സുഖകരമാക്കിയവരാണ്. എന്നാൽ ലക്ഷങ്ങൾ വരുമാനമുള്ളവർ, കാറും ഫ്ളാറ്റും സമ്പന്നതയുള്ളവർക്ക് ഇത് ജീവിത തിരക്കിനിടയിൽ കണ്ടെത്താനാവുന്നുമില്ല. രണ്ട് മലയാളികൾ ലോകത്തെവിടെ വെച്ച് കണ്ടുമുട്ടിയാലും സുഖമല്ലേ എന്ന ചോദ്യത്തിന് അങ്ങനെയൊക്കെ കഴിഞ്ഞുപോകുന്നു എന്നാണ് ഉത്തരം. എന്നാൽ
11: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
12: ഹരിതം.
11: പ്രായോജകർ
12: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽ.

0: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
2: ഹരിതം.
3: കുട്ടികൾ പ്രകൃതിയെ അറിയട്ടെ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ സംസാരിക്കുന്നു.
4: കളിപ്പാട്ട തോക്കെടുത്ത് വെടിവെച്ച് കളിക്കുന്ന കുട്ടികൾ ആർക്കും അത്ഭുതമേ അല്ല. കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിന്ന് കണ്ണെടുക്കാതെ ശത്രുക്കളെ തട്ടിനിരത്തി മുന്നേറി വിജയപീഠത്തിൽ കയറി വീഡിയോ ഗെയിമിൽ സ്വയം മറന്നിരിക്കുന്ന കുട്ടികളെയും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ സഹപാഠികളുടെ ബെഞ്ചിലേക്ക് നിറയൊഴിച്ച് കൊലപ്പെടുത്തുന്ന കുട്ടികളോ? ഇത് നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. വിദൂരത്തെവിടെയോ നടന്ന വെറുമൊരു വാർത്തയല്ലേ എന്ന് നാം സ്വയം ആശ്വസിക്കുന്നുണ്ടാവും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചാലോ? അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവാത്ത വിധമാണ് ഇന്നത്തെ ചുറ്റുപാടുകളുടെ അതിവേഗ മാറ്റങ്ങൾ. അവയിൽ പലതും നമ്മുടെ കുട്ടികളിൽ ഹിംസയുടെ ബീജങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ വിരലെണ്ണാവുന്ന കുട്ടികൾ ഒഴികെ മറ്റെല്ലാ കുട്ടികളുടെയും ബാല്യം ഇന്ന് അടിമുടി മാറിയിട്ടുണ്ട്. മണ്ണിൽ തൊടാതെയുള്ള പോളിഷ്ഡ് കുട്ടികളായി ഗൗരവമേറിയ പഠന പ്രക്രിയകളും സ്കൂളും ട്യൂഷനും കൃത്രിമ ആഹാര വസ്തുക്കളും എല്ലാമായി ആകാശം കാണാതെ പുസ്തകത്താളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലി തുണ്ടുപോലെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ജൈവചേതനയുടെ സവിശേഷതകളെല്ലാം ചോർന്നുപോയി ഈ കുട്ടികൾ യന്ത്രതുല്യരായി വളരുകയാണ്. മനുഷ്യകുലത്തിന്റെ മഹാസാധ്യതകൾ ആവിഷ്കരിക്കാനാകാത്ത വിധം ഭൗതിക വിജയം കൊയ്യുന്ന യന്ത്രങ്ങളായി മാത്രം കുട്ടികൾ മാറിയാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു ദുരന്തമായിരിക്കും. ബോധപൂർവം കുട്ടികളെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് സ്വതന്ത്രമാക്കേണ്ടത് പുതിയ കാലത്തെ പ്രശ്നങ്ങളുടെ പരിഹാരക്രിയയായി വേണം കാണാൻ. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മണ്ണും മഴയും ഇളം വെയിലും കാറ്റുമേറ്റ് മണ്ണിലും പുല്ലിലും പാദങ്ങൾ അമർത്തി ചക്രവാളത്തിൽ വിരിയുന്ന മഴവില്ലിനെ ഹൃദയത്തിൽ പകർത്തി അങ്ങനെ അനുഭൂതിയുടെ തികവിൽ വളരുന്ന ഒരു കുട്ടി യാന്ത്രിക ലോകത്തായാലും മനുഷ്യത്വത്തിന്റെ മാർദ്ദവം നിലനിർത്തുക തന്നെ ചെയ്യും. പ്രകൃതിയുടെ അക്ഷരമാല പഠിച്ചു വളരുന്ന കുട്ടികൾ നൈസർഗികമായി ഏത് മണ്ഡലത്തിലും ശോഭിച്ചുകൊള്ളും. കുട്ടി പിന്നാക്കമായി പോകുമെന്ന ആധി വേണ്ടെന്ന് ചുരുക്കം. പിച്ചവെച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ മുറ്റത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. മുതിർന്നവരുടെ ശ്രദ്ധ കൂടെയുണ്ടായാൽ മതി. പഞ്ചേന്ദ്രിയങ്ങൾ വികസിച്ചു വരുന്ന ഘട്ടമാണിത്. മണ്ണും ഇലകളും പൂവും കായും പറവകളുമെല്ലാം കണ്ടും തൊട്ടും മണത്തും അവരറിയട്ടെ. ചുറ്റുപാടുകളിലെ ശബ്ദവീചികൾ അവർ കേൾക്കട്ടെ. സഞ്ചാര വഴികൾ ഇവയൊക്കെ കഥ പോലെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാകും. അവരുടെ മനസ്സിനെ, ചിന്താലോകത്തെ ഈ കഥകൾ വിശാലമാക്കും. നമ്മുടെ കുട്ടികൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്വതന്ത്രരായി വളരട്ടെ.
3: കുട്ടികൾ പ്രകൃതിയെ അറിയട്ടെ. പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
5: ഹരിതം സമാപിച്ചു.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
8: പ്രായോജകർ
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
11: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്. പ്രസവിക്കാൻ പേടിയാണെന്ന്.
12: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ. വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
7: ഇപ്പോൾ പുള്ളുവൻ പാട്ട് കേൾക്കാം. കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻ പാട്ടു സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻ പാട്ട്. കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻ പാട്ടിനുള്ളത്. സർപ്പക്കാവുകളും സർപ്പപ്രതിഷ്ഠകളും ഉൾപ്പെടുന്ന ഒരനുഷ്ഠാന കലയും കൂടിയാണിത്. കളമെഴുത്തുപാട്ടിൽ ഭഗവതിയാണെങ്കിൽ പുള്ളുവൻ പാട്ടിൽ നാഗത്താന്മാരാണ്

0: കെ പി വാസുവും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.

0: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: FM പ്രധാന വാർത്തകൾ.
3: നമസ്കാരം. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട മുപ്പത് 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കുന്നതോടെ 7000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്ത് പകൽ ഉത്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുത ക്ഷാമത്തിന്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മലപ്പുറത്ത് എംഎൽഎമാരുടെയും കെഎസ്ഇബി ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.

0: ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സൂണോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ ചടങ്ങ് രാജൻ ജെ പല്ലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ബാംഗ്ലൂരുവിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ കണ്ണൂർ ചക്കരക്കൽ ഇരിവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിന്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ. ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് അമേരിക്കയെ ബെൽജിയം പരാജയപ്പെടുത്തിയത്.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: കിംസ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
7: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ഫോൺ 8129110887.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2260 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 17 മിനിറ്റ് വൈകി 8:50. ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49. ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം. പ്രായോജകർ
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
11: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 7:28 ഇനി കേൾക്കാം.
12: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
13: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
12: CH സെന്റർ മഞ്ചേരി.
13: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
12: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OP കൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
13: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
12: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
13: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

കരിയർ ടിപ്സ്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ പ്രധാന തൊഴിൽ മേഖലകളും കോഴ്സുകളും. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ

0: ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു.
1: വൈദ്യശാസ്ത്ര രംഗത്തെ ജോലി മികച്ച അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം സമൂഹത്തിൽ സാമൂഹിക അംഗീകാരം കൂടി ലഭിക്കുന്നു. ഈ വിഭാഗത്തിലെ ജോലികൾ പ്രധാനമായും ഡോക്ടർ, പാരാമെഡിക്കൽ സ്റ്റാഫ് അഥവാ അലൈഡ് ഹെൽത്ത് സയൻസ് സ്റ്റാഫ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ രംഗങ്ങളിലാണ്. 5.5 വർഷം നീണ്ടു നിൽക്കുന്ന MBBS പഠനത്തിലൂടെയാണ് ഒരു വിദ്യാർത്ഥി ഡോക്ടറായിത്തീരുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന നീറ്റ് പരീക്ഷയിലൂടെയാണ് ഓരോ സംസ്ഥാനത്തെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം സാധ്യമാകുന്നത്. MBBS വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഉപരിപഠനം നടത്തുന്നതിന് നീറ്റ് PG പരീക്ഷ കൂടി പാസ്സാകേണ്ടതുണ്ട്. മെഡിക്കൽ ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് DM അഥവാ ഡോക്ടർ ഓഫ് മെഡിസിൻ സ്പെഷ്യലൈസേഷൻ പഠനത്തിനും എൻട്രൻസ് വഴി പ്രവേശനം നേടാവുന്നതാണ്. നഴ്സിംഗിന് പ്രധാനമായും GNM എന്ന സർട്ടിഫിക്കറ്റ് കോഴ്സും BSc നഴ്സിംഗ് എന്ന ബിരുദ കോഴ്സുമാണ് നിലവിലുള്ളത്. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നഴ്സിംഗ് പഠനം സാധ്യമാകുന്നത്. നാട്ടിലും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യത ഏറെയുള്ള മേഖലയാണ് നഴ്സിംഗ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം മികച്ച അവസരങ്ങൾ നൽകുന്ന ഒന്നാംതരം പ്രൊഫഷണൽ കോഴ്സാണ് നഴ്സിംഗ്. അതുകൊണ്ടുതന്നെ നഴ്സിംഗ് ഒരു വിദഗ്ധ ജോലി എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യശാസ്ത്ര രംഗത്തെ അനുബന്ധ ഹെൽത്ത് സയൻസ് കോഴ്സുകൾ പ്രധാനമായും ഫാർമസി, ലാബ് അനലിസ്റ്റ്, എക്സ്റേ ആൻഡ് സ്കാനിംഗ് ടെക്നീഷ്യൻ എന്നിവയാണ്. ഫാർമസിയുടെ BPharm കോഴ്സ് കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന KEAM എന്ന പ്രവേശന പരീക്ഷ വഴിയും മറ്റു പാരാമെഡിക്കൽ അഥവാ അലൈഡ് കോഴ്സുകൾ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പഠനം സാധ്യമാകുന്നത് +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്.
0: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30
3: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ. ചൊവ്വാ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡ് അനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
5: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
7: സുംനാബാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
6: സുംനാബാം.
8: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ.
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
11: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
12: വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
4: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
2: കുട്ടികൾ കളിക്കട്ടെ.
3: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
2: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
5: സൈബർ ജാലകം.
6: പുതിയൊരു ഫോണ്ട് കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം?
7: മനോഹരമായിട്ടുള്ള ഫോണ്ടുകൾ കാണുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചിട്ടില്ലേ? പുതിയൊരു ഫോണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക? അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം. പുതിയ ഫോണ്ടിൻ്റെ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ CDയിലോ പെൻഡ്രൈവിലോ ഒക്കെ ലഭ്യമാണെങ്കിൽ അതെടുക്കാം. ഇനി ഇത് കമ്പ്യൂട്ടറിൽ കൺട്രോൾ പാനൽ തുറന്ന് അതിനകത്ത് ഫോണ്ട്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണും. ഈ ഫോൾഡർ തുറന്ന് അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പുതിയ ഫോണ്ട് ലഭ്യമാകും. വേർഡിലോ പവർ പോയിന്റിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം, ഫോണ്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ശേഷം കൺട്രോൾ പാനൽ തുറന്ന് ഫോണ്ട്സ് എന്നുള്ള ഫോൾഡറിൽ ആ ഫയൽ പേസ്റ്റ് ചെയ്യുക.
5: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
11: ദിവസവും കാലത്ത് 6:35.
12: തിമിരത്തിന്റെ സ്കിതുണ്ടോ എന്നൊരു സംശയം.
13: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
14: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
15: മീഡിയ വാണി
14: നമ്പർ മറക്കല്ലേ, 90-20-620-630.
16: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
17: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
18: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
16: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
19: ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, പ്രായോജകർ
5: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555-8852-664.
19: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
5: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
19: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
5: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
19: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7555-8852-664.
0: പ്രിയപ്പെട്ടവരെ, 4 മണി ചായയ്ക്കൊപ്പം കഴിക്കാൻ ഇന്ന് എന്ത് തയ്യാറാക്കും എന്ന ആലോചനയിലാണോ എങ്കിൽ ഇന്ന് മലബാറുകാരുടെ സ്വന്തം പലഹാരമായ നല്ല നെയ്മണമുള്ള പഴം നിറച്ചത് തയ്യാറാക്കിയാലോ? ഇതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. നന്നായി പഴുത്ത നേന്ത്രപ്പഴം 3 എണ്ണം, 1 കപ്പ് ചിരകിയ തേങ്ങ, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 4 ടേബിൾ സ്പൂൺ മൈദ, ആവശ്യത്തിന് വെള്ളം, വറുത്തെടുക്കാൻ പാകത്തിൽ

0: ത്തിന് വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് പഴത്തിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അല്പം വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ചൂടാക്കി പഞ്ചസാര അലിയിച്ചെടുക്കണം. പഞ്ചസാര ഉരുകി വരുമ്പോൾ തേങ്ങയും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിവെക്കാം. ഇനി നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിന്റെ തൊലി കളഞ്ഞ് ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ നടുഭാഗം നീളത്തിൽ ചെറുതായി ഒന്ന് കീറിക്കൊടുക്കാം. പഴം പൂർണമായി മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ആ കീറിയ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് കുറച്ച് നിറച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയ ബൗളിൽ മൈദയും അല്പം പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കണം. ഇത് നമ്മൾ പഴത്തിൽ തേങ്ങ നിറച്ച ഭാഗമില്ലേ, തേങ്ങ പുറത്തേക്ക് പോകാത്ത രീതിയിൽ, ആ ഭാഗത്ത് ഈ മൈദക്കൂട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി തേച്ചു പിടിപ്പിക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ച പഴങ്ങൾ ഓരോന്നായി അതിലേക്ക് പതുക്കെ വെച്ചു കൊടുക്കാം. ഇടത്തരം തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രയുള്ളൂ പണി. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള, പുറംഭാഗം നല്ല മൊരിഞ്ഞ, ഉള്ളിൽ നല്ല മധുരമുള്ള തേങ്ങ നിറച്ച മലബാർ സ്പെഷ്യൽ പഴം നിറച്ചത് തയ്യാറായി. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം, കേട്ടോളൂ. ആദ്യം നമുക്ക് പഴത്തിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അല്പം വെള്ളവും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ചൂടാക്കി പഞ്ചസാര അലിയിച്ചെടുക്കണം. പഞ്ചസാര ഉരുകി വരുമ്പോൾ തേങ്ങയും ഏലക്കപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിവെക്കാം. ഇനി നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിന്റെ തൊലി കളഞ്ഞ് ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ നടുഭാഗം നീളത്തിൽ ചെറുതായി ഒന്ന് കീറിക്കൊടുക്കാം. പഴം പൂർണമായി മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ആ കീറിയ ഭാഗത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ കൂട്ട് കുറച്ച് നിറച്ചു കൊടുക്കാം. ഇനി ഒരു ചെറിയ ബൗളിൽ മൈദയും അല്പം പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ല കട്ടിയുള്ള ഒരു കുഴമ്പ് രൂപത്തിൽ കലക്കിയെടുക്കണം. ഇത് നമ്മൾ പഴത്തിൽ തേങ്ങ നിറച്ച ഭാഗമില്ലേ, തേങ്ങ പുറത്തേക്ക് പോകാത്ത രീതിയിൽ, ആ ഭാഗത്ത് ഈ മൈദക്കൂട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായി തേച്ചു പിടിപ്പിക്കണം. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമ്മൾ തയ്യാറാക്കി വെച്ച പഴങ്ങൾ ഓരോന്നായി അതിലേക്ക് പതുക്കെ വെച്ചു കൊടുക്കാം. ഇടത്തരം തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ. തിരിച്ചും മറിച്ചുമിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പഴം നിറച്ചത് തയ്യാറാക്കുന്ന വിധം നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ജുമൈല ഇർഷാദാണ്, മുള്ളമ്പാറയിൽ നിന്ന്.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം. റേഡിയസ് ഹെൽത്ത് സെന്റർ, ഫോൺ 755-885-2664.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
10: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
13: അല്ല, അതെങ്ങനെ?
12: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ.

0: ചുരു വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
0: ഫോൺ 8078788881.
2: പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, 2026 കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഉത്തരം, അമ്മ അറിയാൻ. 1986 പുറത്തിറങ്ങിയ സിനിമയാണിത്. ഈ സിനിമയുടെ സംവിധായകൻ ജോൺ അബ്രഹാം ആണ്. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്കാലത്തെയും മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഇടം നേടിയ ഏക ദക്ഷിണേന്ത്യൻ ഫീച്ചർ ചിത്രമാണ് അമ്മ അറിയാൻ. ചോദ്യം ഒരിക്കൽ കൂടി, 2026 കാൻ ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ഉത്തരം കേട്ടോളൂ, അമ്മ അറിയാൻ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: പ്രിയമുള്ളവരെ, കേവലം ആശയമായി തന്നെ കിടക്കുന്ന ആശയത്തേക്കാൾ പ്രയോഗിക്കപ്പെട്ട ആശയമാണ് മഹത്തരം. ശ്രീബുദ്ധന്റെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ശുഭദിനത്തിൽ നിന്നും തൽക്കാലം വിട പറയുന്നു ശൈലേഷ് മോറിയൽ. ഇനി നിങ്ങൾക്കൊപ്പം എത്തുന്നു ജയ ടി.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും 17 സെക്കൻഡും.

0: ഇനി കേൾക്കാം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറംകെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷാഹുൽ ഹമീദ് വിവിധ അപകടങ്ങളെക്കുറിച്ചും അതിന് ചെയ്യാവുന്ന ചികിത്സാ രീതികളെക്കുറിച്ചുമെല്ലാം നമ്മോട് സംസാരിച്ചിരുന്നു. ഡോക്ടറുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ നാം കേൾക്കാൻ പോകുന്നത്. ഈ അടുത്ത് തന്നെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചു, 4 ചെറുപ്പക്കാർ ഒരേ സമയം മിന്നലേറ്റ് മരിച്ചു എന്ന്. ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവമല്ല, പല സ്ഥലങ്ങളിലും ഇത് സംഭവിക്കുന്നുമുണ്ട്. മിന്നലേറ്റ് വരുന്ന ഒരാൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ാണ് ആദ്യം നൽകുന്നത്?
2: മിന്നലേക്കുന്ന സാഹചര്യം ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടായി. മഴക്കാലത്ത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ മിന്നലിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മിന്നൽ തട്ടാതിരിക്കാനുള്ള പ്രിവെൻഷൻ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അതിൽ ആ സാഹചര്യം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ തുറസായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈറ്റനിങ് വന്നടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ മഴയോ മിന്നലോ ഉണ്ടാകുമ്പോൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ പ്രിക്കോഷൻ നമ്മൾ എടുക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി എങ്ങനെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വൈദ്യസഹായം തേടണം. അപ്പോൾ മിന്നലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് വലിയൊരു എമൗണ്ടിൽ കറണ്ട് വന്ന് നമ്മളുടെ ശരീരത്തിലേക്ക് പതിക്കുകയാണ്. അപ്പോൾ ആ കറണ്ട് വന്ന് പതിക്കുന്ന കാരണം കൊണ്ട് നമ്മൾക്ക് ബാഹ്യമായിട്ട് ചിലപ്പോൾ ആദ്യം തന്നെ ബേൺസ് വരും, നമ്മൾ തട്ടിയ ഭാഗത്ത് ബേൺസ് വരും. അത് എത്രത്തോളം മിന്നലിൻ്റെ ശക്തി ഉള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ഇഞ്ചറി വരിക. അപ്പോൾ അവിടെ തുടങ്ങും. പിന്നെ അതേപോലെ തന്നെ ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടാവാം, ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങൾക്ക് ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാം. ഇനി അങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങനെ മിന്നലേറ്റ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകണം. നിങ്ങൾ അങ്ങനെ ഒരാൾ മിന്നലേറ്റ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ സമീപിക്കാം. ആ മിന്നലേറ്റൊരവാളെ ഭാഗത്ത് നിന്ന് പിന്നെ നിങ്ങൾക്ക് ഷോക്ക് അടിക്കൊന്നുമില്ല. അപ്പോൾ നിന്നെ അയാളെ അടുത്ത് ചെല്ലാം. അയാളെ അടുത്ത് ചെന്നിട്ട് അയാളെ നമുക്ക് വിളിച്ച് ഉണർത്താൻ വേണ്ടി ശ്രമിക്കാം. പ്രതികരണം ഉണ്ടോ എന്ന് നോക്കാം. അദ്ദേഹത്തിന് പൾസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ CPR തുടങ്ങണം. അപ്പോൾ CPR തുടങ്ങി അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. എന്തൊക്കെ തന്നെ കാരണത്തിലാണെങ്കിലും ഇങ്ങനെ മിന്നലടിച്ച വ്യക്തികൾക്ക് ചിലപ്പോൾ ഡിലേഡ് ആയിട്ടും ഈ കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. DCG കാര്യങ്ങളിലൊക്കെ മാറ്റവും ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ മാറ്റവും ആന്തരിക അവയവങ്ങൾക്ക് തകരാറൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ചെറുതാകട്ടെ വലുതാകട്ടെ അങ്ങനെ മിന്നൽ ഇഞ്ചുറി ഏറ്റ ആളുകളെല്ലാവരും ഉടനെ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്.
0: ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഇടിമിന്നലേൽക്കുക തുടങ്ങിയ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രോഗിയെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സൌകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണല്ലോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ട നടപടി. പലപ്പോഴും ഈ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാലതാമസം രോഗിയെ എങ്ങനെ ബാധിക്കും എന്നൊന്ന് പറയാമോ?
2: തീർച്ചയായും ഏതൊരു അപകടത്തിൽപ്പെട്ട രോഗിയെയും അവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ കിട്ടുന്ന, ചികിത്സ നൽകാൻ സജ്ജീകരണമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി. ഇപ്പോൾ ഈ നമ്മളുടെ ലൈറ്റനിങ് ഇഞ്ചുറി അല്ലെങ്കിൽ മിന്നലടിച്ചു വരുന്ന ആളുകൾക്ക് പറഞ്ഞ മാതിരി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം അവർ മിന്നലടിച്ചു കഴിഞ്ഞ് എത്രത്തോളം അളവിലാണ് ഈ മിന്നലടിച്ചതെന്നുള്ളതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഇഞ്ചുറികളും വരുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ അവർ അങ്ങനത്തെ രോഗിയെ സമീപിക്കുമ്പോൾ ആ രോഗി ബോധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ബോധമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പ്രവർത്തനമാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പൾസ് ഇപ്പോൾ BLS ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാഹ്യമായി CPR കൊടുക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇനി അങ്ങനെ അല്ല അദ്ദേഹത്തിന് ബോധമുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മറ്റേ ഇനി ബോധമില്ലാത്ത, ഹാർട്ടിന് പ്രവർത്തനമില്ലാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ CPR നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കണം. ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണോ അതിന് ആ ഒരു ഇഞ്ചുറീനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ചികിത്സകളാകും ഉണ്ടാവുക. ചിലപ്പോൾ ഹാർട്ടിനായിരിക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബേൺസ് കാരണമുള്ള ബുദ്ധിമുട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഏത് തരത്തിലാണോ ഇഞ്ചുറി വന്നിട്ടുള്ളത് ആ തരത്തിലുള്ള ഇഞ്ചുറീനെ അവിടുത്തെ ഡോക്ടർമാരെ അസസ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയതിനു ശേഷം ആ രൂപത്തിലുള്ള ചികിത്സയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ, ഇത്തരം ഇഞ്ചുറികളും എല്ലാ എമർജൻസി സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാനുള്ള എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണുള്ളത്. അപ്പോൾ എല്ലാ എമർജൻസികളും ഹാൻഡിൽ ചെയ്യാനുള്ള സമ്പൂർണ്ണ സജ്ജീകരണം തന്നെ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. ഈ ഇഞ്ചുറിയോ അതല്ല RTA ഇഞ്ചുറികളോ റോഡ് ട്രാഫിക് ഇഞ്ചുറികളോ എല്ലാ ഇഞ്ചുറികളും മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ട്.
0: ധാരാളം

0: നദികളും കുളങ്ങളും ഒക്കെ ഉള്ള വളരെ വിശാലമായ ജലസമ്പുഷ്ടമായ ഒരു ദേശമാണ് നമ്മുടേത്. കുട്ടികൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാനും കളിക്കാനും ഒക്കെ നല്ല താല്പര്യവുമാണ്. അങ്ങനെ അബദ്ധവശാൽ വെള്ളത്തിൽ പെട്ടുപോകുന്ന കുട്ടികളെ പൊതുവെ ആളുകളെ വേഗം നീന്തിയൊക്കെ ഇറങ്ങി കുട്ടികളെ കരയ്ക്ക് എത്തിക്കും. അതിനുശേഷം അവർക്ക് കൊടുക്കേണ്ട പ്രാഥമിക ചികിത്സയും അവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ആശുപത്രികളിൽ നൽകുന്ന ചികിത്സയും ഏതെല്ലാം രീതിയിലാണെന്ന് വിശദീകരിക്കാമോ?
1: തീർച്ചയായും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളവും കാര്യങ്ങളും മഴക്കാലൊക്കെ ആവുകയാണ്. അപ്പം അത് കാര്യം തന്നെ പറഞ്ഞ പോലെ ആളുകൾ കൂടുതലായിട്ട് കുട്ടികളും എല്ലാം പുഴയിലും കുളത്തിലും ഒക്കെ ആയിട്ട് കുളിക്കാനൊക്കെ പോകും. പലപ്പോഴും നമുക്ക് ഇവർ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം, ഡ്രൗണിങ് എന്നുള്ള അവസ്ഥ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറയണം, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതായത് കുട്ടികളെ വിടുകയാണെന്നുണ്ടെങ്കിൽ അണ്ണ കമ്പനീഡായിട്ട് അങ്ങനെ ആരും ഇല്ലാതെ ഒരിക്കലും വിടരുത്. പാരൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വലിയ ആൾക്കാരോ ആരെങ്കിലും ഇല്ലാതെ അവർ ഒറ്റയ്ക്ക് വിടരുത്. മുതിർന്നവരാണെങ്കിൽ തന്നെ കൂടുതൽ ഒഴുക്കുള്ള പുഴയോ അങ്ങനെ പ്രയാസമുള്ള ഘട്ടങ്ങളിലൊന്നും പോയി കുളിക്കാൻ ശ്രമിക്കാതെ മറ്റു രീതിയിൽ അങ്ങനത്തെ അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അപകടത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, അത് നമ്മൾ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ഡ്രൗണിങ്ങോ അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ മുങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്രയും പെട്ടെന്ന് നമ്മളതിനെ വൈദ്യസഹായം തേടണം, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. ഡ്രൗണിങ് തന്നെ പാർഷ്യൽ ഡ്രൗണിങ് ഉണ്ട്, അതായത് പകുതിയോളം മുങ്ങുന്ന അങ്ങനത്തെ ചില അവസ്ഥകൾ തന്നെ ഫുള്ളി ഡ്രൗണിങ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ടാണെങ്കിലും പറഞ്ഞ മാതിരി നമ്മളുടെ ഈ മുങ്ങിയതിന് ശേഷം ലങ്സിൽ വെള്ളം കയറുകയും ശ്വാസോച്ഛ്വാസം ഇല്ലാതിരിക്കുകയും അങ്ങനത്തെ അവസ്ഥകളെല്ലാമാണ് ഡ്രൗണിങ്ങിൽ സംഭവിക്കുന്നത്. ഇനി എങ്ങനെ ഡ്രൗണിങ് വന്നു, ഒരാൾ പെട്ട് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഒരാൾ ഡ്രൗണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇനി പിന്നീട് അവർ മുങ്ങാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ നിന്ന് അവരാദ്യം പിടിച്ച് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ അയാൾക്ക് ജീവനുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ പൾസോ കാര്യങ്ങളോ നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ CPR തുടങ്ങണം. CPR തുടങ്ങി നമ്മൾ ആ CPR പ്രോസസ്സിലൂടെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, പൾസൊക്കെ ഉണ്ട് എങ്കിൽ പോലും പറഞ്ഞ മാതിരി നമ്മൾ പാർഷ്യൽ ഡ്രൗണിങ് ഒക്കെയാണ്. പൾസൊക്കെ ഉണ്ട്, ആൾക്ക് ബോധമുണ്ടെങ്കിൽ തന്നെയും നമ്മൾ മുങ്ങിയത് കാരണം കൊണ്ടും ഇൻഫെക്ഷൻ ലങ്സിൽ വെള്ളം കയറിയതിൻ്റെ ഇൻഫെക്ഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ വൈദ്യസഹായം ചെയ്യണം. ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇത്തരം രോഗികൾ എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനെ പൾസ് ഇല്ലാത്ത രോഗികളാണ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ അതിനോട് തന്നെ റിസസിറ്റേഷൻ അവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതിൻ്റെ ഭാഗമായി അവരെ നമ്മൾക്ക് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കേണ്ടി വരും. അവർക്ക് ബാഹ്യമായി പുറത്തുനിന്ന് എയർ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓക്സിജൻ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുക.
0: ഹിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി ഫിസിഷ്യനും ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്ററുമായ ഡോക്ടർ ഷാഹുൽ ഹമീദാണ് അത്യാഹിത വിഭാഗത്തിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ചും അവ ഒഴിവാക്കാവുന്ന രീതിയെക്കുറിച്ചുമെല്ലാം ഇതുവരെ നമ്മോട് സംസാരിച്ചത്. സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
2: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
0: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. ഹിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത് ഹിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: സമയം 8:37.
5: സ്മൃതി ഗീതങ്ങൾ.

സ്മൃതിഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം സ്വാഗതം എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ, എം ജി ശ്രീകുമാർ, മണികണ്ഠൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, രാജാമണിയുടെ ഈണം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ

0: പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് ജോൺസൺ ഈണം നൽകി. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം കൂടെവിടെ.

വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

സമയം 8 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡുമായിട്ടുണ്ട്. ആകാശവാണി മഞ്ചേരി FM-ൽ നിന്ന് സ്മൃതിഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിലമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ലതികയും ചേർന്ന് പാടിയ ഗാനം. ഭരതന്റെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: യേശുദാസും ജാനകിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഇളയരാജ.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ചിത്രം നെല്ല്, ഗായകർ യേശുദാസ്, മാധുരി, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലീൽ ചൗധരി.

മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റും 12 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗം കൊച്ചിയിൽ തുടങ്ങി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. നാളെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്ന് ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേട് ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീ പുനർജ്വാല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരവുമായ ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്താനും വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. റോഡപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 7 വയസ്സുകാരൻ മാസ്റ്റർ ലോക്കിനേറ്റി യാഷ്ണവിന്റെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. ദാനം ചെയ്ത ഒരു വൃക്ക തിരുവനന്തപുരത്തുനിന്നും അതീവ ജാഗ്രതയോടെ റോഡ് മാർഗം ആംബുലൻസിൽ കോഴിക്കോടെത്തിച്ചു. മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷനിലെ ചിന്നക്കനാലിലെ വന്യജീവി ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ദേവികുളം റേഞ്ചിലെ ചിന്നക്കനാൽ സെക്ഷന് കീഴിൽ സൂര്യനെല്ലി ആസ്ഥാനമാക്കിയാണ് പുതിയ RRT പ്രവർത്തിക്കുക. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കൊബോളി ക്വാർട്ടറിൽ. ഓസ്ട്രേലിയയുടെ അലക്സ് ഡി മിനൌറിനെയാണ് ഫ്ളാവിയോ പരാജയപ്പെടുത്തിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
3: തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാലും വരമ്പ് നിറയെ ചളിയും, എങ്കിലും നെൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
4: സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP Patros വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവി

0: അഫിലിയേറ്റ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളിയിലെ ഏജൻസീസ്.
2: ട്രെയിൻ സമയം.
3: തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 1664 മാംഗ്ലൂർ കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:28 1268 ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് 6:10 വൈകി 10:38 1610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 11:04 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
5: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
7: രാവിലെ 8:23.
8: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
7: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
12: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
3: നമസ്കാരം. മലപ്പുറം ജില്ലാതല വായനാ പക്ഷാചരണം സമാപിച്ചു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പി എൻ പണിക്കർ ഫൌണ്ടേഷൻ, കുടുംബശ്രീ മിഷൻ, ജില്ലാ എൻ എസ് എസ്, സാക്ഷരതാ മിഷൻ എന്നിവ ചേർന്നാണ് വായനാ പക്ഷാചരണം നടത്തിയത്. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അസ്ലു അധ്യക്ഷനായി. പ്രിയദർശിനി കോളേജ് മലയാള വിഭാഗം മേധാവി ഷർമിള ഷെറിൻ ക്ലാസ് എടുത്തു. പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലാ സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ കത്തെഴുത്ത് മത്സരത്തിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി റഷീദ് ബാബു നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്ലസ് വൺ മലപ്പുറം ജില്ലാതല പ്രവേശനോത്സവം ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസ്ലു മുഖ്യപ്രഭാഷണം നടത്തി.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.

0: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
0: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ 90 20 620 630.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 9:09 കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും.

മഴവില്ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മഴവില്ലിൽ ആദ്യമായി ഒരു ലളിതഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ഗാനരചന കാവാലം നാരായണപ്പണിക്കർ. സംഗീതം എം ബി ശ്രീനിവാസൻ.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
1: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
4: 7:45.
5: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
7: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകളം എന്നും രാവിലെ 8:15.
9: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
10: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
12: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: മഴവില്ലിൽ അടുത്തതായി ഗായത്രി അശോകൻ പാടിയ ഗസൽ കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
1: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന്

0: അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
2: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ബി അരുന്ധതി പാടിയ ലളിതഗാനം കേൾക്കാം. രചന കളർക്കോട് ചന്ദ്രൻ, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: തന്നെ
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരില്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
9: മഴവില്ലിൽ അവസാനമായി മധു ബാലകൃഷ്ണൻ പാടിയ ലളിതഗാനം കേൾക്കാം.

0: പ്രിയമുള്ളവരെ, മഴവില്ല് സമാപിച്ചു.
1: മഴവില്ല്
0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റും 57 സെക്കൻഡും.
2: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് റൂട്ടിലാണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ്. വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കൊല്ലത്ത് ഇന്ന് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 എണ്ണം ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് എംഎൽഎയുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും ചേർന്ന് കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ചു. ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു.
2: FM പ്രധാന വാർത്തകൾ.
3: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 12618 ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ് 6:08 വൈകി 10:36 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 11:07 16160 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:39 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 21 മിനിറ്റ് വൈകി 11:10 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ഇനി 10 മണിക്ക് കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
2: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളുടെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മനാ ഒരു പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളാണ്. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. ആൺകുട്ടികളവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മനാ എങ്കിലും, ജന്മനാ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മനാ പെൺകുട്ടികൾ, പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഈ മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു. ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല. സ്കൂളിലും ആ പെൺകുട്ടികളോടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല. അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്കു പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം ഇനി കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്.

0: ത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻസും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻസൊന്നും കാണുന്നില്ല. വാഷ് ചെയ്യാൻ കിളിയിലായാലും ഇട്ടാൽ ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവനൊരു മുറിയൊന്നും ഇല്ല, പാവപ്പെട്ട മനുഷ്യരാണ്. പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻസ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഇടയ്ക്കുന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരാണ്, ഭയങ്കര ഷോക്കായി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞു ജന്മന ഒരു പെൺകുട്ടി, ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേൾ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക അവർ, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷെ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോ, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്. പ്രസ്യൂംഡ് സെക്സ്, പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മന ആൺകുട്ടി, ജന്മന പെൺകുട്ടി, അത് ആൺബോ. ജെൻഡർ ഐഡൻറ്റിറ്റി, ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പോൾ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാവുന്നതെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയികള്. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി, പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കുന്നു. അപ്പോൾ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരാൽ കളിക്കാളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന, നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് ഓടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയറൽ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ, സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും. സോഷ്യൽ, അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ്

0: ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവ് ഉണ്ടാകുന്നു, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവ് ഉണ്ടാകുന്നു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന് ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത് പെൺകുട്ടിയുടെ ബ്രെയിനിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ്
1: സർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളെ അടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ വേദർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേൾ ആണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെൻ്റ് കാലഘട്ടം, അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. ഇപ്പോൾ റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക് നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയാണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതിന് അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈൽ പെൺകുട്ടികളോടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയോട്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടുകൂടി കുട്ടിയുടെ സ്വഭാവ രീതിയെ നിരീക്ഷിച്ച് കുട്ടിയുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസമോ ഒരു മാസമോ ഒന്നും കൊണ്ടല്ല, മാസങ്ങളെടുത്തുള്ള നിരീക്ഷണത്തിലൂടെ. അങ്ങനെ നമുക്ക് ഇത് ഒരു നമ്മൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല വീണ്ടും അതേ സ്വഭാവമൊക്കെ, അടി വഴക്ക് കുറ്റപ്പെടുത്തൽ പാടില്ല, കുട്ടി വീട് വിട്ടുപോകും, കുട്ടി ആത്മഹത്യാ പ്രവണതയിലേക്ക് പോകും, സെൽഫ് ഹാമിങ് ബിഹേവിയർ വരും. ഇപ്പം ട്രാൻസ്ജെൻഡർ ബോയി എന്നുള്ള പെൺകുട്ടിയാണ് പക്ഷേ ട്രാൻസ്ജെൻഡർ ബോയി ആയിട്ടിരിക്കുന്നു, ഇപ്പം ബ്രസ്റ്റൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പോൾ ഇവർ ബ്രസ്റ്റിനെയൊക്കെ ഇഞ്ചുറി സെൽഫ് ഹാമിങ് ബിഹേവിയർ ചെയ്യും, അവരുടെ ജെനിറ്റാലിയെ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ടത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്, അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതേം കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി.

0: ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയക്കുക.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 24 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര.

ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ബിജേഷ് AV. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: വമ്പും വീമ്പും വമ്പത്തരവും പറഞ്ഞ് കിട്ടിയ കപ്പുകളുടെയും നേടിയ ഗോളുകളുടെയും എണ്ണം എണ്ണി എണ്ണി പറഞ്ഞ്. വമ്പൻ കട്ടൌട്ടുകളും ഫ്ലെക്സുകളും ബാനറുകളും വെച്ച പല വമ്പന്മാരും കൂപ്പുകുത്തി താഴെ വീണപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില ടീമുകളുടെ വമ്പൻ മുന്നേറ്റത്തിന് 2026 ഫിഫ വേൾഡ് കപ്പ് സാക്ഷ്യം വഹിച്ചു. ഫുട്ബോൾ ഇതിഹാസങ്ങളായ CR7 മഞ്ഞപ്പടയുടെ സുൽത്താൻ നെയ്മറും കരഞ്ഞുകൊണ്ട് കളം വിട്ടപ്പോൾ ഇനി ആര് വാഴും ആര് നേടും എന്നറിയാൻ ഇനി 10 മത്സരങ്ങൾ മാത്രം ബാക്കി. ഫുട്ബോൾ ബീറ്റ്സിൽ ഞാൻ ശൈലേഷ് മൊറയൂർ, കൂടെ
1: ഞാൻ പ്രവിത,
0: സ്റ്റുഡിയോ സഹായം JRTT,
1: സാങ്കേതിക സഹായം ഒരുക്കുന്നു PC ദേലവി, അബ്ബാസ് പിറപ്പൂർ.
0: അപ്പോ പ്രവിത, നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങളിലേക്ക് ആദ്യമായി ആരോ നമ്മെ തേടിയെത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം,
0: ആര് പേസറേ?
2: എന്തായാലും വിളിച്ച് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ നമ്മുടെ വല്ലപ്പോഴൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്.
0: ഓക്കേ, ആരാണ്?
2: അപ്പോ ഞാൻ സംസാരിക്കുന്നത്

0: കൊണ്ടോട്ടി, മലപ്പുറം കൊണ്ടോട്ടി, റഹ്മാൻ മുതുവല്ലൂർ.
1: റഹ്മാൻ മുതുവല്ലൂർ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളർ ഇതിഹാസം നമ്മുടെ അനസ് എടത്തൊടിയുടെ അയൽവാസിയായിട്ട് വരും.
0: അനസ് എടത്തൊടിയുടെ ഏകദേശം അടുത്താണ്, ചെറിയ കിലോമീറ്റർ മാത്രം.
1: എന്തായിരുന്നു പേര് പറഞ്ഞേ?
0: റഹ്മാൻ, റഹ്മാൻ മുതുവല്ലൂർ.
1: എന്ത് ചെയ്യുന്നു?
0: ഞാന് സ്റ്റേജ് ആങ്കർ ആയിട്ട് പോകുന്ന ആളാണ്.
1: അടിപൊളി.
0: അനൗൺസ്മെന്റ് മേഖലയിലുണ്ട്, അതുപോലെ ഡബ്ബിംഗ് പരസ്യങ്ങളൊക്കെ.
1: അപ്പൊ അടിപൊളിയാണ്.
2: ഏതാണ് ടീം? ഹലോ
1: റഹ്മാനേ, റഹ്മാനേ പോയോ? ഹലോ, റഹ്മാനെ പെരിയോനെ തിരിച്ചു വരും. വിശേഷങ്ങൾ നമുക്ക് കൂട്ടുകൂടാം. അതാ, അത് സെൽഫുകളായി പോയി തോന്നുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പാട്ട് കേട്ടതിന് ശേഷം വേഗം തിരിച്ചെത്താം.

0: സമയം 10 മണി കഴിഞ്ഞ 23 മിനിറ്റും 28 സെക്കൻഡും പ്രവിത.
1: ഓ ഓക്കേ ഓക്കേ, നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ഒരു കോളർ ഉണ്ട് കേട്ടോ.
0: ആരാണ്? ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം.
0: ആരാണ്?
2: മാഡം, ഞാൻ ഷൊർണൂർ. എന്റെ പേര് കണ്ണൻ.
1: കണ്ണൻ ഷൊർണൂര്, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് കളി വർത്തമാനങ്ങള്?
0: കണ്ണൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ
0: ഹലോ കൺസ്ട്രക്ഷൻ വർക്കാ. ആ, ഇന്ന് ജോലി ഉണ്ടോ? ഇന്നില്ല, ഇന്ന് ലീവാക്കി.
1: ആണോ? ഏത് ടീമാണ്?
0: അർജന്റീന ഫാൻസ് ആണ്. അപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും മെസ്സി കപ്പിൽ മുത്തമിടും എന്ന് തന്നെയാണ്
2: ആഗ്രഹിക്കുന്നത്.
1: ചെറിയൊരു പേടിയില്ലാതില്ല.
0: എതിർ ടീം ആരായിരിക്കും? പഴയതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചിടുമെന്നാണ് പറയണേ അല്ലേ? എന്നാണ് തോന്നുന്നത്. ഇപ്പോ രണ്ടു ദിവസമായിട്ട് സന്തോഷം കൂടിയോ കുറഞ്ഞോ? എന്താ അവസ്ഥ? ആ സന്തോഷത്തിന് പിന്നിൽ എന്താന്ന്? ആ ആത്മവിശ്വാസമുണ്ട്. നമ്മുടെ സുൽത്താനും സി ആർ സെവനും ഒക്കെ കരഞ്ഞുകൊണ്ട് പോയപ്പോ സംഭവം എതിർ ടീമാണെങ്കിലും ചെറിയൊരു സങ്കടം ഉണ്ടല്ലേ? അല്ലേ? കാരണം എന്തായാലും അവരും കൂടി ഉണ്ടാവുമ്പോഴായിരുന്നു അതിന്റെ ഒരു ഭംഗി.

0: ഇനിയിപ്പം
1: അതെ
0: അടുത്തൊരു ഫുട്ബോളില് ലോകകപ്പിൽ അവരുണ്ടാവുമെന്ന് നമുക്ക് സംശയമാണ് അല്ലേ?
1: സംശയമാണ്.
0: ഓക്കെ, അപ്പോ അത് നമ്മളങ്ങനെ ആ ഒരു ടീം നോക്കിയിട്ടല്ല, അത് ഏതൊരു
1: അല്ലല്ല,
0: ഫുട്ബോൾ പ്രേമിക്കും ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട്. CR7 മടങ്ങുന്നു, അതുപോലെ തന്നെ നെയ്മർ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേ അല്ലേ.
1: പോയി
2: ശരിക്കും നല്ലൊരു ലഹരിയാണ് നമ്മുടെ ഫുട്ബോൾ അല്ലേ.
1: അതെ,
2: അപ്പോൾ അത് അതിരിവിടരുത്. കാരണം മറ്റുള്ള ആളുകളുടെ, നമ്മൾ ആളുകളെല്ലാം തന്നെ ഒന്നാണ്. കാരണം വലിയ വലിയ കുറ്റൻ ഫ്ലെക്സുകൾ, ബാനറുകൾ, കട്ടൗട്ടുകളൊക്കെ വെക്കുമ്പോഴും അത് നമ്മളുടെ ഒരു ആവേശം മാത്രമാണ്. ആവേശം അതിരിവിട്ട് കഴിഞ്ഞാൽ ആ ലഹരിയും മോശമായ ലഹരിയായി മാറും. അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. വേറെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് കളി ഉണ്ടല്ലോ. ഇന്ന് എത്രയായിരിക്കും സ്കോർ? ഇന്ന് അർജന്റീന ഈജിപ്ത് മത്സരത്തിലേ എത്രയായിരിക്കും സ്കോർ?
1: 2-0 ആണ് സാധ്യത.
2: 2-0. അപ്പോ എതിർ ടീം അടിക്കേ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്?
1: ടീമിനെ മോശപ്പെട്ട് പറയല്ല,
0: ഈജിപ്ത് മോശക്കാരല്ല.
1: എന്നാലും
2: നൈൽ നദി, എന്തോ നൈൽ നദി നീന്തി കടക്കും നമ്മളിന്ന് അല്ലേ. ആയിക്കോട്ടെ.
0: എങ്ങനെയാണ് കളി കാണാറ്? വീട്ടിലിരുന്നാണോ അതോ വലിയ സ്ക്രീനൊക്കെ വെച്ച് കാണാണോ?
1: ഞാൻ മൊബൈലിലാണ്.
0: മൊബൈലിലാണ് അല്ലേ.
2: ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോ ഒരു ആവേശം ഉണ്ടോ കണ്ണാ? അവിടെ അപ്പൊ മെസ്സി വീണ്ടും ഗോൾ പ്രവാഹത്തിലേക്ക്, ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഇങ്ങനെ കേറി പോട്ടെ അല്ലേ. ഓക്കെ, എന്നാ ഒരു പാട്ട് കേട്ടാലോ.
0: ഓക്കെ, സന്തോഷം കേട്ടോ.
1: ഓക്കെ,
2: താങ്ക് യു.

0: പ്രിയമുള്ളവരെ, സമയം 10 മണി കഴിഞ്ഞ 29:08. നമ്മുടെ കൂടെ ആരാ നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇത്
2: ധാരാണ.
0: ഹലോ,
1: കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആവുന്നില്ലല്ലോ.
2: സൗണ്ട് ക്ലിയർ ആവുന്നില്ല.
0: ഇപ്പോ റേഞ്ചിൽ ഇപ്പോ ക്ലിയർ ഉണ്ടോ? ഇപ്പോ ക്ലിയർ ഉണ്ടോ?
1: ക്ലിയർ ഇല്ല, വേറൊരു നോയിസ് കേൾക്കുന്നത്.
0: ആ ഇല്ല, ഇങ്ങോട്ടേക്ക് ക്ലിയർ ആണ്.
1: ഇങ്ങോട്ട് മനസ്സിലാവണില്ല നിങ്ങൾ പറയുന്നത്.
0: ഇപ്പോൾ ഞാൻ പറയുന്നു, സമയം 10 മണി കഴിഞ്ഞ് 29:39 കേട്ടോ.
1: അത് കേട്ടോ?
0: ക്ലിയർ ആണോ?
1: ആ പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ.
0: അപ്പൊ കുഴപ്പമില്ല. ആ ഇത് റഹ്മാൻ തന്നെയല്ലേ?
1: അതെ.
0: ആ എങ്കിലേ ഏതായിരുന്നു ടീം എന്ന് ചോദിച്ചോടുകൂടി പെട്ടെന്ന് സ്കിപ്പ് ആയി പോയി.
1: ഓക്കെ,
0: ഏത് ടീമാ? ഹലോ,
1: നമ്മൾ നിർഭാഗ്യകരം ഈ വേൾഡ് കപ്പിൽ നിന്ന് വിട പറയേണ്ടി വന്നു. ലോക ഫുട്ബോളിൽ എക്കാൾ മികച്ച താരങ്ങളെ സംഭാവന ചെയ്ത ബ്രസീൽ.

0: ബ്രസീൽ
1: ഞാൻ കൊറപ്പായിരുന്നു നേരത്തെ മുങ്ങിയപ്പോ.
0: വെറുതെ അല്ല മുങ്ങിയതല്ലേ സുൽത്താനെ.
2: ഈ
0: ഹലോ,
2: ഹലോ,
0: വെറുതെ അല്ല മുങ്ങിപ്പോയത് നേരത്തെ അല്ലേ?
2: ഇല്ല, നമ്മൾ പല വേൾഡ് കപ്പിലും ഇങ്ങനെ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പല വേൾഡ് കപ്പിലും ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അതാണ് ബ്രസീൽ.
0: ആ ആ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നത് നേരത്തെ?
2: ഓക്കെ, ഞാന് സ്റ്റുഡിയോ വർക്ക്, വോയിസ് അനൗൺസ്മെന്റ്, അതുപോലെ സ്റ്റേജ് ആങ്കറിംഗ് ഒക്കെ പോകും.
0: ആ നല്ല ശബ്ദമാണ് കേട്ടോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്നാലേ
2: താങ്ക് യു.
0: ആ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ചെറിയ അനൗൺസ്മെന്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് അനൗൺസ് ചെയ്തേ, ഞങ്ങൾ കേൾക്കട്ടെ.
2: ആ വേൾഡ് കപ്പിലെ അനൗൺസ്, നമുക്കൊരു ഇന്ന് രാത്രിയാണല്ലോ അർജന്റീനയുടെ കളി,
0: ഈജിപ്തും,
2: അർജന്റീന ഈജിപ്ത്. അപ്പൊ ഞാൻ ആ കളിയുടെ ചെറിയൊരു വോയിസ്, നമ്മളെ ഇവിടെയൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ കളി നടക്കുമ്പോ നമ്മളൊക്കെ വോയിസ് അനൗൺസ്മെന്റ് കൊടുക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഞാനൊരു സാധനം പറയാം.
0: ആ ഓക്കെ
2: ഓക്കെ, വളരെ, ഞാൻ മാറ്റർ റെഡിയാക്കിട്ടൊന്നുമില്ല, എന്റെ
0: മതി.
2: ഓക്കെ, വിജയപരാജയങ്ങളുടെ നൂൽപ്പാലം തകർത്തെറിഞ്ഞ് ജയിക്കാൻ വേണ്ടി മാത്രം ആധുനിക ഫുട്ബോളിന്റെ താളത്തിന് തൊഴുകുന്ന 48 രാജാക്കന്മാർ അണിനിരന്ന ലോക ഫുട്ബോൾ യുദ്ധത്തിന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ന് രാത്രി 9:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ കെണിയൊരുക്കിയ വേട്ടക്കാരന്റെ ചതിക്കുഴികളിലൂടെ കുരിച്ചു പാഞ്ഞി കാൽക്കരി.
1: ഹലോ,
0: വീണ്ടും പോയോ?
1: നമ്മുടെ കോള് കട്ടായി വീണ്ടും.
0: ഹലോ, സെൽഫ് ഗോളായി പോയോ? അതാ പോയി. അപ്പൊ അതാ
1: നല്ലൊരു ആവേശത്തിൽ അദ്ദേഹം ഒരു കമന്ററി പോലെ
0: അടിപൊളിയായിട്ടായിരുന്നു,
1: അടിപൊളിയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.
0: പ്രവീത, ഇന്ന് വരുന്ന സമയത്തെ ഇപ്പോ വിളിച്ച ആള് റഹ്മാൻ ബ്രസീലിന്റെ ഫാനാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു നല്ലൊരു ഫ്ലെക്സ് കണ്ടു കേട്ടോ ഞാന്, അതിലുള്ള ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ചരിത്രം കുറിക്കാനാണ് പലരും ബൂട്ട് കെട്ടുന്നത്, എന്നാൽ കാനറികൾ ബൂട്ട് കെട്ടുന്നത് സ്വന്തം പേരിലുള്ള ചരിത്രം പുതുക്കാനാണ്. മഞ്ഞപ്പടയുടെ കാലം കഴിഞ്ഞുവെന്ന് ചാപ്പ കുത്തിയവരോട് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ കാണിച്ച മാസൊന്നും ഇന്നേ വരെ ആരും കാണിച്ചിട്ടില്ല എന്ന്.
1: ഞങ്ങൾ അങ്ങനെയാണ്, തോറ്റാലും വിട്ടുകൊടുക്കില്ല.
0: എന്ത് ചെയ്യാല്ലേ, തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. അപ്പോ റഹ്മാൻ, നമ്മുടെ അർജന്റീനയുടെ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ അർജന്റീന ഫാൻസിന് വേണ്ടിയിട്ടൊരു പാട്ട് കൊടുത്താലോ?
1: ശരി ശരി,
0: ഓക്കേ.

0: ഓക്കെ, പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. സമയം 10 മണി കഴിഞ്ഞു 24 മിനിറ്റും 25 സെക്കൻഡും ആയിരിക്കുന്നു.
1: പ്രവിത, ഇനി പ്രീ ക്വാർട്ടറിലെ രണ്ട് മത്സരങ്ങളാണ് നടക്കാനുള്ളത്,
0: അതെ
1: ഇന്നും
0: ഇന്ന്
1: നാളെയും.
0: ഇന്ന് 9:30 അർജന്റീനയും ഈജിപ്തും, പിന്നെ 1:30 AM അതായത് നാളെ സ്വിറ്റ്സർലൻഡും കൊളംബിയയും.
1: ദാ ഒരാൾ കൂടെ.
0: ഓക്കെ,
1: ഹലോ.
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: പറയുന്നത് അങ്ങോട്ട് ക്ലിയർ ആണോ? പേരെന്താ?
2: സുനീർ ബാബു.
1: സുനീർ ബാബു, ഇങ്ങോട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടുകൾ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കേൾക്കുന്നേ. ഹലോ, കേൾക്കാവോ?

0: അപ്പോഴേ ശൈലേഷ്, ഇന്ന് നമ്മുടെ അർജന്റീന കളത്തിലിറങ്ങുന്നു
1: അല്ലേ?
0: അപ്പോ ഈ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ഇന്ന് ഈജിപ്താണ് എതിരാളികൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അസാധ്യമായ ഒരു പോരാട്ടത്തിലൂടെയാണ് അവർ വന്നത്. പരാജയപ്പെടുത്തിയിട്ട്
1: ഇപ്പോ കേപ്പ് വെറുതെ, കാരണം കേപ്പ് വെറുതെ പരാജയപ്പെടുത്തിയെങ്കിലും, കാരണം പ്രതീക്ഷിക്കാതിരുന്ന പല ടീമുകളും മുന്നേറ്റം നടത്തി, വമ്പന്മാരെല്ലാം അടിപതറി. അപ്പൊ കേപ്പ് വെറുതെയില് നമ്മളെ വൊസീനിയോ എന്ന് പറയുന്ന ഗോളി ആഭാരം തന്നെ കേട്ടോ, എന്തേ നീ ഇത്ര വൈകി എന്നുള്ള ഒരു ചോദ്യം പോലെയാണ്. എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യമാണ്.
0: അപ്പൊ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ഇതുവരെ ഒരു ടീമും ആഫ്രിക്കൻ എതിരാളികൾക്കെതിരെ ഒരു എഡിഷനിൽ മൂന്ന് മത്സരങ്ങൾ ജയിച്ചിട്ടില്ല പോലും.
1: അല്ല, അർജന്റീന ഇപ്പൊ ജയിച്ചു വരുന്നില്ലേ? അതാണ്
0: അർജന്റീനയുടെ പ്രത്യേകതയാണ് പറഞ്ഞത്.
1: കഴിഞ്ഞ വർഷം തോറ്റു തുടങ്ങിയിട്ട് കപ്പിൽ മുത്തമിട്ട് പോയെങ്കിൽ ഇപ്രാവശ്യം വിജയത്തോടുകൂടി വന്ന് വിജയത്തോടുകൂടി തന്നെ കപ്പടിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പോ ഇന്ന് അർജന്റീനയുടെയും ഈജിപ്തിന്റെ മത്സരം കഴിഞ്ഞ് നാളത്തെ ടീം ഏതൊക്കെയായിരുന്നു പറഞ്ഞത്?
0: സ്വിറ്റ്സർലൻഡും കൊളംബിയയും.
1: അതോടുകൂടി പ്രീ ക്വാർട്ടർ മത്സരം കഴിയൂ അല്ലേ? കാരണം നമുക്ക് 48 ടീമുമായി 104 മത്സരങ്ങളായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. ഇനി വെറും 10 മത്സരങ്ങൾ മാത്രം ബാക്കിയില്ലേ. അപ്പോ ഇനി അതിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഗോൾ സ്കോറിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഹാലണ്ട്, എംബാപ്പെ, മെസ്സി, പിന്നെ കെയ്ൻ എന്നിവരൊക്കെയാണ്. അപ്പൊ ഇനി ആരാണ് ബൂട്ട് കരസ്ഥമാക്കുക എന്നറിയില്ല. എംബാപ്പയ്ക്കാണോ അതോ മെസ്സിക്കാണോ ഹാലൻഡിനാണോ കെയ്നാണോ സാധ്യത എന്ന് നമുക്ക് പ്രവചിക്കാൻ വയ്യ. കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ ഫ്രാൻസിന് വേണ്ടിയിട്ട്, ഫ്രാൻസിന്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കൊടുത്താലോ?
0: ഓ, കൊടുക്കാം.

0: ഹലോ റവിത,
1: ഹലോ. ആ കേക്കാം,
0: ഒരാളുണ്ടല്ലോ കൂടെ. ഹലോ
2: ഹലോ,
0: ആരാണ്?
2: ഞാൻ ഷാദിയ.
0: ഷാദിയ എന്നോ ഷാദിയ എന്നോ?
2: ഷാദിയ.
0: ഷാദിയ
1: എവിടുന്നാ?
2: ഞാൻ ചെറുകുളമ്പ്, മലപ്പുറത്തുനിന്ന്.
1: ചെറുകുളമ്പ്. എന്ത് ചെയ്യാ? പഠിക്കണോ?
2: ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിരിക്കാം.
1: ആണോ? ഏതായിരുന്നു ഡിഗ്രി?
0: ജിയോഗ്രഫി.
1: ഓക്കേ, അപ്പൊ ഫുട്ബോൾ ഒക്കെ കാണാറുണ്ട്?
0: ഷാദിയ, ഭൂമിയുടെ സ്പന്ദനം ഇപ്പൊ ഫുട്ബോളിലാണ്. ഏതാ ടീം? എന്താ സംശയം? ഇത് ജയിക്കുന്ന ടീമിനൊപ്പം കൂടുന്ന ചില പ്രവണതകൾ ചിലർ ഇവിടെ കാണിക്കുന്നുണ്ട്. തുടക്കം മുതലേ? എന്താവും ഇന്നത്തെ പ്രവചനം? എത്ര ഗോൾ അടിക്കും ഇന്ന് അർജന്റീന?
1: എന്തായാലും ഒന്ന് പ്രതീക്ഷിച്ചല്ലോ.
0: അത്ര മോശക്കാരൊന്നും അല്ലല്ലോ ഈജിപ്ത് അല്ലേ?
2: അപ്പൊ
0: എപ്പോഴും നമ്മള് കളിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് സ്കോർ പറയണേ. മെസ്സി അതിൽ എത്ര സ്കോർ ചെയ്യും? മെസ്സി രണ്ട് ഗോൾ അടിക്കും. അതോടുകൂടി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോള് ചരിത്രം അവിടെ തന്നെ കിടക്കൂലേ? അതെ, റെക്കോർഡ് ഇപ്പൊ ഏതായാലും ബ്രേക്ക് ചെയ്തു. ഇനി തിരുത്തപ്പെടാത്ത റെക്കോർഡുകളിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? ഷാദിയുടെ വീട് എവിടെയാ പറഞ്ഞേ?
1: ചെറുകുളമ്പ്.
0: പടപ്പറമ്പ് ഭാഗത്ത്. റേഡിയോയുടെ അടുത്ത് നിന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്?
2: അല്ലല്ല.
0: ഫൈനല്ലേ? ഏതൊക്കെയായിരിക്കും രണ്ട് രാജ്യങ്ങള് ടീം? അതെന്തായാലും പ്രതീക്ഷിക്കുമല്ലോ. എഗെയിൻസ്റ്റ് ആര് വരണം എന്നാണ് ആഗ്രഹം?
2: കഴിഞ്ഞ സെമിയിൽ പുറത്തുപോയ മൊറോക്കോ വരണമെന്ന് ആഗ്രഹമുണ്ട്.
0: മൊറോക്കോ വരണമെന്ന് ആഗ്രഹമുണ്ട്. വരുമോ?
1: വരുമോ?
2: വരണം.
1: നമ്മുടെ നോർവേ ആയിട്ട് കളിക്കട്ടെ.
0: അല്ലെങ്കിൽ ഫ്രാൻസ് വേണോ? എംബാപ്പയോട്, എംബാപ്പയോടുള്ള ഒരു സ്നേഹം അല്ലേ? നമ്മൾ സ്നേഹം കൊണ്ടാണ്, അല്ലാതൊന്നുമല്ല. നമുക്ക് ആ സ്നേഹം അതാണ്. ഇപ്പോ ആദ്യം

0: ഇതേരൊക്കെ പുറത്തേക്ക് പോയില്ലേ ഇപ്പോ, അമേരിക്കയും കാനഡയും മെക്സിക്കോ ഒക്കെ? അപ്പോ നമുക്ക് അവിടെ വെച്ച് കാണാം, ജൂലൈ 19-ന് ന്യൂജേഴ്സിയിൽ വെച്ച് അല്ലേ? വേറെ എന്തൊക്കെയാ വിശേഷങ്ങള്?
1: എല്ലാരും കൂടി ഇരുന്ന് കാണാം. എല്ലാ കളികളും കണ്ടോ ഇതുവരെ കഴിഞ്ഞ? ആണോ, അത് അർജന്റീനയുടെ മാത്രം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം ഉറപ്പൊഴിക്കുന്ന
0: ഞങ്ങള് ഇവിടെ ചില ആളുകളൊക്കെ ജയിക്കുന്ന ടീമിനൊപ്പം ഇങ്ങനെ മാറുന്ന ആൾക്കാരൊക്കെയാണ് എന്റെ ചുറ്റിലുള്ളത്.
1: ഞങ്ങൾ തൽക്കാലം ടീമിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല.
0: ഷാദിയ, അർജന്റീന കഴിഞ്ഞാൽ സെക്കൻഡ് ടീമായിട്ട് ഏത് ടീമിനെയാണ് പരിഗണിക്കുക? സ്പെയിൻ ഓക്കെയാണ്. എങ്കിലും ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, മെസ്സി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരോടാണ് ഏറ്റവും കൂടുതൽ ആരാധന?
2: കഴിഞ്ഞ വേൾഡ് കപ്പ് ആണേ പറയാം, ഡി മരിയായിരുന്നു. എമിലിയാനോ മാർട്ടിനസിനെ ഇഷ്ടമാണ്, ഞങ്ങളെ ഗോൾ കീപ്പർ.
0: അതല്ല, വേറെ രാജ്യത്തിന്റെ ചോദിക്കുകയാണെങ്കിലോ?
2: ഹാളണ്ട് ഇഷ്ടം.
0: ഹാളണ്ടിന് ഇഷ്ടമാണ്, അങ്ങേരും നമ്മുടെ മെസ്സിയുടെ ഒപ്പത്തിനൊപ്പം ഉണ്ട്. അപ്പൊ സ്പെയിൻ ആണ് സെക്കൻഡ് ടീം പറഞ്ഞേ അല്ലേ? എന്നാ സ്പെയിന്റെ ആരാധകർക്ക് വേണ്ടി ഒരു പാട്ട് കൊടുത്താലോ നമ്മള്?
2: ഓക്കേ,
0: ഇതാ വരണം.
1: ഓക്കേ, സന്തോഷം. ടാറ്റ, ബൈ ബൈ.
2: ബൈ.

0: ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.

0: നമസ്കാരം.
1: ഇത് ആരാണ്?
0: ഞാൻ ഹാരിസ് റഹ്മാൻ.
2: ഹാരിസ് റഹ്മാൻ സാർ, ഒന്ന് പരിചയപ്പെടുത്തിയ സ്വയം.
0: ഫോമർ ഇന്റർനാഷണൽ ഗോൾ കീപ്പർ ആയിരുന്നു, ഒളിമ്പ്യൻ റഹ്മാന്റെ മകൻ. ഓക്കെ,
1: അതില് മനസ്സിൽ മായാതെ ഇന്നും നിൽക്കുന്ന ഏതെങ്കിലും ഒരു മാച്ചിന്റെ വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കളായിട്ട് ഒന്ന് പങ്കുവെച്ചു.
0: ഏത് മാച്ചിന്റെ ആണോ, വേൾഡ് കപ്പിന്റെ ആണോ?
1: ആദ്യം ഈ വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ ഒന്ന് പറയൂ.
0: ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പലരും എന്നെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്രാൻസ് ഇക്കൊല്ലത്തെ ചാമ്പ്യൻസ് ആവുന്നതാണ്.
1: ഇക്കൊല്ലം ഫ്രാൻസ് കൊണ്ടുവന്നാണ് പറഞ്ഞല്ലേ?
0: അതെ, അവരുടെ ആ ടീമും അവരുടെ ഗെയിമിന്റെ ആ സ്റ്റൈലും എല്ലാം 100% അവർക്ക് തന്നെയാണ് ചാൻസ് ഉള്ളത്. പിന്നെ പിന്നെ ഈ വന്ന ഈ കേപ്പ് വെറുതെ എന്നൊക്കെ പറഞ്ഞ ടീമുകളെല്ലാം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല, കാരണം എല്ലാം ഓരോ ക്വാളിഫയിങ് എല്ലാം കഴിഞ്ഞ് വരുന്ന ടീമാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അവരൊന്നും ഒരു ചെറിയ ടീമിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ ടോപ്പ് ടീമിന്റെ മാത്രം അവരെ പെടുത്താൻ പറ്റൂല.
1: മുമ്പ് സെനഗൽ വന്ന് ഫ്രാൻസിനെ ഇട്ടിച്ചു പോയതുപോലെ.
0: അതെ അതെ അതെ, പറയുമ്പോൾ തന്നെ പണ്ട് കഴിഞ്ഞ ഇതിൽ തന്നെ സൗദി ഒരു ഗോളിന് മറ്റേ ഇവരെ
1: സൗദിയോട് കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് പോലെ.
0: അങ്ങോട്ട് അവരാണ് ചാമ്പ്യൻസ് ആയി. പിന്നെ നമുക്ക് ഒന്നും ഈ ഫുട്ബോളിലൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്.
1: കാരണം ഇപ്പൊ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീൽ പോയി, CR7 പോർച്ചുഗൽ പോയി, നമ്മള് വമ്പന്മാരെന്ന് വിചാരിച്ചവരെല്ലാം പലർക്കും അടിപദറി.
0: പിന്നെ അല്ല അല്ല അല്ല, കാരണം പല പ്ലേയേഴ്സും ആ ഒരു ഒരു സ്റ്റാറിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്.
1: തീർച്ചയായിട്ടും.
0: ബാക്കിയുള്ള ടീമുകൾ അതല്ല, ബാക്കിയുള്ളത് അവര് ടീമാണ്, ടീമായിട്ട് തന്നെയാണ് അവർ ഇത് ചെയ്യുന്നതും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഇവരെല്ലാം ടോപ്പ് കാശുകൾ വാങ്ങി കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്, അവർക്ക് അവരുടെ ബോഡി നോക്കണം, കാല് നോക്കണം എല്ലാണ്ട്. മറ്റവരതല്ല, മറ്റവര് കൺട്രിക്ക് വേണ്ടിട്ട് മരിക്കാൻ കണക്കായിട്ട് വരുന്ന ആളുകളാണ്.
1: ഇഷ്ടപ്പെടാനൊന്നുമില്ല, എന്നാൽ നേടിയെടുക്കാൻ ഒരുപാടുണ്ട്.
0: ഇതല്ലാണ്ട് അവർക്ക് ബ്രസീലിനോടോ അല്ലെങ്കിൽ ഇത്രയും വലിയ ടീമിനോട് കളിച്ചിട്ട് ഒരു ഗോളിന് തോക്കുക എന്നൊക്കെ പറഞ്ഞാല്
1: അല്ല, തോൽവി പോലും അവർക്ക് അഭിമാനമാണ്.
0: അഭിമാനല്ലേ, അവര് മരിക്കുന്ന ഗ്രൗണ്ടിൽ വീണ് മരിക്കാന്നുള്ള പോലത്തെ ഒരു ടെൻഡൻസി അല്ലേ അവർക്കുള്ളത്.
1: നമ്മളാ ഒസീഞ്ഞൊക്കെ എമ്മാതിരി പെർഫോമൻസ് അല്ലേ,
0: ഭയങ്കര. ഒന്നും ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരായി. നമ്മള് വിചാരിച്ച ഗോൾ കീപ്പേഴ്സ് ഒന്നും അല്ല ഇപ്പൊ വരുന്നത്.
1: തീർച്ചയായിട്ടും.
0: എല്ലാം പുതിയ പുതിയ പ്ലേയേഴ്സ് വരുന്നു.
1: ഒരു പക്ഷേ ആ മത്സരങ്ങാനും ടൈം ബ്രേക്കറിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോ ചരിത്രം മാറ്റി എഴുതപ്പെട്ടേനെ.
0: തീർച്ചയായും തീർച്ചയായും മാറിയോ, തീർച്ചയായും മാറിയെന്നെ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന്റെ നമ്മളെ ന്യൂസിലൻഡ് പ്ലേയേഴ്സ് ഒക്കെ തന്നെ നല്ല നല്ല ഫോമിലല്ലേ കൊല്ലുള്ളത്. നല്ല നല്ല നല്ല രസമായിട്ട് കളിക്കുന്നില്ലേ, ഒരു ഗെയിമിന്റെ ഒരു സ്റ്റൈല് വരുന്നുണ്ട്.
1: നമ്മുടെ സമയം ഇവിടെ തീരാൻ പോവുക, ഞാൻ ചെറിയ രണ്ട് കാര്യം കൂടി ചോദിച്ചോട്ടെ. ഫ്രാൻസും മൊറോക്കയും തമ്മിലുള്ള മത്സരത്തിൽ ആർക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്?
0: അല്ല, അത് ഫ്രാൻസിന്റെ ഫോർട്ടിനെ അവർക്ക് പിടിക്കാൻ കഴിയില്ല. മൊറോക്കോ നല്ല ടീമാണ്, മൊറോക്കോന്റെ സ്ട്രൈക്ക് എല്ലാം നല്ലതാണ്. പക്ഷെ എംബാവേനെ പോലത്തെ ഒരു പ്ലെയറെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇനി വിശ്വസിക്കാത്ത കാര്യങ്ങൾ പറ്റാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് മുഴുവനും.
2: ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പെയിനും ബെൽജിയവും കൂടി ഒരു കളിയുണ്ട് അല്ലേ?
0: എന്താണ്,
2: സ്പെയിൻ ആൻഡ് ബെൽജിയം ഒരു കളിയില്ലേ?
0: സ്പെയിനും ബെൽജിയവും തമ്മിലൊരു കളിയുണ്ട്. അതെല്ലാം പ്രോബ്ലം, സ്പെയിൻ അത്ര ഈസി ആയിട്ട് ജയിക്കും തോന്നുന്നില്ല.
2: ബെൽജിയം
0: സ്പെയിന് ജയിച്ചാലും അത്ര ഈസി ആയിരിക്കൂല.
2: അതെ അതെ,
1: എല്ലാം
0: നമുക്കൊന്നും പ്രവചിക്കാൻ
1: പറ്റാത്ത
2: വിജയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: അതെ അതെ അതെ.
1: ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഇട്ടോ. നോർവേ ഇംഗ്ലണ്ട് മത്സരം ജൂലൈ 12 ആർക്കാ സാധ്യത കൂടുതല്?
0: എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ്.
1: ഇംഗ്ലണ്ട് ജയിക്കുന്നതാണ്
0: ആണ് തോന്നുന്നത്.
1: എന്തായാലും നമ്മുടെ പ്രതീക്ഷകൾ എന്താവും എന്ന് നമുക്ക് നേരിട്ട് കണ്ട് തന്നെ അറിയാം. അപ്പോ സംസാരിക്കാൻ പറ്റിയത് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ
1: ഓക്കെ, ബൈ. പ്രിയമുള്ളവരെ, സമയം ഇന്നത്തെ ഫുട്ബോൾ ബീറ്റിൻ്റെ സമയം ഇതാ തൽക്കാലത്തേക്ക് ഇങ്ങനെ തിരശ്ശീല വീഴാൻ സമയമായിട്ടുണ്ട്.

0: ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഫുട്ബോൾ ബീറ്റ്സുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശൈലേഷ് മൊറയൂർ,
1: ഞാൻ പ്രവിതയാണ്.
0: സ്റ്റുഡിയോ സഹായം ഒരുക്കിയത് ജയ ടി ടി, സാങ്കേതിക സഹായം
1: പി സൈതലവി, അബ്ബാസ് പറപ്പ്.
0: അപ്പോ ശരി, നമുക്ക് ഇനി ഫുട്ബോൾ ബീറ്റ്സിൽ നാളെ കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: ഷക്കീര, we are ready.
4: We are ready. We are...

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
9: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ഏകദേശം 4 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പേർട്സിന്റെ നാഷണൽ എക്സ്പേർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകശ്മീരിലെ അമർനാഥിൽ 4 ദിവസത്തിനിടെ 85,000 പേർ തീർത്ഥാടനം നടത്തി. ഇന്നലെ മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 28,000-ലധികം പേരാണ് പുണ്യദർശനത്തിനെത്തിയത്. കേരളത്തിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ചും അല്ലാത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടും രേഖപ്പെടുത്തും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യാതിഥിയായി. കോഴിക്കോട് പുനൂർപുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എഗരൂർ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. വെനിസേല ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 3535 ആയി. 16,740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിക്സ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-20 ഇന്ന്. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബിജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:00 മത്സരം.
9: FM പ്രധാന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി.

0: എന്നും രാവിലെ 8:30
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
10: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
0: ശനിയും ഞായറും രാവിലെ 7:50.
1: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: ട്രെയിൻ സമയം.
12: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610, മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 11:21, 16160, മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 16323, കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326, കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 37 മിനിറ്റ് വൈകി 11:26, 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
11: ട്രെയിൻ സമയം.
13: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
12: നമസ്കാരം. പ്ലസ് വൺ പ്രവേശനോത്സവം 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി നിർവഹിച്ചു. ലഹരിക്കെതിരായി ആഭ്യന്തരവകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നേതൃത്വത്തിൽ നടത്തുന്ന തൂഫാൻ പദ്ധതിയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും അടങ്ങുന്ന സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷയായി. കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SSൂര്യ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം PR ശോഭന, ബ്ലോക്ക് വികസനകാര്യ സമിതി അംഗം TM ഷറഫുദ്ദീൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ SPത്മജ തുടങ്ങിയവർ പങ്കെടുത്തു.
13: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.

ആദ്യഗാനം ബാക്ക് പേക്കേഴ്സ് എന്ന ചിത്രത്തിനുവേണ്ടി സൂരജ് സന്തോഷ്, അഖില ആനന്ദ് എന്നിവർ ചേർന്ന് പാടിയത്. ഗാനരചന ജയരാജ്, സംഗീതം സച്ചിൻ ശങ്കർ മന്നത്ത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി കേൾക്കാം ചങ്ങായി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് പാടിയ ഗാനം. ഗാനരചന ഷഹീറ നസീർ, സംഗീതം മോഹൻ സിത്താര.

അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിനു വേണ്ടി കോട്ടയ്ക്കൽ മധു പാടിയ ഗാനം കേൾക്കാം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ജെയ്ക്സ് ബിജോയ്.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: റഫീഖ് അഹമ്മദിന്റെ വരികൾ, ദീപക് ദേവിന്റെ ഈണം. പാടിയത് ഗൌരിലക്ഷ്മി, അമിത് ത്രിവേദി. ചിത്രം ബിഗ് ബ്രദർ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കേരള എക്സ്പ്രസ് എന്ന ചിത്രത്തിനു വേണ്ടി വിമൽ പി കെ പാടിയ ഗാനം. ഗാനരചന ആദർശ് വേണുഗോപാൽ, സംഗീതം നൽകിയത് വിമൽ പി കെ.

ചിത്രം പെർഫ്യൂം. ഗായകർ ചിത്ര, സുനിൽകുമാർ പി കെ. ഗാനജന ശ്രീരഞ്ജിനി. സംഗീതം രാജേഷ് ബാബു കെ ശൂരനാട്.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: ഒരു പക്ക നാടൻ പ്രേമം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ, ശിഖ പ്രഭാകർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം. കെ ജയകുമാറിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

സമയം 11 മണി കഴിഞ്ഞ് 42 മിനിറ്റും 42 സെക്കൻഡുമായിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിത്ര പാടിയ ഗാനം. ചിത്രം വരനെ ആവശ്യമുണ്ട്.

കേസ് ഹരിശങ്കർ പാടിയ ഗാനം, ചിത്രം അനുഗ്രഹീതൻ ആന്റണി, മനു മഞ്ജിത്തിന്റെ വരികൾ അരുൺ മുരളീധരന്റെ ഈണം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ സി പ്രവിത.
1: FM പ്രധാന വാർത്തകൾ.
0: വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപം വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. അടച്ചുപൂട്ടിയ കോറം ഹെൽത്തിന്റെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് ഇന്നും ഓഫീസിൽ കയറാൻ സാധിച്ചില്ല. തുടർന്ന് ഉമാ തോമസ് MLA നേതൃത്വത്തിൽ കൊച്ചി ഓഫീസിലെത്തിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ജോലിക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തി. റബ്ബർ ബോർഡ് അംഗങ്ങളായ MPമാരായ ആൻഡോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിറക്കിയതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. 3 വർഷത്തേക്കാണ് നിയമന കാലാവധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി വിധി ഇന്നുണ്ടായേക്കും. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി

0: പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ബംഗളൂരിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ തുടങ്ങി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16605 ബംഗളൂരു സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, എറനാട് എക്സ്പ്രസ് 12:08, 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ, നേത്രാവതി എക്സ്പ്രസ് 12:23, 16159 ചെന്നൈ എഗ്മോർ ബംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് 18, 12617 എറണാകുളം ജംഗ്ഷൻ ഹസ്രത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48, 12075 കാലിക്കറ്റ് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്. സമയം 12 മണി കഴിഞ്ഞ് 4:38. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
7: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000

0: സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ഡയമണ്ട്സ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: ആ മാഷേ, സുഖാണോ?
6: ആ, സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
8: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
8: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
8: അലോഹ ഹോസ്പിറ്റൽ.
9: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
9: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
11: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
12: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
5: ആ മാഷേ, സുഖാണോ?
6: ആ, സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: ആ, വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM-ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം. എന്നും രാവിലെ 8:15.
3: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
16: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35. സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20.
8: വാക്കും
3: പൊരുളും പ്രായോജകർ.
8: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
13: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
13: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
17: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
3: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
18: ഇനി ബിജു നാരായണൻ ആലപിച്ച ഗാനം.

0: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫയെന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫയെന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരക്കപ്പൊ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
3: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
4: മീഡിയവാണി
3: നമ്പർ മറക്കല്ലേ, 90-20-620-630.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി. ഉഷാദേവി.
8: തോടും പച്ച പുതച്ച് പരന്നുകിട്ടും.

0: കിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും. എങ്കിലും നിൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
1: സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു.
2: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
3: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ജാലകം. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ഈ മാസം മുതൽ അടുത്ത മാസം 1 വരെ മലപ്പുറം ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ഫോൺ നമ്പർ 04832738452. മലപ്പുറം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിലേക്ക് മലപ്പുറം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് അപേക്ഷ ക്ഷണിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം, ആശുപത്രികൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലാണ് 2 വർഷത്തേക്ക് പ്രവൃത്തി പരിചയം നൽകുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രതിമാസ സ്റ്റൈപ്പൻഡ് ലഭിക്കും. BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ യോഗ്യതകൾ, BTech സിവിൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പോളിടെക്നിക് സിവിൽ, ഇലക്ട്രിക്കൽ, ITI സിവിൽ, സ്റ്റെനോഗ്രഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പൂരിപ്പിച്ച അപേക്ഷകൾ ഈ മാസം 22-നകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 04832738491. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 42 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ

0: സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും 6 മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ട കാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

0: ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
1: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗതമന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന് ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാഗൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിലെ എതിരാളികൾ.
1: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 ഉയർന്ന് 78,585 നിഫ്റ്റി 84 നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷിപ്പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കൗമാരക്കാരിലെ ആർത്തവം. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി സംസാരിക്കുന്നു.
4: ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. മെൻസസ്, പിരീഡ്സ് എന്നൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. തികച്ചും സ്വാഭാവികമായൊരു ശാരീരിക പ്രവർത്തനമാണിത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും ആർത്തവം ഉണ്ടാകുന്നു. സാധാരണ 3-7 ദിവസങ്ങൾ നീണ്ടുനിൽക്കും. ആർത്തവം ഉണ്ടായി എന്നത് ഒരു പെൺകുട്ടിയുടെ പ്രത്യുത്പാദന ആരോഗ്യ സൂചന കൂടിയാണ്. കൌമാരക്കാരിൽ ആർത്തവ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധ ഗർഭാശയത്തിലേക്ക് ബാധിക്കാൻ സാഹചര്യമൊരുക്കാം. ഈ സമയത്ത് യോനിയിലെ അസിഡിക് pH മാറി ആൽക്കലൈൻ pH ആകുന്നതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുകയും അണുബാധയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ പ്രധാന കാരണം പിരീഡ് സമയത്തെ ശുചിത്വക്കുറവാണ്. ഈ സമയം യോനി ശുചിത്വം, കൃത്യസമയത്ത് പാഡ് മാറ്റുക, ശാരീരിക ശുചിത്വം ഇവ പാലിക്കേണ്ടതാണ്. പിരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ യോനി ഭാഗത്തെ രോമങ്ങൾ ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക

ഉപയോഗിച്ച് നീളം കുറയ്ക്കാവുന്നതാണ്. രോമങ്ങൾ ഷേവ് ചെയ്യുക, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതാകും നല്ലത്. വീര്യം കൂടിയ സോപ്പുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ ഇവയൊന്നും യോനി ശുചിത്വത്തിനായി ഉപയോഗിക്കാതിരിക്കുക. നനഞ്ഞ അടിവസ്ത്രങ്ങൾ, യോനിഭാഗം നനഞ്ഞിരിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. ഈ നനവ് ഫംഗൽ അണുബാധയും അമിതമായ യോനീസ്രാവവും ചൊറിച്ചിലും ഉണ്ടാക്കാം. ബാത്റൂമിൽ പോയതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ യോനിഭാഗം കഴുകി വൃത്തിയുള്ള ഒരു ടവൽ ഉപയോഗിച്ച് ഈർപ്പം തുടയ്ക്കാവുന്നതാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ അറിവുകൾ സ്കൂളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ശരാശരി 12 വയസ്സ് പ്രായമാണ് ആർത്തവ ആരംഭമെങ്കിലും 10-നും 16-നും വയസ്സിനിടയിൽ ആരംഭിക്കുന്നത് സാധാരണമാണ്. ആദ്യ ആർത്തവം വരുന്നതിനു മുമ്പ് വെള്ളനിറത്തിലുള്ള യോനീസ്രവം, സ്തനവളർച്ച, അടിവയറ്റിൽ വേദന, മുഖക്കുരു എന്നിവ ഉണ്ടാകാം. പെൺകുട്ടികളിൽ സാധാരണഗതിയിൽ പ്യൂബർട്ടി സംബന്ധിച്ച മാറ്റങ്ങൾ 8 മുതൽ 16 വയസ്സിനിടയിലാണ് സംഭവിക്കുന്നത്. ഉയരവും ശരീരഭാരവും കൂടുക, സ്തനവളർച്ച ആരംഭിക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമവളർച്ച എന്നിവ സംഭവിച്ചതിനു ശേഷമാണ് ആദ്യ ആർത്തവം സംഭവിക്കുന്നത്. ഗർഭപാത്രം പ്രത്യുത്പാദനത്തിന് സജ്ജമായി എന്നാണിത് സൂചിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ച് സാധാരണയായി 2-3 വർഷത്തിനുള്ളിൽ ആദ്യ ആർത്തവം വരും. എന്നാൽ മാറ്റങ്ങൾ വന്നതിനു ശേഷം 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് ആർത്തവം വന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ 13 വയസ്സായിട്ടും ശാരീരിക മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആർത്തവ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാനിറ്ററി പാഡ് 3 മുതൽ 4 മണിക്കൂർ ഇടവേളകളിൽ മാറ്റുക എന്നത്. അണുബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അമിതമായ രക്തസ്രാവമുള്ളപ്പോൾ പാഡ് നനഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും പാഡുകൾ മാറ്റുക. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡാണോ മെൻസ്ട്രുവൽ കപ്പാണോ നല്ലത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. പരിസ്ഥിതി സൗഹൃദം, ദീർഘകാല ഉപയോഗം, സാമ്പത്തിക ലാഭം എന്നിവ കാരണം സാനിറ്ററി പാഡുകളേക്കാൾ മെൻസ്ട്രുവൽ കപ്പുകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നെങ്കിലും വ്യക്തിപരമായ സൗകര്യവും ആരോഗ്യ മുൻഗണനകളും കണക്കിലെടുത്ത് ഉപയോഗിക്കുന്നയാൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാം. ആർത്തവത്തെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുമല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടത്. പെൺകുട്ടികളെപ്പോലെ തന്നെ ആൺകുട്ടികളും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ആർത്തവം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആർത്തവകാലത്തെ ശാരീരിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് നൽകുക. കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുവാൻ മടി തോന്നേണ്ട കാര്യം ഇല്ല എന്നും ഇൻഫെക്ഷൻ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്തുക. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്ന വിലക്കുകളും മിത്തുകളും ഇപ്പോഴും ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകൾ സ്ത്രീകളുടെ വൈകാരിക അവസ്ഥയും മാനസികാവസ്ഥയും ജീവിതശൈലിയെയും ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തെയും ബാധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റി ഒരു മുറിയിൽ കഴിയുവാൻ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്രമം നൽകുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടിത് ആർത്തവത്തിന് അശുദ്ധിയുടെയും വിലക്കുകളുടെയും ഭാവം കൈവരുന്നതിലേക്ക് നയിച്ചു. ആർത്തവം വളർച്ചയുടെ സ്വാഭാവിക ഘട്ടമാണെന്നും ആത്മവിശ്വാസത്തോടെ ആർത്തവത്തെ സമീപിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആർത്തവകാലത്തിന്റെ തുടക്കത്തിൽ ക്രമക്കേടുകൾ സാധാരണമാണെങ്കിലും 2 വർഷത്തിനുള്ളിൽ റെഗുലർ ആകുന്നില്ലെങ്കിലോ കൂടുതൽ കാലം നീണ്ടു നിൽക്കുമ്പോഴോ ഇടയിൽ എപ്പോഴെങ്കിലുമാണ് വരുന്നതെങ്കിലോ ചികിത്സ ആവശ്യമായി വരുന്നു. ആർത്തവ ക്രമക്കേടുകളിൽ കാരണം കണ്ടെത്തുകയെന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. ഔഷധത്തിനോടൊപ്പമോ അതിനേക്കാളേറെയോ പ്രാധാന്യം ആരോഗ്യകരമായ ഡയറ്റ്, വ്യായാമം എന്നിവയ്ക്കുണ്ട്. സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ ഇവ ഏറെ സഹായിക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ഭാരം കൂടുന്നതും വല്ലാതെ കുറയുന്നതുമെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ആർത്തവ ദിനങ്ങളിൽ വയറുവേദന, നടുവേദന, ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ സാധാരണമായി കാണാറുണ്ടെങ്കിലും ദൈനംദിന ജീവിതചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഇവ വരുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ആർത്തവ ബുദ്ധിമുട്ടുകൾ കുറയുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിട്ടകൾ പാലിക്കാവുന്നതാണ്. ആർത്തവം പ്രതീക്ഷിക്കുന്ന ദിവസത്തിന് ഒരാഴ്ച മുൻപ് തന്നെ എണ്ണയിൽ പൊരിച്ചതും അമിതമായി കൊഴുപ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആർത്തവവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ചെറുചൂടോടെ എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക. കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. റാഗി, പാലിൽ വേവിച്ചതും ആവിയിൽ പാകം ചെയ്തതുമായ ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നൽകാം. രാത്രി ഭക്ഷണം മിതവും വേഗത്തിൽ ദഹിക്കുന്നവയും ആക്കാം. ഈ രീതിയിലൂടെ പിരീഡ് സമയത്തെ ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമേകാം. ധാരാളം വെള്ളം കുടിക്കുകയും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ആവശ്യത്തിന് ഉറക്കവും ഉറപ്പാക്കുക. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളായ മുരിങ്ങയില, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, നിലക്കടല, ചിക്കൻ, മത്സ്യം, മാതളനാരങ്ങ

0: ധാന്യങ്ങൾ, എള്ള് ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ ആർത്തവം അഥവാ മെനാർക്കി എന്നത് പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് ആർത്തവ വേദനയും മറ്റ് അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ ആയുർവേദ ഔഷധങ്ങൾ സഹായകരമാണ്. എന്നാൽ ആദ്യ ആർത്തവം വന്നാൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി അരിഷ്ടവും ലേഹ്യവും യാതൊരു വൈദ്യനിർദ്ദേശവും ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇവയൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ജീവിത സാഹചര്യങ്ങളും ചര്യകളും ആഹാര രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൌമാരക്കാരിൽ ഏറെ ആർത്തവ ക്രമക്കേടുകളും കണ്ടുവരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളിലെ ആർത്തവ പ്രായം കുറഞ്ഞുവരുന്നുണ്ട്. ആർത്തവ ചക്രം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടുന്ന ഹൈപ്പോതലാമസ് പിറ്റ്വിറ്ററി ഗ്ലാൻഡ് ഓവറീസ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇതിൽ വരുന്ന ചെറിയ അസന്തുലിതാവസ്ഥ പോലും ആർത്തവ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കാം. ഹോർമോൺ ഇംബാലൻസ് ഇതിനുള്ള പ്രധാന കാരണമാണ്. ഹോർമോണുകൾ കൃത്യമായി ഉത്പാദിപ്പിക്കാത്തതും അമിതമാകുന്നതും ബാലൻസ് ഇല്ലായ്മയുമെല്ലാം തന്നെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു. ഇവയെല്ലാം തന്നെ ആർത്തവം വരാതിരിക്കാനും കാരണമാകും. സ്ട്രെസ് ആണ് ആർത്തവ ക്രമക്കേടിന് ഇടയാക്കുന്ന മറ്റൊരു കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ടീനേജുകാർ പല കാര്യങ്ങളിലും സ്ട്രെസ്സിലൂടെ കടന്നുപോകുന്നു. PCOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം, PMOS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ രോഗം ടീനേജ് പെൺകുട്ടികൾ മുതൽ തന്നെ വ്യാപകമായി കണ്ടുവരുന്നു. അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ്, പിറ്റ്വിറ്ററി ഗ്രന്ഥി, ഓവറികൾ എന്നീ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെയും അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനാൽ ആണ് പോളി എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് ഇതിനെ പറയപ്പെടുന്നത്. ക്രമം തെറ്റിയ ആർത്തവം, വേദനയേറെയുള്ള ആർത്തവം, മുഖരോമങ്ങൾ, ശരീരഭാരം അമിതമായി വർദ്ധിക്കുക, വന്ധ്യത എന്നിവയെല്ലാം തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജീവിതശൈലി, ജനിതക കാരണങ്ങൾ എന്നിവയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത് കാരണം അണ്ഡാശയത്തിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുകയും സാധാരണയായി നടക്കേണ്ട അണ്ടോത്പാദനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും വഴി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന പ്രധാന ഘടകം അവളുടെ മാതൃത്വമാണ്. ഓരോ മനുഷ്യജീവനും കാരണമായത് ആർത്തവം എന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ് ആർത്തവം. അത് അശുദ്ധമോ മലിനമോ അല്ല. സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്നോർക്കുക. എല്ലാ സ്ത്രീകളും ശുചിത്വ ആർത്തവം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുക.
1: കൌമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി.
2: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ, 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.

0: സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി T സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും T സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി T സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AAR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
2: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF, SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന 6-ാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്റ്റുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം

0: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹാങ്സിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000-ലേറെ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു, വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരകൻ ബിജേഷ് എ വി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. നാല് 55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. വിലകൾ കിലോഗ്രാമിന്, ഇനം ചീരാ ചുവപ്പ്, നാടൻ മൊത്തം.

വില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. കുമ്പളങ്ങ നാടൻ 10-18, മറനാടൻ 10-18. ഏത്തയ്ക്ക നാടൻ 45-55, മറനാടൻ 45-55. പാളയൻതോടൻ നാടൻ 24-30, മറനാടൻ 25-35. റോബസ്റ്റ നാടൻ 25-35, മറനാടൻ 35-45. പാവയ്ക്ക നാടൻ 36-45, മറനാടൻ 32-40. ചുരയ്ക്ക നാടൻ 14-20, മറനാടൻ 14-20. പയർ നാടൻ 50-65, മറനാടൻ 40-50. വെള്ളരി നാടൻ 14-20, മറനാടൻ 14-20. ചേന നാടൻ 35-45, മറനാടൻ 30-40. കോവയ്ക്ക നാടൻ 40-50, മറനാടൻ 40-50. മത്തൻ നാടൻ 12-20, മറനാടൻ 12-20. പടവലം നാടൻ 28-35, മറനാടൻ 28-35. ഇഞ്ചി നാടൻ 170-200, മരച്ചീനി നാടൻ 24-30. ഞാലിപ്പൂവൻ മറനാടൻ 45-55, പൂവൻ മറനാടൻ 40-50, ബീട്രൂട്ട് മറനാടൻ 40-50. വെണ്ടയ്ക്ക 35-45, വഴുതന 32-40. കത്തിരി ഉരുണ്ടത് 25-35, ക്യാബേജ് 25-35, ക്യാരറ്റ് 55-65, കാളിഫ്ലവർ 35-45, കൊത്തമര 34-44, ചേമ്പ് വലുത് 70-80, ചേമ്പ് ചെറുത് 30-40. മുരിങ്ങക്കായ 60-70, ബീൻസ് 70-80, പച്ചമുളക് 40-50, കരിനാരങ്ങ 70-80, ചെറുനാരങ്ങ 2-3. മാങ്ങ പച്ച 35-45, സവാള 29-33, ചെറിയ ഉള്ളി 65-75, ഉരുളക്കിഴങ്ങ് 25-30, തക്കാളി 25-30. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 28 രൂപ, മൊത്തവില 29 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 41 രൂപ, മൊത്തവില 42 രൂപ. ഇതുവരെ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ പ്രസിദ്ധീകരിക്കുന്ന മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 1 മണി കഴിഞ്ഞ 5:33 ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിനായി സന്ദേശം അയയ്ക്കാം. നമ്പർ 9495055006000. സന്ദേശം അയയ്ക്കുമ്പോൾ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യ വരി, സിനിമ എന്നിവയ്ക്കൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്.

ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തുകളും അയക്കാം. കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, കോളേജ് കുന്ന്, PO, ആകാശവാണി മഞ്ചേരി, പിൻ നമ്പർ 6761 2 2.

ഫാൻഡം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ജയചന്ദ്രനും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദേവ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു റജല പട്ടർകുളം മഞ്ചേരിയിൽ നിന്നും.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള

0: ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇനി ലേഡി ടീച്ചർ എന്ന ചിത്രത്തിലെ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു മോഹൻദാസ് ചേമ്രക്കാട്ടൂരിൽ നിന്നും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് രാജൻ നാഗേന്ദ്ര, ഗായകൻ യേശുദാസ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഷെരീഫ് വണ്ടൂരിന്റെ ഇഷ്ടഗാനം ഹേസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രമദവനം എന്ന ഗാനമാണ്. കൈതപ്രമൻ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന്, യേശുദാസ് പാടിയത്.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் நின்றுருப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: സമയം 1:24:42 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം താര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു വഴിക്കടവിൽ നിന്ന് ലത്തീഫ്.

ഇനി കേൾക്കാം ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിലെ പൂമാനം പൂത്തുലഞ്ഞ് എന്ന ഗാനം. ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു എടവണ്ണപ്പാറയിൽ നിന്നും ആതിര.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ്. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9495050506. സ്പിരിറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോൻ പാടിയത്. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ഷഹബാസ് അമൻ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചിരിക്കുന്നു അരുൺദേവ് പി വി, കോഴിക്കോട് നിന്നും.

നന്ദന ഒറവംപുറം കത്തയച്ചിരിക്കുന്നു. ടൂർണമെന്റ് എന്ന ചിത്രത്തിലെ ഗാനത്തിനായി വയലാർ ശരത് ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം പകർന്നത് ദീപക് ദേവ്, ഗായകർ കാർത്തിക് മേഘ.

0: കാളികാവ് ആമപ്പൊയിൽ നിന്നും വിനയ ആവശ്യപ്പെടുന്ന ഗാനം, ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ പാലപ്പൂവേ. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.
1: എന്റെ ഗാനം.

0: നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
1: തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും. എങ്കിലും നെൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
2: സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
3: വിനയ ആവശ്യപ്പെട്ട ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

ഇഷ്ടഗാനത്തിലേക്ക് കഥയച്ചിരിക്കുന്നു സത്യൻ കരുവാറ്റക്കുന്ന് പോരൂരിൽ നിന്നും. ആവശ്യപ്പെട്ട ഗാനം മിഴിരണ്ടിലും എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ആലിലത്താലി. ഗാനശില്പികൾ വയലാർ ശരത് ചന്ദ്രവർമ്മ, രവീന്ദ്രൻ.

പ്രിയപ്പെട്ടവരെ, ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു. വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, സന്ദേശങ്ങൾ അയക്കുകയും കത്തുകൾ എഴുതുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഒരു മണി കഴിഞ്ഞ് 55 മിനിറ്റും 6 സെക്കൻഡുമായിരിക്കുന്നു സമയം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പുകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെന്നും മഴക്കാലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നെന്നും സിദ്ദിഖ് തിരുവനന്തപുരത്ത് പറഞ്ഞു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അഗ്നിരക്ഷാ സേനാ മേധാവിക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് മണ്ണുമന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേനാ മേപ്പാടിയിലേക്ക് പുറപ്പെട്ടു. മട്ടന്നൂർ എസ് ടി ഒയുടെ നേതൃത്വത്തിൽ ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലെ സംഘവും സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി ബോധവൽക്കരണ ശില്പശാലയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല. ഇന്ത്യ ഇംഗ്ലണ്ട് 3 ട്വന്റി ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രാൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1205, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, 1201 ലോകമാന്യതിലക്, തിരുവനന്തപുരം സെൻട്രൽ ഗരീബ് രഥ് 229, 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 234, 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 255, അങ്ങാടിപുരം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, 16325

0: 5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
1: ട്രെയിൻ സമയം. നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
2: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോന്നൊരു സംശയം.
6: തിമിരത്തെ ഒക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 15 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, അഞ്ചാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ലേഖ മാഡം കാണണമെന്ന് പറഞ്ഞിരുന്നു.
1: ഏ അതെ, അന്ന എന്തെങ്കിലും വർക്കില്ലല്ലോ.
0: അല്ല, ചന്ദ്ര സാറെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന റഷസ് ഒക്കെ സോർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു, അപ്പോഴാ മാഡം കാണാൻ പറഞ്ഞു എന്ന് അറിയിച്ചത്.
1: ഓ, ചന്ദ്ര ട്രാവലിലാണ്, നാളെ കഴിഞ്ഞേ എത്തുള്ളൂ. സോർട്ടിങ് നാളെ തീർത്താ മതിയാകും. അന്ന ഈ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര നാളായി?
0: 3 ആഴ്ചയായി മാഡം. എന്താ ചോദിച്ചേ?
1: ഏയ്, അന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യുന്നുണ്ടെന്ന എല്ലാവരുടെ അഭിപ്രായം. സാധാരണയായി ഇന്റേണായി വരുന്ന കുട്ടികൾക്ക് പേപ്പർ വർക്കൊക്കെ നൽകാറുള്ളൂ.
0: ഞാൻ 2 ഷൂട്ടിങ്ങിനും അസിസ്റ്റ് ചെയ്തു മാഡം.
1: അന്ന മിടുക്കിയായതുകൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അന്നയെ വിളിപ്പിച്ചതും ഒരു പ്രധാന കാര്യം പറയാനാണ്.
0: എന്താ മാഡം?
1: ഫസ്റ്റ് അബുദാബി ബാങ്കിനെ കുറിച്ച് തന്നെ കേട്ടിട്ടില്ലേ? അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നമ്മുടെ കമ്പനി ചെയ്യാൻ കരാറായിട്ടുണ്ട്. ആ വർക്ക് അന്നെ ഏൽപ്പിക്കാമെന്നാണ് തീരുമാനം.
0: അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ?
1: ഒറ്റയ്ക്കല്ല, ആവശ്യമുള്ള ക്രൂവിനെ അന്നയ്ക്ക് പിക്ക് ചെയ്യാം. ഒരു പ്രശ്നമുള്ളത് വർക്ക് അവരുടെ സ്ഥലത്ത്, അതായത് അബുദാബി ചെന്ന് വേണം ചെയ്യാൻ. 6 മാസമാണ് വർക്കിന്റെ പീരീഡ്.
0: 6 മാസോ? അബുദാബിയിലേക്കോ മാഡം?
1: അന്നയുടെ സംശയം മനസ്സിലായി. 2 മാസത്തെ ഇന്റേൺഷിപ്പിനെടുത്തിട്ട് ഇപ്പൊ 6 മാസത്തേക്ക് വർക്ക് ചെയ്യാൻ പറയുന്നത് എന്താണെന്നല്ലേ? 6 മാസത്തേക്കൂടി അന്നയുടെ ഇന്റേൺഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ഞാൻ ഇന്ന് തന്നെ ഇഷ്യൂ ചെയ്തേക്കാം. ആ പ്രശ്നം തീർന്നില്ലേ?
0: പക്ഷെ മാഡം, അബുദാബിന്നൊക്കെ പറയുമ്പോ,
1: അബുദാബിയിലേക്ക് 2750 കിലോമീറ്റർ ദൂരം കാണും. ഓസ്ട്രേലിയ ആണെങ്കിൽ 7500.

0: കിലോമീറ്റർ വരും. അപ്പോ അബുദാബി അല്ലേ അടുത്ത്?
1: ഓസ്ട്രേലിയ അല്ലല്ലോ, അബുദാബി എന്നല്ലേ മാഡം പറഞ്ഞത്?
0: അബുദാബിയിലേക്കാണ് കമ്പനിയുടെ ഓഫർ ഉള്ളത്. പക്ഷേ ഓസ്ട്രേലിയ വിസ കാത്തു നിൽക്കുന്ന അന്ന എങ്ങനെ 6 മാസത്തേക്ക് അബുദാബിയിൽ പോകും അല്ലേ?
1: വിസയോ? ഞാൻ
0: കിടന്നുരുളണ്ട. ബാംഗ്ലൂർ പോലെ ഒരു നഗരത്തിൽ ചെറിയ പെട്ടിക്കട നടത്തിക്കൊണ്ട് പോകാൻ പോലും എത്രമാത്രം ഗുസ്തി പിടിക്കണമെന്നറിയോ അന്നയ്ക്ക്?
1: മാഡം തെറ്റിദ്ധരിക്കരുത്.
0: അപ്പോ ഇന്ദിരാനഗർ പോലുള്ള ഒരു ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം ഇത്രയും വർഷമായിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തലയിൽ കള്ളിമണ്ണല്ല ഉണ്ടായിരിക്കുക എന്നെങ്കിലും ആദ്യം അന്നെ ഓർക്കണമായിരുന്നു.
1: സോറി മാഡം, യഥാർത്ഥത്തിൽ
0: അതെ, യഥാർത്ഥത്തിൽ അന്ന കാണിച്ചത് നമ്പർ 1 ഫ്രോഡാണ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനുമായി പുലബന്ധം പോലും ഇല്ലാത്ത അന്ന ഇന്റേൺഷിപ്പിന് അപേക്ഷിച്ച സമയത്ത് ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജം. കേസായാൽ ആ നിമിഷകത്താണ്.
1: അയ്യോ മാഡം, എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയാ ഞാനിതെല്ലാം.
0: അതും അറിഞ്ഞു. സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായി നിൽക്കുന്ന ഇക്കാലത്ത് ഒരു ഫ്രോഡ് കാണിക്കാൻ ഇറങ്ങുമ്പോ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണ്ടേ? പഴയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിക്ചേഴ്സ് ഒക്കെ ആൾക്കാർ ഇറങ്ങി തപ്പോന്നെങ്കിലും ഓർക്കണ്ടേ അന്നാ?
1: സോറി.
0: ആട്ടെ, എന്തായിരുന്നു അന്നയുടെയും അന്നയുടെ ഫ്രണ്ടിന്റെ ഉദ്ദേശം?
1: ചന്ദ്രസാറിന്റെ ഫസ്റ്റ് മാരേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ.
0: അന്നയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു തരുന്നു, ഒപ്പം സുഹൃത്തിനോടുള്ള സ്നേഹവും.
1: ഐ എം എക്സ്ട്രീംലി സോറി മാഡം, ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം.
0: നോ നോ, ഇപ്പൊ പോരുത്. അന്നയെ കൊണ്ട് ഇപ്പണി ചെയ്യിക്കാൻ ഇറങ്ങിയ ആളെ പറ്റി എനിക്കും ചിലത് അറിയാനുണ്ട്.
1: എന്താണ് മാഡം?
0: പറയാം. അന്നയുടെയും അന്നയുടെ ഗ്രേറ്റ് സുഹൃത്ത് ചിത്രയുടെയും കൂടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ റിപ്പീറ്റായി വരുന്ന ഒരു താടിക്കാരനെ കണ്ടല്ലോ, ആരാണ് അയാൾ?
1: അത്
0: താല്പര്യമില്ലെങ്കിൽ പറയണ്ട. പക്ഷേ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസ് മതി വിസ ബ്ലോക്ക് ആവാൻ.
1: വേണ്ട വേണ്ട, ഞാൻ പറയാം.
0: അപ്പൊ ബുദ്ധിയുണ്ട്.
1: അത് ഡേവിഡാണ്, ഡേവിഡ് ആരോഗ്യസ്വാമി.
0: കണ്ടാലും നല്ല ആരോഗ്യം. നമ്മുടെ കെ ജി എഫ് ഫിഷിന്റെ ഒരു കട്ടുണ്ട്. അയാളും ചിത്രയുമായിട്ടുള്ള ബന്ധം?
1: അത്
0: മടിക്കണ്ട, അന്നയ്ക്ക് എല്ലാം തുറന്നു പറയുക എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ.
1: ഡേവിഡ് ചിത്രയുടെ എക്സ് ആണ്.
0: എക്സ് ലവർ?
1: ചിത്ര ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചായിരുന്നു.
0: ഒരുമിച്ചെന്ന് പറയുമ്പോ
1: ലിവിംഗ് ടുഗദർ?

0: ലേഖ, നീ കുഴിക്കുമെന്ന് പറഞ്ഞപ്പോ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ.
1: ലേഖ ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയെടുത്തിരിക്കും, അറിയാലോ.
0: എന്നിട്ട് നിന്റെ അടിമ എവിടെ? അന്നാക്കരുന്നീന.
1: കുറച്ച് ജിംഗിൾസ് ബൊപ്പണ്ണയുടെ സൗണ്ട് സ്റ്റുഡിയോയിലുണ്ട്, അത് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു.
0: ഇക്കണക്കിന് പോയാ കമ്പനിക്ക് കിട്ടാനുള്ള പഴയ ക്ലയന്റ് ബാലൻസ് ഒക്കെ നീ ഇവിടെ അയച്ച് വാങ്ങിച്ചെടുക്കുമല്ലോ.
1: പറഞ്ഞാ ഇപ്പൊ അവക്ക് പോയേ പറ്റൂ. പക്ഷേ എനിക്കിപ്പോ അറിയേണ്ടത് ഇവളുടെ കൂട്ടുകാരി ചിത്ര എന്തിനാണ് ലിവിംഗ് ടുഗദർ നിർത്തി ബാംഗ്ലൂർ വിട്ട് നാട്ടിലേക്ക് പോയതെന്ന.
0: നീ തിരക്കില്ലേ?
1: എല്ലാം ഒറ്റയടിക്ക് പറയിപ്പിച്ചില്ല, ചരടില്ലാതെ കെട്ടിയിട്ടിരിക്കല്ലേ. പതിയെ ഓരോരോ വിവരവും ഞാൻ അങ്ങ് ചോർത്തിയെടുക്കും.
0: ചോർത്തലൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്റെ രഹസ്യം അറിയാൻ എന്റെ കമ്പനി തന്നെ ആളെ അയച്ച വ്യക്തിയുടെ ബുദ്ധിയെയും കുറച്ച് കാണണ്ട കേട്ടോ.
1: ഒരിക്കലുമില്ല. എന്റെ മുന്നിലിപ്പോൾ ഡേവിഡ് ആരോഗ്യസ്വാമിയെ കണ്ടുപിടിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യമാണുള്ളത്.

0: അന്ന, നീ ഇന്നും ലേറ്റ് ആയല്ലോ. വന്നുവെന്ന് നീ അവിടുത്തെ ഇന്റേൺ ആണോ അതോ റെഗുലർ സ്റ്റാഫോ?
1: എനിക്കും ഇപ്പൊ അതാ സംശയം. എല്ലാത്തിനും എന്നെ തന്നെയാ വിളിക്കുന്നതും പണി ചെയ്യിക്കുന്നതും.
0: ഇനിയിപ്പോ ബെന്നിച്ചം വരുമ്പോ പുതിയ കമ്പനിയിലെ പണി തീർന്നിട്ടില്ല, ഞാൻ ഓസ്ട്രേലിയക്ക് പിന്നെ വന്നോളാം എന്ന് പറയേണ്ടി വരുമോ?
1: ആവോ, എനിക്കറിയില്ല. എന്തായാലും പ്രൊഡക്ഷൻ കമ്പനിയിലെ പണി നമ്മൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമൊന്നുമല്ല.
0: അപ്പൊ നീ അവിടെ സ്ഥിരമായി നിൽക്കാനാണോ പരിപാടി? വല്ല വിവരവും കിട്ടിയോ?
1: ഇതുവരേക്കും ഒന്നും കിട്ടിയിട്ടില്ല.
0: അപ്പോ പണി പാളുവോ?
1: പാളാതെ നോക്കണം. അവിടുത്തെ മിക്ക സ്റ്റാഫും പുതിയ ആൾക്കാരാ. 7 വർഷത്തിലധികമായി നിൽക്കുന്നവർക്ക് മാത്രമല്ലേ പഴയ കഥകളൊക്കെ അറിയാൻ സാധിക്കൂ.
0: അയ്യോ, അങ്ങനെ ആരുമില്ലേ?
1: ഓണർ ചന്ദ്രുവിന്റെ ഒപ്പം കമ്പനി തുടങ്ങിയ കാലത്തുള്ളത് രണ്ടുപേരും മാത്രമാ. മാർക്കറ്റിംഗ് ഹെഡ്, ഒരു ലേഖാ മാഡം, പിന്നെ പഴയ കാര്യസ്ഥൻ മോഡിലുള്ള ഒരു കക്ഷിയുണ്ട്, കന്നടക്കാരൻ ഭുജംഗയ്യൻ.
0: ഇപ്പറഞ്ഞ ലേഖാ മാഡത്തിനെ വളയ്ക്കാൻ പറ്റില്ലേ?
1: വെരി ടഫ്. വളയ്ക്കാൻ പോയാ നമ്മളെ ഉടിക്കുന്ന ടൈപ്പാ അവര്.
0: അപ്പോ ഞാൻ ഇവിടെ വന്ന് സമയം കളയുന്നതൊക്കെ വെറുതെ ആകുമോ? എന്നാ
1: നീ നിരാശപ്പെടാതെ, പയ്യെ തിന്ന പനിയും തിന്നാന്നല്ലേ. ഇത്തിരി കൂടെ ഒന്ന് ക്ഷമിക്ക്.
0: ക്ഷമയൊന്നും എനിക്കില്ല. നീ എങ്ങനെയെങ്കിലും ആ ഭുജംഗയ്യനെ അടിച്ചിടാൻ നോക്ക്. അയാളുടെ വീക്ക്നെസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാം.
1: നോക്കാം.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ ആറാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 27 മിനിറ്റ്. പാലക്കാട് ത്രിത്താല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് കൈപ്പറ്റാത്തവർ ഈ മാസം 15-നുള്ളിൽ ഓഫീസിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0466227335. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിലും പാലക്കാട് റവന്യൂ

ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0491-2556-0807. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഇ ഗ്രാൻസ് ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി 15. ഫോൺ നമ്പർ 0492-2222-335. പാലക്കാട് ഫോറസ്റ്റ് ട്രിബ്യൂണൽ സിറ്റിംഗ് SBI ജംഗ്ഷനിലുള്ള DTPC കോമ്പൗണ്ടിൽ നടക്കും. ആദ്യ ക്യാമ്പ് 9-10 തീയതികളിലും രണ്ടാം ക്യാമ്പ് 24-25 തീയതികളിലും നടക്കുമെന്ന് കോഴിക്കോട് ഫോറസ്റ്റ് ട്രിബ്യൂണലിൽ നിന്ന് അറിയിച്ചു.

കേരള വനംവകുപ്പ് ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിഭാഗം 2026-27 സാമ്പത്തിക വർഷം കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഏകദിന പ്രകൃതി പഠന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547603871. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയത്, K. ജയകുമാറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഗാനരചന ബിശു തിരുമല, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം പൂവിന് പുതിയ പൂന്തന്നൽ, ഗായകർ യേശുദാസും ചിത്രയും.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
1: തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും. എങ്കിലും നെൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
2: സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കൈതപ്രം എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം. ചിത്രം അഴകിയ രാവണൻ, ഗായകൻ യേശുദാസ്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ അവതരിപ്പിക്കുന്നത് ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരകൻ ബിജേഷ് എ വി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് 6 മണിക്ക് 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി, തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാനായ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ആരോഗ്യചാലകം. പ്രമേഹരോഗ നിർണയം സംസാരിക്കുന്നു ഡോക്ടർ P. റാഷ്മ മുഹമ്മദ്.

7:15 കേൾക്കാം. ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗറോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. അവതരണം ബോബി. ഏഴ് ഇരുപതിന് ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം 7:40 അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം 7:45 ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ഹിത ഈശ്വരമംഗലം. 7:50 ഒറ്റപ്പാലമായി കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം. ജീവിതപാഠം 7:55 കൊർമയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെൻ്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിൻ്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുറം അസബാസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം 8:15 റേഡിയസ് ഹെൽത്ത് സെൻറ്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:20 വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കോട്ടയ്ക്കൽ. രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലിയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. എട്ട് 8:25 എൻ്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ ഉഷാദേവി പി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ കേൾക്കാം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം, മേഘയുടെ നിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. നാല് 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസഡ് പരിപാടി. 5:00 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555-0424.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:00.

0: 23-ന്
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച,
0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിയ

0: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടി തുരങ്കബാധയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അപകടം ദൌർഭാഗ്യകരമാണെന്നും മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർ കോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
3: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
7: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി.
7: അലോഹ ഹോസ്പിറ്റൽ.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
12: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
13: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2269 ബംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59, 1957 തിരുനെൽവേലി ജംഗ്ഷൻ ജാംനഗർ എക്സ്പ്രസ് 3:49, 1634 തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 1636 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
13: ട്രെയിൻ സമയം.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
15: എന്നും രാവിലെ 8:03.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
15: കാർഷിക വൃത്താന്തം
8: എന്നും രാവിലെ 6:30.
15: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായി

0: പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
0: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ.
8: സമയം 3:00.
9: ആകാശവാണി 102.7 മഞ്ചേരി FM.
10: പ്രിയതര ഗീതങ്ങൾ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിജേഷാണ്. കത്തുകളിലൂടെയും മറ്റ് സന്ദേശങ്ങളിലൂടെയും നിങ്ങൾ തരാറുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി അറിയിക്കട്ടെ. ഇന്നും സ്നേഹത്തെപ്പറ്റി തന്നെയാണ് പാട്ടുകൾ. എത്ര പറഞ്ഞാലും തീരാത്ത സ്നേഹത്തെപ്പറ്റി.

കൈതയോട് പൂമണമൊന്ന് കാറ്റിൻ്റെ കയ്യിൽ കൊടുക്കാമോ എന്ന് ചോദിക്കാൻ കവികൾ എന്തുകൊണ്ടായിരിക്കും ധൈര്യപ്പെട്ടത്? കാറ്റോളം അനിഷേധ്യനായ മറ്റൊരു ദൂതനില്ല എന്നവർക്കല്ലാതെ മറ്റാർക്കാണറിയുക? ദൂരെ അവളുറങ്ങിയിട്ടും ഉറങ്ങാത്ത വിരഹിയായ കാമുകൻ പൂന്തെന്നലിനെ ദൂതയച്ച് മറുപടി കാത്തിരിക്കുകയാണ്. അവൻ കാറ്റിനോട് ചോദിക്കുന്നത് കേൾക്കൂ. നീ വരുമ്പോൾ ഞാൻ അവളുടെ ഗന്ധമറിയുന്നു. ഈ സുഗന്ധം അവൾക്ക് സമ്മാനിച്ചത് നീ തന്നെയല്ലേ? നിന്നെ കണ്ട് അവൾ വാതിൽ തുറന്നിറങ്ങി വന്നുവോ? പ്രിയപ്പെട്ടവൾ എനിക്കായി സ്നേഹസന്ദേശങ്ങൾ നിന്റെ കയ്യിൽ തന്നയച്ചിട്ടുണ്ടോ? ഈ വിരഹിയുടെ ആത്മനൊമ്പരങ്ങൾ അവളോട് നീ പറഞ്ഞിരുന്നോ? അകലങ്ങളിലെങ്കിലും ഒരേ കാറ്റിൻ്റെ പുതപ്പിലുറങ്ങുന്ന പ്രണയികൾ വൃശ്ചിക പൂങ്കാറ്റിനെ സന്ദേശവാഹകൻ ആക്കിയതിൻ്റെ കാൽപ്പനിക ഭംഗി അപാരമല്ലേ? മേഘങ്ങളെയും കിളികളെയും ദൂതയക്കുന്ന സന്ദേശകാവ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കൈതപ്രത്തിൻ്റെ പ്രണയഗാനമാണ് ജോൺസൺ മാഷിൻ്റെ ഈണം. പാടിയത് യേശുദാസ്. ചിത്രം സല്ലാപം.

രാജാവ് ഭരിക്കേണ്ടയാളാണ്. പക്ഷേ ഇവിടെ ഒരു ദേശം അവനെ ഭരിക്കുന്നു, ഒരു പ്രണയദേശം. അത് അവളാണ്, അവൻ്റെ പ്രണയദ്വീപ്. എത്ര അനായാസകരമാണ് ആ വിധേയപ്പെടൽ! പ്രണയത്തിൻ്റെ അനേക തലങ്ങളിൽ ഒന്ന്, പരാതികളില്ലാത്ത കീഴടങ്ങൽ. ഈ അത്യാനന്ദങ്ങളുടെ ഭൂമി ഉണ്ടായിരിക്കുന്നത് പെണ്ണിൽ നിന്നാണ്. അവളോ മണ്ണിലിറങ്ങി വന്ന സ്വർഗം തന്നെയും. ആ നോട്ടത്തിൽ നിലതെറ്റിയ അനുരാഗദ്വീപിലെ രാജാവ് പാടുന്നു: രാജ

കവിതാലാപന കലകളിലെ ഏറ്റവും ജനപ്രിയ ശാഖയാണ് ഗസൽ. ആവർത്തിച്ച് പാടുന്ന ഈരടികളിൽ ഒരു കൗതുകം ഒളിപ്പിച്ചു വയ്ക്കും. ഏറ്റവും ഒടുവിൽ മാത്രം അതിനെ വരികളിൽ അനാവൃതമാക്കും. ആ നിമിഷത്തിലാണ് ആസ്വാദകൻ അറിയാതെ വാ ഉസ്താദ് എന്ന് ആർത്ത് വിളിച്ചു പോവുക. മലയാളത്തിൽ ഇതുപോലെ ഒരു കവിതയുണ്ട്. അതിൽ ഒ എൻ വി ഒളിപ്പിച്ചു വെച്ച കൗതുകം പ്രണയിനിയുടെ മുഖസൗരഭമാണ്. ഒരു ഗസലിൻ്റെ അക്ഷരഭംഗിയും അടക്കവും ഒന്നാകെ ഈണത്തിലേക്ക് ജോൺസൺ മാസ്റ്റർ ആവാഹിച്ച് കീഴടക്കുക കൂടി ചെയ്യുന്നു. സിനിമാ ഗാനത്തിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിച്ച് പാട്ടിൻ്റെ ആത്മാവ് ഇറങ്ങി ആകാശം തേടുന്നു. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. പാടിയത് യേശുദാസ്. സുഗന്ധം എന്ന വാക്ക് മാത്രം കേട്ട് ശീലിച്ച നമ്മൾ സുഖഗന്ധമറിയുന്നു. അനേകം വേരുകൾ കാച്ചിയെടുത്ത മധുരാസവമാണത്രേ അവളുടെ അനുരാഗം. സിരകളിൽ അവനത് എന്തെന്ത് രാസമാറ്റങ്ങളാകും നൽകിയിരിക്കുക. സ്നേഹസ്പർശത്തിൻ്റെ രാഗേന്ദ്രജാലത്തെ രാസലീല എന്ന് വിളിക്കുന്നത് അതിനാലായിരിക്കും.

അത്യാനന്ദത്തിൻ്റെയും മനോവിഭ്രാന്തിയുടെയും ഇടയിൽ മറ്റൊരു സുന്ദരമായ ഇടമുണ്ടായിരിക്കണം. ആ മാനസികാവസ്ഥയെയായിരിക്കും കവികൾ ഉന്മാദം എന്ന് വിളിക്കുന്നത്. കാത്ത് കാത്ത് നിന്നൊരു സ്വപ്നസന്ധ്യ ആത്മാവിൽ വന്ന് പൊൻതൂവൽ പെയ്തു നിന്നാൽ കരളിലുണ്ടാകുന്ന അത്യാനന്ദത്തിനും മേലെയുള്ള അവസ്ഥയെ ഹർഷോന്മാദം എന്നല്ലാതെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? അല്ലേ, വസന്തത്തിൻ്റെ ഓർമ്മ പോലുമില്ലാതെ വാടി നിന്ന ഒരു നിശാഗന്ധിയിൽ നിത്യമലരുകൾ വിടർത്തിക്കൊണ്ട് പ്രേമയമുന വൈകിയെങ്കിലും സ്നേഹസമൃദ്ധികളുമായി വന്നിരിക്കുന്നു. കാറ്റിൽ അപ്പൂപ്പൻ താടി പോലെ പറന്നു നടക്കുന്ന കനമില്ലായ്മയാണ് ഈ പാട്ട് തരിക. ചിത്രം ഓർമ്മച്ചെപ്പ്, യേശുദാസും ചിത്രയും പാടിയത്, ശില്പികൾ കൈതപ്രം ജോൺസൺ.

സ്നേഹരാഹിത്യങ്ങളുടെ ചൂടിൽ വരണ്ടു നിന്ന ഒരു ജീവന് ഒരു കടലാഴം സ്നേഹം നീട്ടി നിൽക്കുന്ന ലോകം കൈവരുമ്പോൾ ഒരു പാട്ടുണ്ടാവുന്നു. പൂച്ചെണ്ടിന് പകരം ഒരു പൂക്കാലം. സ്വർഗാരാമം ഒന്നാകെ തന്നെ മുന്നിൽ നിവരുന്നു. ഒരു സ്നേഹസ്പർശത്തിന് കാത്തിരുന്നവനാണ് ഇപ്പോൾ ആ സ്നേഹത്തിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങുന്നത്. ആ കാത്തിരിപ്പിന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കൈതവമില്ലാത്ത മനസ്സോളം താരല്യമുണ്ട്. കൈത്തലങ്ങളുടെ സാന്ത്വനത്തിൽ സ്വപ്നം കണ്ടു മയങ്ങുവാനും സ്വയമൊരു പാൽപുഞ്ചിരിയാവാനും മാത്രം നൈർമല്യമുണ്ട്. ഓണവും വിഷുവും വീണ്ടും ബാല്യത്തിലെന്ന പോലെ വെള്ളിനിലാവിൻ്റെ തേരേറി വരുന്നു. ഏതോ ജന്മപുണ്യം പോലെ നനച്ചിരിക്കാതെ കൈവന്നൊരു സ്വപ്നം പോലെ വീണ്ടും ഒരു പൊന്നോണം തുമ്പില നീർത്തി കാത്തിരിക്കാൻ തുടങ്ങുകയായി. കൈതപ്രം ജോൺസൺ യേശുദാസ് സംഗമം, ചിത്രം പുത്തമൻ.

ഉറഞ്ഞ രാവ് അലിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കുണരാം. മൗനരാഗം മൂളുന്ന തരളയായ കാറ്റേൽക്കാം. നിശാഗന്ധികൾ പൂക്കുന്നത് നോക്കി നിൽക്കാം. നക്ഷത്രങ്ങളിൽ കുഞ്ഞുറങ്ങുമ്പോൾ നമുക്ക് ആകാശദീപങ്ങളിൽ മിഴി തുറക്കാം. മണ്ണിലേതോ മധുതര മതം ചുരന്നിരിക്കുമപ്പോൾ മതകരലതകൾ വാരിപ്പുണരും. നമ്മോട് നമ്മളലിയുന്ന ഉണ്മകളിലീ ഇന്ദീവരങ്ങൾ ഇതളിടട്ടെ. ഇനി യേശുദാസും ചിത്രയും പാടിയ ഈ യുഗ്മഗാനത്തിൻ്റെ വരികൾ കൈതപ്രത്തിൻ്റെയും ഈണം ശരത്തിൻ്റേതുമാണ്. ചിത്രം ക്ഷണക്കത്ത്.

മുൻപില്ലാത്ത സൗന്ദര്യം സകലതിലും. തൊട്ടു തണുപ്പിക്കുന്ന മഴത്തുള്ളികൾക്ക്, മെല്ലെ തഴുകുന്ന ഈ ഈണത്തിന്, അല്പം വൈകി വന്ന പ്രണയത്തിന്റെ നിറവിൽ കാമുകൻ അതിശയിക്കുന്നു. ഇത്രയും കാലം എവിടെയായിരുന്നു? ഉടലിൽ ഉയിര് കലർന്നിരിക്കുന്നത് പോലെ ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്തേ കണ്ടില്ല എന്ന് ഇത്തിരി പരിഭവത്തിലാണ് കാമുകി.

ഇലയും മലരും ഉരസുമ്പോൾ ഏതു ഭാഷയിലായിരിക്കും സംസാരിക്കുക? മണ്ണും വിണ്ണും കാണുമ്പോൾ സംസാരിക്കുന്ന ഭാഷയിലായിരിക്കുമോ? അലയും കടലും സംസാരിക്കുന്ന ഭാഷ ഏതാണ്? രണ്ട് കാഴ്ചകൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാൽ ഭാഷ തന്നെ ഊമയായി പോകുമല്ലോ. വൈരമുത്തു എന്ന കവി മനസ്സ് എത്ര ഉയരത്തിലിരുന്നാണ് ചിന്തിക്കുന്നത് എന്ന് നോക്കൂ. ചിത്രം മെയ് മാതം, പാടിയത് ജയചന്ദ്രനും ചിത്രയും, എ ആർ റഹ്മാന്റെ സംഗീതം.

നീ മുന്നിൽ നടക്കുക, നിന്റെ ജീവിതമാകെയും നിഴലായി ഞാൻ പിന്തുടരാം. അനന്തകാലത്തോളം ഈ ഭാഗ്യത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കും. കെട്ടകാലങ്ങളൊന്നും അഴിക്കാത്ത കെട്ട്, നമ്മുടെ നിമിഷങ്ങളെ ഇന്ദ്രജാലത്താൽ നീ പുല്ലാങ്കുഴൽ നാദമാക്കൂ. ആ സംഗീതത്തിന്റെ ഹർഷോന്മാദം എന്നെ മൂടട്ടെ. ചിത്രം സ്വല്ലത്തുടിക്കിയത് മനസ്സ്, ഇളയരാജയുടെ ആർദ്ര സംഗീതം, വാലിയുടെ വരികൾ.

കടുത്ത വേദനയിൽ നിന്ന് ആനന്ദത്തിലേക്കുള്ള സംക്രമണ ഭാവത്തിലുള്ള ഒരു പാട്ട്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ഓമന മകളെ ഓർക്കാപ്പുറത്ത് തിരിച്ചു കിട്ടിയ നിർവൃതിയിലും അകന്നിരുന്ന കാലത്തെ വേദന മറക്കാനാവാത്ത ഒരച്ഛൻ പാടുന്നു. കുഞ്ഞ്

സ്നേഹത്തിൻ്റെ നഷ്ടദിനങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിൽ അവൾക്കായി കരുതിവച്ച താരാട്ടുകൾ അയാൾ ഓർത്തു പാടുന്നു. അവൾ ഉറങ്ങുന്നത് നിറവോടെ നോക്കി നിൽക്കുന്നു. നിഷ്കളങ്കമായി അവൾ ചിരിക്കുമ്പോൾ പഴയ സ്വപ്നങ്ങൾ വീണ്ടും തളിർക്കുന്നു. വേദന മറഞ്ഞു പോകുന്നു. ഏറ്റവും സുന്ദരമായ ദ്വന്ദ്വം അച്ഛൻ മകൾ, ഏറ്റവും പ്രിയതര ഭാവം വാത്സല്യം. ചിത്രം ചമ്പക്കുളം തച്ചൻ, യേശുദാസും ലതികയും പാടിയ ഗാനത്തിൻ്റെ ശില്പികൾ വിച്ചു തിരുമലയും രവീന്ദ്രൻ മാഷും.

ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരകൻ ബിജേഷ് എ വി അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. നിർവഹണം എസ് അശോക്, സഹായം ജയൻ മുത്തേരി.

0: പ്രിയതര ഗീതങ്ങൾ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം, ഗായകർ യേശുദാസും സുജാതയും.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങൾ കൈമാറി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയതായി സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും മന്ത്രി AP അനിൽകുമാർ. വയനാട്ടിൽ നിന്നുള്ള NDRF സംഘം സംഭവസ്ഥലത്തെത്തിയതായി മന്ത്രി. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി T. സിദ്ദിഖ്. മണ്ണിടിച്ചിലിന്റെ ഉത്തരവാദിത്തം തുരങ്ക നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്കെന്ന് മന്ത്രി PK ബഷീർ.

0: സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം സെൻട്രൽ, ലോകമാന്യ തിലക്, നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5:06611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഇപ്പോൾ 4 മണിപ്പൂക്കൾ. അപ്രതീക്ഷിത കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകാം. അവ ചിലപ്പോൾ അശുഭകരവുമാകാം. പക്ഷേ അവയിൽ തട്ടി പ്രതീക്ഷകൾ മുഴുവൻ നശിപ്പിക്കേണ്ടതില്ല. തിരഞ്ഞെടുക്കേണ്ടത് ജീവിതമാണ്, മരണമല്ല. വന്നു ചേരേണ്ടത് മാത്രമാണ് മൃത്യു. ആകസ്മികമായി എത്തേണ്ടവയെ സ്വയം തിരഞ്ഞെടുക്കുകയും പദ്ധതിയുണ്ടാക്കി തിരഞ്ഞെടുക്കേണ്ടവയെ ആകസ്മികതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ ജീവിത ദുരന്തം. മെച്ചപ്പെടാനുള്ള മറ്റു വഴികൾ തേടുന്നവർ മാത്രമാണ് ജീവിതം ആസ്വദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ 4 മണിപ്പൂക്കൾ. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ സി പ്രവിതാ.

0: പുതിയ ഒരു ഫോൺ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ, പറഞ്ഞു തരുന്നത് മുനീർ അമയൂർ.
1: മനോഹരമായിട്ടുള്ള ഫോണ്ടുകൾ കാണുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അത് ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചിട്ടില്ലേ? പുതിയൊരു ഫോണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക? അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം. പുതിയ ഫോണ്ടിൻ്റെ ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ സി ഡിയിലോ പെൻഡ്രൈവിലോ ഒക്കെ ലഭ്യമാണെങ്കിൽ അതെടുക്കാം. ഇനി ഇത് കമ്പ്യൂട്ടറിൽ കൺട്രോൾ പാനൽ തുറന്ന് അതിനകത്ത് ഫോണ്ട്സ് എന്നുള്ള ഒരു ഫോൾഡർ കാണും. ഈ ഫോൾഡർ തുറന്ന് അതിനകത്ത് പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിൽ എല്ലായിടത്തും നിങ്ങൾക്ക് ഈ പുതിയ ഫോണ്ട് ലഭ്യമാകും. വേർഡിലോ പവർ പോയിന്റിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നുകൂടെ പറയാം, ഫോണ്ട് ഫയൽ ഡൗൺലോഡ് ചെയ്യുക, ശേഷം കൺട്രോൾ പാനൽ തുറന്ന് ഫോണ്ട്സ് എന്നുള്ള ഫോൾഡറിൽ ആ ഫയൽ പേസ്റ്റ് ചെയ്യുക.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകളം, എന്നും രാവിലെ 8:15.
8: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
9: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
10: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
11: RBI പറയുന്നു,
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
12: കാർഷിക വൃത്താന്തം
11: എന്നും രാവിലെ 6:30.
12: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
11: കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: സിയേറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിയേറ്റ് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 16:03. കുട്ടികളെ പ്രകൃതി സ്നേഹികളായി വളർത്തേണ്ടതുണ്ട്. കാരണം അവരാണ് ഭാവി പൗരന്മാർ. പരിസ്ഥിതി ബോധമുള്ള കുട്ടികൾക്ക് പിന്നീട് ജീവിതത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത 55% കുറവാണ് എന്ന് ഗവേഷകർ പറയുന്നു. കൂടുതലറിയാം ഇന്ന് ഇതിനെക്കുറിച്ച്. നമ്മോട് സംസാരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ അബ്ദുള്ളക്കുട്ടി എടവണ്ണ.
5: കളിപ്പാട്ട തോക്കെടുത്ത് വെടിവെച്ച് കളിക്കുന്ന കുട്ടികൾ ആർക്കും അത്ഭുതമേ അല്ല. കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിന്ന് കണ്ണെടുക്കാതെ ശത്രുക്കളെ തട്ടിനിരത്തി മുന്നേറി വിജയപീഠത്തിൽ കയറി വീഡിയോ ഗെയിമിൽ സ്വയം മറന്നിരിക്കുന്ന കുട്ടികളെയും നമുക്ക് പരിചയമുണ്ട്. എന്നാൽ സഹപാഠികളുടെ ബെഞ്ചിലേക്ക് നിറയൊഴിച്ച് കൊലപ്പെടുത്തുന്ന കുട്ടികളോ? ഇത് നമുക്ക് ഞെട്ടിലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. വിദൂരത്തെവിടെയോ നടന്ന വെറുമൊരു വാർത്തയല്ലേ എന്ന് നാം സ്വയം ആശ്വസിക്കുന്നുണ്ടാവും. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചാലോ? അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവാത്ത വിധമാണ് ഇന്നത്തെ ചുറ്റുപാടുകളുടെ അതിവേഗ മാറ്റങ്ങൾ. അവയിൽ പലതും നമ്മുടെ കുട്ടികളിൽ ഹിംസയുടെ ബീജങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൻപുറങ്ങളിലെ വിരലെണ്ണാവുന്ന കുട്ടികൾ ഒഴികെ മറ്റെല്ലാ കുട്ടികളുടെയും ബാല്യം ഇന്ന് അടിമുടി മാറിയിട്ടുണ്ട്. മണ്ണിൽ തൊടാതെയുള്ള പോളിഷ്ഡ് കുട്ടികളായി ഗൗരവമേറിയ പഠന പ്രക്രിയകളും സ്കൂളും ട്യൂഷനും കൃത്രിമ ആഹാര വസ്തുക്കളും എല്ലാമായി ആകാശം കാണാതെ പുസ്തകത്താളിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മയിൽപ്പീലി തുണ്ടുപോലെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ജൈവചേതനയുടെ സവിശേഷതകളെല്ലാം ചോർന്നുപോയി ഈ കുട്ടികൾ യന്ത്രതുല്യരായി വളരുകയാണ്. മനുഷ്യകുലത്തിന്റെ മഹാസാധ്യതകൾ ആവിഷ്കരിക്കാനാകാത്ത വിധം ഭൗതിക വിജയം കൊയ്യുന്ന യന്ത്രങ്ങളായി മാത്രം കുട്ടികൾ മാറിയാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയൊരു ദുരന്തമായിരിക്കും. ബോധപൂർവം കുട്ടികളെ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് സ്വതന്ത്രമാക്കേണ്ടത് പുതിയ കാലത്തെ പ്രശ്നങ്ങളുടെ പരിഹാരക്രിയയായി വേണം കാണാൻ. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് മണ്ണും മഴയും ഇളം വെയിലും കാറ്റുമേറ്റ് മണ്ണിലും പുല്ലിലും പാദങ്ങൾ അമർത്തി ചക്രവാളത്തിൽ വിരിയുന്ന മഴവില്ലിനെ ഹൃദയത്തിൽ പകർത്തി അങ്ങനെ അനുഭൂതിയുടെ തികവിൽ വളരുന്ന ഒരു കുട്ടി യാന്ത്രിക ലോകത്തായാലും മനുഷ്യത്വത്തിന്റെ മാർദ്ദവം നിലനിർത്തുക തന്നെ ചെയ്യും. പ്രകൃതിയുടെ അക്ഷരമാല പഠിച്ചു വളരുന്ന കുട്ടികൾ നൈസർഗികമായി ഏത് മണ്ഡലത്തിലും ശോഭിച്ചുകൊള്ളും. കുട്ടി പിന്നാക്കമായി പോകുമെന്ന ആധി വേണ്ടെന്ന് ചുരുക്കം. പിച്ചവെച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങളെ മുറ്റത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. മുതിർന്നവരുടെ ശ്രദ്ധ കൂടെയുണ്ടായാൽ മതി. പഞ്ചേന്ദ്രിയങ്ങൾ വികസിച്ചു വരുന്ന ഘട്ടമാണിത്. മണ്ണും ഇലകളും പൂവും കായും പറവകളുമെല്ലാം കണ്ടും തൊട്ടും മണത്തും അവരറിയട്ടെ. ചുറ്റുപാടുകളിലെ ശബ്ദവീചികൾ അവർ കേൾക്കട്ടെ. വിശാലമായൊരു പാഠശാലയിൽ കുട്ടികളെ ട്യൂഷന് ചേർത്താണെന്ന് കരുതിയാൽ മതി. കഥകൾ കേട്ടു തുടങ്ങുന്ന പ്രായത്തിൽ ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ചുറ്റുപാടുകളിലെ കാക്കയും പ്രാവും പൂച്ചയും പട്ടിയും മരങ്ങളും കഥാപാത്രങ്ങളായ കഥകൾ. ഇത്തരം കഥകൾ പറഞ്ഞുകൊടുത്താൽ അവർ കാണുന്ന ജീവിതങ്ങളുമായി കേട്ട കാര്യങ്ങളെ ബന്ധപ്പെടുത്തി തുടങ്ങും. ഭാവനയുടെ വികാസവും ഭാഷാശേഷിയും അതോടൊപ്പം വളരും. ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോഴും വളർത്തുജീവികളെ പരിപാലിക്കുമ്പോഴും കുട്ടികളെയും കൂടെ കൂട്ടണം. കുഞ്ഞു പാത്രം കൊണ്ട് അവരും ചെടികൾക്ക് വെള്ളം നൽകട്ടെ. പിറന്നാൾ സമ്മാനമായി ഒരു വൃക്ഷത്തൈയും നൽകാം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കുട്ടി അഭിമാനത്തോടെ അത് നടട്ടെ.

0: ഈ ചെടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കുട്ടിയെ ഏൽപ്പിക്കുക. തന്നോടൊപ്പം ഒരു ചെടിയും വളരുന്നത് കുട്ടി കാണട്ടെ. 6-7 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികളെ വീട്ടിലെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചു തുടങ്ങാം. മുറികളിലെ ലൈറ്റ്, ഫാൻ തുടങ്ങിയവ ഓഫാക്കാൻ മറന്നാൽ ഉടനെ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുക. വൈദ്യുതിയുടെയും മറ്റ് ഊർജ്ജ രൂപങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്താൽ അവരീ ഉത്തരവാദിത്തം ഭംഗിയായി ചെയ്യും. വെള്ളത്തിന്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ അത് പാഴാക്കാതെ മുതിർന്നവർ കാണിക്കുന്ന ജാഗ്രതയായിരിക്കും കുട്ടികൾ അനുകരിക്കുക. എത്ര കടലാസുകളാണ് കുട്ടികൾ പാഴാക്കാറുള്ളത്? നോട്ട് ബുക്കിൽ നിന്ന് താളുകൾ ചീന്തിയെടുത്ത് ഒന്നോ രണ്ടോ വര വരച്ച് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയാൻ അവർക്ക് ഒരു മടിയുമില്ല. വലിച്ചെറിയപ്പെടുന്ന ഓരോ കടലാസ് ചീന്തുകളും കാട്ടിലെ അമൂല്യങ്ങളായ മരങ്ങളാണെന്ന് ഒരു കഥ പോലെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു നോക്കൂ. കൊച്ചുകുട്ടികൾക്ക് ഓരോ കാര്യങ്ങളുടെയും പിന്നിലെ കഥകൾ കേൾക്കാൻ നല്ല താല്പര്യമാണ്. സന്ദർഭം നോക്കി ഇത്തരം കഥകൾ പറഞ്ഞുകൊടുക്കാൻ രക്ഷിതാക്കൾ പഠിക്കേണ്ടതുണ്ട്. കഴിക്കുന്ന വറ്റ്, കുടിക്കുന്ന ചായ, നുണയുന്ന പഴങ്ങൾ, ഇതെല്ലാം വിദൂരദേശത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് വന്നെത്തുന്ന സഞ്ചാര വഴികൾ. ഇവയൊക്കെ കഥ പോലെ പറയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാകും. അവരുടെ മനസ്സിനെ, ചിന്താലോകത്തെ ഈ കഥകൾ വിശാലമാക്കും. പുതിയ തലമുറയ്ക്ക് നടത്തം വളരെ കുറവാണ്. വീട്ടുമുറ്റത്ത് സ്കൂൾ വണ്ടി എത്തുന്ന സാഹചര്യത്തിൽ നടക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്നു. മുതിർന്നതിനു ശേഷം രോഗബാധിതരായി നടക്കാൻ വേണ്ടി നടക്കുന്ന അവസ്ഥ വരാതിരിക്കാനും ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകാനുമായി ഇടക്ക് നടക്കാനുള്ള പ്രേരണ കുട്ടികൾക്ക് നൽകണം. ചെറിയ ദൂരങ്ങൾ കുട്ടികൾ നടന്നു പഠിക്കട്ടെ. നടക്കാൻ കഴിയുന്നത് അഭിമാനകരമായ കാര്യമായി കരുതാൻ അവരെ ശീലിപ്പിക്കുക. കുട്ടികളെ അതിൽ നിന്നെല്ലാം വിലക്കി മനുഷ്യന്റെ യാന്ത്രിക പാഠശാലയിൽ മാത്രമായി തളച്ചിട്ടാൽ അവരുടെ മഹാസാധ്യതകളാണ് നാം ഇല്ലാതാക്കുന്നത്. കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുകയെന്നാൽ ജൈവതാളം വീണ്ടെടുക്കുക, സഹജമായ ബാല്യം അവർക്ക് തിരിച്ചു നൽകുക എന്നൊക്കെയാണ്. മനുഷ്യത്വമുള്ള സമൂഹം പുലരാൻ നമ്മുടെ കുട്ടികൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ സ്വതന്ത്രരായി വളരട്ടെ.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
2: തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും, എങ്കിലും നെൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
3: സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി
4: അലോഹ ഹോസ്പിറ്റൽ.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
7: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
4: എന്നും രാവിലെ 7:00.
9: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

സമയം 4 മണി കഴിഞ്ഞ് 23 മിനിറ്റും 33 സെക്കൻഡും. ജീവിതശൈലി രോഗമാണ് പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി ഉയരുന്ന അവസ്ഥ. എന്തൊക്കെയാണ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ, വരാനുള്ള കാരണങ്ങൾ എല്ലാം അറിയാം, പറയുന്നു ഡോക്ടർ പി. രാഷ്മ മുഹമ്മദ്.

രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരസുഖമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ്. അന്താരാഷ്ട്ര ഡയബറ്റീസ് കൂട്ടായ്മയുടെ കണക്കുകൾ എടുത്താൽ ലോകത്ത് 10 ഒരാൾക്ക് പ്രമേഹം ഉണ്ടായിരിക്കും എന്നാണ്. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന ഗ്ലൂക്കോസിനെ ഊർജമാക്കി മാറ്റുന്നത് പാൻക്രിയാസ് എന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ

0: എന്ന ഹോർമോൺ ആണ്. ഈ ഊർജത്തെ കോശങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യവും ഇത് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ഇൻസുലിൻ ഉൽപാദനത്തിൽ എന്തെങ്കിലും തകരാർ നേരിട്ടാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. എന്നാൽ ഭക്ഷണത്തിലും ജീവിത രീതിയിലും വരുത്തുന്ന വ്യത്യാസങ്ങളിലൂടെ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ ആരോഗ്യവും ദീർഘായുസ്സും നിലനിർത്താൻ നമുക്ക് സാധിക്കും. എന്നാൽ നിയന്ത്രണ വിധേയമല്ലാത്ത ക്ഷീണം, കാഴ്ചമങ്ങൽ, ഉണങ്ങാത്ത വ്രണങ്ങൾ, കൈകളിലോ കാലുകളിലോ മരവിപ്പ്, തരിപ്പ്, പെരിപ്പ്, പ്രത്യേകിച്ച് കൈകളുടെ അറ്റത്തും കാലുകളുടെ അറ്റത്തും തുടങ്ങി മുകളിലോട്ട് പരകുന്നത്, വിശദീകരിക്കാൻ കഴിയാത്ത ശരീരഭാഗം കുറയുക എന്നിവ പ്രമേഹത്തിന്റെ ലക്ഷണമാകാം. പുരുഷന്മാരിൽ പേശികൾക്ക് ബലക്ഷയം, ലൈംഗിക വിരക്തി, ശീക്രസ്ഖലനം ഉണ്ടാകാം. സ്ത്രീകളിൽ സാധാരണ ലക്ഷണങ്ങൾ കൂടാതെ മൂത്രനാളിയിലെ അണുബാധ, ചൊറിച്ചിൽ, യീസ്റ്റ് ഇൻഫെക്ഷൻ എന്നിവയും ഉണ്ടാകാം. ചില ആളുകൾക്ക് പ്രമേഹവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങളായ കാഴ്ചമങ്ങലോ ഹൃദയ സംബന്ധമായ തകരാറോ ഉണ്ടാകുന്നതുവരെ തങ്ങൾക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്താറില്ല. ചിലരാകട്ടെ വൈദ്യപരിശോധനയുടെ ഭാഗമായി രക്തപരിശോധന ചെയ്യുമ്പോളാകാം പ്രമേഹം തിരിച്ചറിയുന്നത്. പ്രമേഹം പ്രധാനമായും രണ്ട് തരമാണ്. ടൈപ്പ് 1, ടൈപ്പ് 2, ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്നിവയാണ്. പ്രമേഹത്തിന്റെ ഏറ്റവും സാധാരണമായ തരം ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്. ടൈപ്പ് 2 പ്രമേഹം, ഇത് 90-95% പേരിലും കാണുന്നത് ടൈപ്പ് 2 ആണ്. ജീവിതശൈലി ഘടകങ്ങളും ജീനുകളും ഉൾപ്പെടെയുള്ള പല ഘടകങ്ങളാലും ഇതുണ്ടാകുന്നു. അമിതഭാരം, ശാരീരിക നിഷ്ക്രിയത്വം അഥവാ വ്യായാമം ഇല്ലാത്ത അവസ്ഥ പാലിക്കുന്നവരിലാണ് ഇത് കൂടുതൽ കാണുന്നത്. ഇൻസുലിൻ വേണ്ടവണ്ണം ശരീരത്തിൽ പ്രവർത്തിക്കാത്തത് കാരണമുള്ള ഇൻസുലിൻ പ്രതിരോധം അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് രോഗകാരണം. കുടുംബത്തിൽ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ സാധ്യത കൂടുതലാണ്. തരം 1 ടൈപ്പ് 1 ഡയബറ്റിസ് ഇൻസുലിന്റെ ഉൽപാദന കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
3: 7:45.
4: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.

0: ഇന്ത്യ, ആഫ്രിക്ക, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ വളരുന്നതും പയറുവർഗത്തിൽപ്പെടുന്നതുമായ ഒരു സസ്യമാണ് അമര. ഇന്ത്യൻ ബീൻ, ഈജിപ്ഷ്യൻ ബീൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ പരമ്പരാഗത സസ്യ ആഹാരത്തിലെ നൈട്രജൻ്റെ അളവ് കൂടാൻ ഉപകരിക്കുന്ന ഒന്നാണ് അമരപ്പയർ. കൃഷിയെക്കുറിച്ച് കൂടുതൽ കേൾക്കാം. ഇപ്പോൾ പറഞ്ഞു തരുന്നത് മഞ്ചേരി നെല്ലിക്കൂത്ത് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷി വകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ്.
1: ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീട്ടുവളപ്പുകളിലും ചെറുകിട കൃഷിയിടങ്ങളിലും വളരെ എളുപ്പത്തിൽ വളർത്താവുന്ന പോഷക സമ്പുഷ്ടവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു പയറുവർഗവിളയെക്കുറിച്ചാണ്. അതാണ് അമരപ്പയർ. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂടുതലായി കൃഷി ചെയ്യുന്നത് കുറ്റിപ്പയറും വള്ളിപ്പയറുമാണെങ്കിലും നാം ഭക്ഷണമായി ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങളുടെ പട്ടികയൊന്ന് പരിശോധിച്ചാൽ നിരവധി വിളകൾ കാണാം. ഇവയിൽ പലതും കേരളത്തിൽ കാര്യമായി കൃഷി ചെയ്യപ്പെടുന്നില്ല. പയർവർഗ്ഗ വിളകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അവ അന്തരീക്ഷത്തിലെ നൈട്രജനെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയയുടെ സഹായത്തോടെ മണ്ണിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. അതുകൊണ്ടുതന്നെ പയർവിളകളെ മണ്ണിലെ നൈട്രജൻ ഫാക്ടറികൾ എന്ന് വിളിക്കാം. വർഷത്തിൽ ഒരിക്കലെങ്കിലും പയർവിളകൾ കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിക്കാനും രാസവളങ്ങളുടെ ആവശ്യകത കുറയ്ക്കാനും സഹായിക്കും. ശാസ്ത്രീയമായി ലാബ് പെർപ്യൂറിയസ് എന്നറിയപ്പെടുന്ന അമരപ്പയർ കുറ്റിയിനമായും വള്ളി ഇനമായും ലഭ്യമാണ്. വള്ളി ഇനങ്ങൾക്ക് പന്തൽ നൽകേണ്ടതുണ്ട്. എന്നാൽ ഒരു അമരപ്പന്തൽ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ തണലും ഭംഗിയാർന്ന പൂക്കളും പോഷകസമ്പന്നമായ കായ്കളും നമുക്ക് ഒരുമിച്ച് ലഭിക്കും. ഓഗസ്റ്റ് അവസാനമോ സെപ്റ്റംബർ ആദ്യമോ നടുന്നതാണ് ഉചിതം. എന്നാൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ കഴിയുന്ന ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് വികസിപ്പിച്ച അർക്ക ജയ, അർക്ക സൗമ്യ, അർക്ക സംഭ്രം, അർക്ക അമോക് എന്നീ കുറ്റി ഇനങ്ങൾ

0: ഗ്രന്ഥങ്ങളും അർക്ക സ്വാഗത്, അർക്ക പ്രസിദ്ധ്, അർക്ക ഭവാനി, അർക്ക വിസ്താർ, അർക്ക പ്രധാൻ, അർക്ക കൃഷ്ണ എന്നീ വള്ളി ഇനങ്ങളും മികച്ച വിളവും ഗുണമേന്മയും നൽകുന്നവയാണ്. കൂടാതെ ഹിമ, ഗ്രേസ്, പ്യൂസ ഏർലി പ്രൊലിഫിക് തുടങ്ങിയ ഇനങ്ങളും കർഷകർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ ഒരു കുഴിക്ക് ഏകദേശം 10 മുതൽ 15 കിലോഗ്രാം വരെ നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ചേർക്കണം. മണ്ണിന്റെ അമ്ലത കൂടുതലുള്ള പ്രദേശങ്ങളിൽ കുമ്മായം ചേർക്കുന്നതും ഗുണകരമാണ്. വിത്ത് പാകുന്നതിന് മുൻപ് റൈസോബിയം കൾച്ചർ ഉപയോഗിച്ച് വിത്ത് പരിചരിക്കുന്നത് നൈട്രജൻ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. ട്രൈക്കോഡർമ ഉപയോഗിക്കുന്നത് മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുവാനും സഹായിക്കുന്നു. വള്ളി ഇനങ്ങൾക്ക് ഏകദേശം 2 മീറ്റർ അകലത്തിലും കുറ്റി ഇനങ്ങൾക്ക് 60 മുതൽ 75 സെന്റിമീറ്റർ വരെ അകലത്തിലും നടാം. വിതച്ച് 45 മുതൽ 55 ദിവസത്തിനുള്ളിൽ കുറ്റി ഇനങ്ങളും 70 മുതൽ 75 ദിവസത്തിനുള്ളിൽ വള്ളി ഇനങ്ങളും പൂക്കുന്നു. അമരപ്പയറിൽ സാധാരണയായി കാണുന്ന പ്രധാന കീടങ്ങൾ ഇലതീനിപ്പുഴു, മുഞ്ഞ, ചാഴി എന്നിവയാണ്. ഇവയ്ക്കെതിരെ മഞ്ഞ ഒട്ടുകെണികൾ അഥവാ സ്റ്റിക്കി ട്രാപ്പുകൾ സ്ഥാപിക്കാവുന്നതാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി, സോപ്പ് ലായനി തളിക്കാം. രോഗബാധിത ഇലകൾ നീക്കം ചെയ്യുക തുടങ്ങിയ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളും അവലംബിക്കാം. അമിതമായി നൈട്രജൻ വളം നൽകുന്നത് ഇലവളർച്ച കൂട്ടുകയും പൂക്കളും കായ്പിടുത്തവും കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ ജൈവവളങ്ങൾക്കും മണ്ണിന്റെ ആരോഗ്യ സംരക്ഷണത്തിനും മുൻഗണന നൽകണം. അമരപ്പയർ പോഷകസമ്പുഷ്ടമായ ഒരു ഭക്ഷണവിളയാണ്. പ്രോട്ടീൻ, കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ എന്നിവയും ധാരാളമായി അമരയിൽ അടങ്ങിയിരിക്കുന്നു. വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി മാത്രമല്ല, അടുത്ത വർഷത്തേക്കുള്ള വിത്തും അതിൽ നിന്നു തന്നെ ശേഖരിച്ച് വെക്കുമായിരുന്നു. ആ പാരമ്പര്യം നമുക്ക് തിരിച്ചുപിടിക്കാം. വീട്ടിൽ ഒരു മൂട് അമര നട്ടാൽ 2.5 മാസത്തിനുശേഷം സ്ഥിരമായി പച്ചക്കറി ലഭിക്കുന്നു. അധികം വെള്ളമോ പ്രത്യേക പരിചരണമോ ആവശ്യമില്ലാത്ത ഈ വിള നമ്മുടെ അടുക്കള തോട്ടത്തിന്റെ അവിഭാജ്യ ഘടകമാക്കാം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
3: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി,
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും കലാകാരിയുമായ പി ഉഷാദേവി.
9: തോടും പച്ച പുതച്ച് പരന്നുകിടക്കുന്ന പാടവും കടന്നു വേണം സ്കൂളിലെത്താൻ. മഴയായാൽ വരമ്പ് നിറയെ ചളിയും. എങ്കിലും നെൽച്ചെടികളെ തഴുകി നടക്കാൻ ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. ഇലത്തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ സൂര്യകിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ കാഴ്ച ഓ വർണ്ണനാതീതം.
10: സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നു.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് പി ഉഷാദേവി.

0: ഹോർമോൺ മാറ്റങ്ങൾ, പഠന സമ്മർദ്ദം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവ മൂലം കൗമാരപ്രായക്കാർ 10 മുതൽ 19 വയസ്സ് വരെ വൈകാരികവും ശാരീരികവുമായ ഒട്ടേറെ വെല്ലുവിളികൾ നേരിടാം. നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകാം. എന്തെല്ലാമാണിവ? സംസാരിക്കുന്ന മലപ്പുറം ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ടി സി അഞ്ജലി.
1: കൗമാരപ്രായം എന്നത് ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളുടെ കാലമാണ്. ബാല്യാവസ്ഥയിൽ നിന്നും പ്രായപൂർത്തിയായ ഒരു വ്യക്തിയിലേക്ക് മാറുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ശാരീരികവും വൈകാരികവുമായ പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെയും കരുതലോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യമായ പ്രായമാണിത്. ഈ സമയത്ത് പെൺകുട്ടികൾക്കുണ്ടാവുന്ന സ്തനവളർച്ച, അമിത രോമവളർച്ച, മാസമുറ എന്നിവയും ആൺകുട്ടികളിൽ ഉണ്ടാവുന്ന രോമവളർച്ച, ജനനേന്ദ്രിയങ്ങളുടെ വളർച്ച, ശബ്ദത്തിലെ മാറ്റം, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവ അവരിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കിയേക്കാം. കൗമാരക്കാർ നേരിടുന്ന പ്രധാന ശാരീരിക പ്രശ്നങ്ങളാണ് അനീമിയ അഥവാ വിളർച്ച, അമിതമായ വണ്ണം, ആഹാരത്തോടുള്ള താൽപ്പര്യക്കുറവ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, PCOD, വെള്ളപ്പോക്ക്, മുഖക്കുരു, താരൻ എന്നിവ. ഇതുപോലെ മാനസിക പ്രശ്നങ്ങളും ഗൗരവമായി എടുക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമാണ് ശാരീരിക മാറ്റങ്ങളെപ്പറ്റി കൂടുതലായുള്ള ഉത്കണ്ഠ, പഠന കാര്യങ്ങളിലുള്ള അമിത സമ്മർദ്ദം, അപക്വമായ ലൈംഗിക താൽപ്പര്യങ്ങൾ, മറ്റുള്ളവരെ അനുകരിക്കാനുള്ള അമിതമായ ആവേശം, ലഹരി വസ്തുക്കളുടെയും ഉപയോഗം, വിഷാദരോഗം എന്നിവ. പ്രധാന ലക്ഷണങ്ങളാണ് ശ്രദ്ധക്കുറവ്, ഏകാഗ്രതക്കുറവ്, ഓർമ്മക്കുറവ്, സംശയിക്കപ്പെടുന്നു എന്ന തോന്നൽ, ഉത്സാഹമില്ലായ്മ, അസ്വസ്ഥത, ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുക, കാരണം കൂടാതെ ഇടയ്ക്കിടെ കരയുക, ആത്മഹത്യാ ചിന്തകൾ, പഠന കാര്യങ്ങളിലെ പിന്നോക്കാവസ്ഥ, മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്നതിനുള്ള വൈമുഖ്യം. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാര മാർഗങ്ങൾ. വിളർച്ച പരിഹരിക്കുന്നതിനായി ഭക്ഷണത്തിൽ ഇലക്കറികൾ, നെല്ലിക്ക, മോര്, മാതളം, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഉൾപ്പെടുത്തുക. പെൺകുട്ടികളിൽ കാണുന്ന അമിതമായ വണ്ണം, രോമവളർച്ച, ക്രമം തെറ്റിയ ആർത്തവം, കഴുത്തിനു ചുറ്റുമുണ്ടാകുന്ന കറുത്ത പാടുകൾ, ഇവ PCOD ലക്ഷണമാകാം. ഡോക്ടറെ കാണിച്ച് കൃത്യമായ ചികിത്സ എടുക്കേണ്ട ഒന്നാണത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ലാബ് പരിശോധന വഴി കണ്ടെത്തുകയും ചികിത്സ, ചിട്ടയായ വ്യായാമം, ഭക്ഷണ ക്രമീകരണം ഇവയിലൂടെ പരിഹരിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ കാൽസ്യം അടങ്ങിയ പദാർത്ഥങ്ങൾ, എള്ള്, റാഗി എന്നിവ ഉൾപ്പെടുത്തുക. താരൻ എന്നിവ ഒഴിവാക്കുന്നതിനായി ചീർപ്പ്, തോർത്ത്, തലയിണക്കവർ എന്നിവ കഴുകി വൃത്തിയായി ഉപയോഗിക്കുക. നനഞ്ഞ മുടി ഉണങ്ങിയ ശേഷം മാത്രം കെട്ടിവയ്ക്കുക. മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനായി രക്ഷിതാക്കളും കുട്ടികളുമായുള്ള മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കുക. അതുപോലെ അധ്യാപകരിൽ നിന്നുള്ള മാനസിക പിന്തുണ പഠന മികവിനും സഹായിക്കുന്നു. ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്ന പ്രാണായാമം, യോഗ എന്നിവ ശീലമാക്കുക. നിത്യവും എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടുക. കുട്ടികൾക്ക് താൽപ്പര്യമുള്ള വിനോദങ്ങളായ സംഗീതം, നൃത്തം, ചിത്രരചന, ഉപകരണ സംഗീതം, കൃഷി എന്നിവയിൽ കുട്ടികളെ പങ്കാളികളാക്കുക. കുട്ടികളുമായി മാതാപിതാക്കൾ അടുത്തിടപഴകുക, പുറത്തു പോവുക, ചെറിയ യാത്രകൾ നടത്തുക എന്നത് മാനസികോല്ലാസം നൽകുന്നതാണ്. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV എന്നിവയുടെ

0: ഉപയോഗം നിയന്ത്രിക്കുക.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
3: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. മനുഷ്യസ്നേഹമാണ് എല്ലാറ്റിലും വലുതെന്ന് തെളിയിക്കുന്ന ചില ഉദാത്ത മാതൃകകൾ നമ്മൾ ഈയിടെ കണ്ടു. മരുന്നുകൾ എത്തിക്കുന്നതിനും മോചനദ്രവ്യത്തിനുമൊക്കെയായി കോടിക്കണക്കിന് രൂപ നിമിഷ നേരം കൊണ്ട് സ്വരൂപിച്ച് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് പിടിച്ച ചില സംഭവങ്ങൾ. മനുഷ്യസ്നേഹം ചുറ്റുമുള്ള മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് പറയുന്നു ഡോക്ടർ മൻസൂർ ഒദായി.
1: സ്കൂട്ടറിലോ ബൈക്കിലോ യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വണ്ടി പാർക്ക് ചെയ്ത് യാത്ര തുടരേണ്ടി വരുമ്പോൾ പാർക്കിംഗ് സ്റ്റാൻഡ് തട്ടിമാറ്റാൻ മറന്നുപോകും. ഏതാനും ദൂരം ഓടുമ്പോഴേക്ക് അക്കാര്യം ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തും. സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് അപായ സൂചന ശ്രദ്ധയിൽപ്പെടുത്തും. ഉടൻ സ്റ്റാൻഡ് തട്ടിമാറ്റി നാം യാത്ര തുടരും. ഉയർന്നു നിൽക്കുന്ന പാർക്കിംഗ് സ്റ്റാൻഡ് തട്ടിമാറ്റാതെ സ്കൂട്ടറിൽ യാത്ര തുടർന്നാൽ അപകടം ഉറപ്പ്. എന്നാൽ ഈ അപകട സാധ്യത ശ്രദ്ധയിൽപ്പെടുത്തുന്നയാൾ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അല്ല, നാട്ടുകാരോ പരിചയക്കാരോ ആയിരിക്കില്ല. ഓരോ വ്യക്തിയുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികൾ മാത്രം. ലോകത്ത് അനീതിയും അക്രമവും വംശീയതയും വർദ്ധിക്കുമ്പോഴും മനുഷ്യസ്നേഹത്തിൻ്റെ കുറേ തുരുത്തുകൾ ബാക്കിയാവുന്നത് ശുഭകരമാണ്. മാരക രോഗം പിടിപെട്ട് അടിയന്തര ചികിത്സക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ദിവസങ്ങൾ കൊണ്ട് കോടികൾ പിരിച്ചെടുത്തു കൊടുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതും നേതൃത്വം നൽകുന്നതും നാട്ടിലെ യുവജനങ്ങളും ക്ലബ്ബുകളുമാണ് എന്നത് ആശാവഹമാണ്. സഹായിക്കപ്പെടുന്നവരുടെ നാടോ വീടോ ജാതിയോ മതമോ ലിംഗഭേദമോ ആരും പരിഗണിക്കാറില്ല. ചുറ്റുപാട് നിന്നും വേദനയുടെ വിളി കേൾക്കുമ്പോൾ കാരുണ്യം വറ്റാത്ത ഹൃദയങ്ങളിൽ നിന്നും സഹായ ഹസ്തങ്ങൾ ഉയരുന്നു. നൊന്തുകരയുന്ന മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് ഒരേ ഭാഷയാണ്. അതിന് ജാതിയുടെയോ മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ അതിർവരമ്പുകളില്ല. സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് മനുഷ്യജീവിതം ഉദാത്തമാക്കുന്നത്. അപരനെ അറിയാനും ഉൾക്കൊള്ളാനും മനസ്സുണ്ടാവുക എന്നത് ഇക്കാലത്തെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ചുറ്റുപാടും എന്തു സംഭവിച്ചാലും നിസ്സംഗത കാണിക്കുന്ന പ്രവണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. സ്വന്തത്തിലേക്ക് ചുരുങ്ങുന്നതിനപ്പുറം ചുറ്റുമുള്ളവരെ കാണാൻ കഴിയലാണ് വിജയം. മനുഷ്യർക്കിടയിൽ മതിലുകളല്ല വേണ്ടത്, പാലങ്ങളാണ്. മറ്റുള്ളവരോട് കാരുണ്യവും സ്നേഹവും കാണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മസംതൃപ്തി ഒന്നു വേറെ തന്നെയാണ്. സഹജീവികൾക്ക് സന്തോഷം പകരുമ്പോഴാണ് നാം യഥാർത്ഥ ജീവിതം ആസ്വദിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാം ജീവിക്കുന്നത്, നന്മ ചെയ്യാതിരിക്കുമ്പോൾ നാം മരിക്കുന്നു. സാധുക്കളെ സഹായിക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കുന്നു. അതിലുപരി സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാരുണ്യവും കരുതലും നമ്മുടെ മേൽ സദാ വർഷിക്കുകയും ചെയ്യുന്നു. മനുഷ്യ സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കുന്നതിനെക്കുറിച്ച് മുഹമ്മദ് നബി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.

മനുഷ്യ അസ്തിത്വത്തിന്റെ രഹസ്യം ജീവിച്ചിരിക്കുക എന്നതിലല്ല, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതിലാണ്. ദസ്തയേവ്സ്കി. ഒരു ജന്മമേ ഉള്ളൂവെന്ന് തിരിച്ചറിഞ്ഞ് ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറായാൽ അത് തന്നെയാണ് ജീവിത വിജയം. ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: പ്രധാന വാർത്തകൾ.
1: വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു.

0: പ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി എ പി അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി ടി സിദ്ദിഖ്. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തം അങ്ങേയറ്റം ദാരുണമെന്നും സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ അകപ്പെട്ട കാട്ടാനയെ വനം വകുപ്പ് കരയ്ക്ക് കയറ്റി. ജെ സി ബി ഉപയോഗിച്ച് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്, 5:19 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ, 6:08 1262 ബംഗളൂരു ചെന്നൈ മെയിൽ, 6:28 1634 ബംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ്, 7:18 1637 ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്, 8:59 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 7:44 5614 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ, 9:04 6632 ഷൊർണൂർ നിലമ്പൂർ മെമു, 9:06 16350 നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി, 10:16 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ സി എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ലോകം ഗ്ലോബൽ വില്ലേജായി മാറുകയും അകലം കുറയുകയും ചെയ്ത കാലത്ത് വിദ്യാഭ്യാസ രംഗത്തും അനുദിനം മാറ്റങ്ങളുണ്ടാകുന്നു. ലോകം സഞ്ചരിക്കുന്നതിനൊപ്പം നമുക്കും സഞ്ചരിക്കാനാവുകയും എല്ലാ വിദ്യാഭ്യാസ സ്വപ്നങ്ങളും സഫലീകരിക്കാനാവുകയും വേണം. ഒരു പുതുയുഗ പിറവിയിലേക്കും വലിയ മാറ്റത്തിലേക്കും കേരളം കടന്നുവരണം. മറ്റുള്ളവരെ വിദ്യാഭ്യാസത്തിനായി ഇവിടേക്ക് ആകർഷിക്കാനാവും വിധം നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പരിഷ്കരിച്ച് മുന്നോട്ടു പോകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഉൾപ്പെടെയുള്ള നൂതന മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും പ്രകടമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണൻ എംഎൽഎ അധ്യക്ഷയായി.
2: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 കഴിഞ്ഞ 59:32. ഇനി 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടിയും 5 മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തവും 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയേ സുൻതെ ഹേ വൈഷ്ണവി ബി കി വാർത്ത കൃത്രിം ബുദ്ധിമത ഭവിഷ്യ ഓർ സംഭാവനയെ.
1: അധികാംശ ലോക കൃത്രിം ബുദ്ധിമത്ത സേ പരിചിത് ഹെ ക്യൂങ്കി യഹ് വിഭിന്ന ക്ഷേത്രോ മേ കൈ നവാചാരോ കോ ഗതി ദീ ഹെ. ചാറ്റ് ജിപിടി കെ ഉദയ കെ ബാദ് സേ യഹ് ലോഗോ കി ചേതന മേ പ്രവേശ് കർ ചുക്കാ ഹെ. ഇസ്കി വ്യാപകത കോ പൂരി തരഹ സേ സമജ്നേ കെ ലിയേ ഹമേ യഹ് സമജ്നാ ഹോഗാ കി എഐ കാ വ്യാപക നാം ഹെ ജോ കമ്പ്യൂട്ടറോ കി ഉൻ സർജനാത്മക കാര്യോ കോ കർനെ കി ക്ഷമതാ കോ ദർശാതാ ഹെ. ജൈസേ കി സോച്നാ സീഖ്നാ സമസ്യ സമാധാൻ കർനാ ഓർ നിർണയ ലേനാ ജിൻകെ ലിയേ മാനവീയ ബുദ്ധിമത്ത കി ആവശ്യകത ഓത്തി ഹെ. വർത്തമാൻ സമയ കൃത്രിം ബുദ്ധിമത്ത കാ സമയ ഹെ. വികാസ് കോ ഗതി ദേനെ ഓർ ലോഗോ കോ ബെഹത്തർ സുഖ സുവിധായെ ഉപലബ്ധ കർനെ കെ ലിയേ പ്രത്യേക ക്ഷേത്ര മേ അത്യാധുനിക തക്നീക് കാ ഭർപൂർ ഉപയോഗ കിയാ ജാ രഹാ ഹെ. കൃത്രിം ബുദ്ധിമത്ത അത്യാധുനിക തക്നീക് ഹെ ജിസ്കാ പ്രയോഗ് ആജ് ശിക്ഷ സ്വാസ്ഥ്യ വാണിജ്യ മനോരഞ്ജൻ പരിവഹൻ ആദി അനേക ക്ഷേത്രോ മേ ഹോ രഹാ ഹെ. കൃത്രിം ബുദ്ധിമത്ത പ്രൌദ്യോഗികി വിജ്ഞാൻ കി ഇക് ഐസി ശാഖ ഹെ ജിസ്കെ അന്തർഗത് മഷീനെ ഹി ഇസ് പ്രകാർ സെ വ്യവഹാർ കർത്തി ഹെ ജിസ് പ്രകാർ സെ മാനവ് അപ്നി ബുദ്ധിമത്ത കാ ഉപയോഗ കർത്ത ഹെ. ഇസ്കാ അർത്ഥ യഹ് ഹെ കി മഷീനെ ജബ് സമയ ഓർ പരിസ്ഥിതി ഇത്യാദി കെ വിശ്ലേഷണ കെ ബാദ് കോയി നിർണയ ലേത്തി ഹെ തോ മെഷീൻ കി ഇസ് അവസ്ഥ കോ കൃത്രിം ബുദ്ധിമത്ത കഹാ ജാത ഹെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് കാ സബ് ഡിവിഷൻ ഹെ ഓർ ഇസ്കി ജഡേ പൂരി തരഹ സെ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം പർ ആധാരിത് ഹെ. ഇസ്കാ അന്തിമ ലക്ഷ്യ ഐസി ഉപകരണോ കാ നിർമ്മാൺ കർണാ ഹെ ജോ ബുദ്ധിമാനി സെ ഓർ സ്വതന്ത്ര റൂപ സെ കാര്യ കർ സക്കെ ഓർ മാനവ ശ്രമ കോ കം കർ സക്കെ. കൃത്രിം ബുദ്ധിമത്ത കി കൈ പ്രകാർ കി വിശേഷതായ ഹോത്തി ഹെ. നാരോ എഐ ഇസെ കിസി വിശിഷ്ട കാര്യ യാ കാര്യോ കെ സമൂഹ കോ സംഭാലനെ കെ ലിയേ ഡിസൈൻ കിയാ ഗിയാ ഹെ ഓർ യഹ് അപ്നി പ്രോഗ്രാം കി ഗൈ ക്ഷമതാവോ സെ പരെ പ്രദർശൻ നെഹി കർ സക്താ ഹെ. അഗലാ ഹെ ജനറൽ എഐ ഉന്നത എഐ ജിൻമേ മാനവ ബുദ്ധി കി തരഹ ഹി കാര്യോ കി ഇക് വിസ്തൃത ശൃംഖല മേ ജ്ഞാൻ കോ സമജ്നെ സീഖ്നെ ഓർ ലാഗു കർനെ കി ക്ഷമതാ ഹോത്തി ഹെ. അഗലാ ഹെ റിയാക്ടിവ് എഐ യഹ് നിർണയ കേവൽ വർത്തമാൻ പരിസ്ഥിതിയോ ഓർ പ്രാപ്ത ജാൻകാരിയോ കെ ആധാർ പർ ലേത്താ ഹെ ഓർ ഉൻ നിർണയോ കോ പ്രഭാവിത് കർനെ കെ ലിയേ പിച്ചലെ അനുഭവോ കാ ഉപയോഗ നെഹി കർത്താ ഹെ. അഗലാ ഹെ സീമിത് മെമ്മറി വാലി എഐ യഹ് ഹാൽ കെ സമയ കെ ഡേറ്റ കാ ഉപയോഗ കർക്കെ തത്കാൽ നിർണയ ലേ സക്തി ഹെ ഓർ പ്രതിക്രിയാവോ മേ സുധാർ കർ സക്തി ഹെ ജോ ആത്മതൌർ പർ സ്വായത്ത വാഹനോ മേ ദേഖാ ജാതാ ഹെ. അഗലാ ഹെ ആത്മ ജാഗരൂക് എഐ ഏക് കാൽപനിക എഐ ജിസ്മേ മാനവ ജൈസി ചേതന ഓർ ആത്മ ജാഗരൂകത ഹോത്തി ഹെ ഓർ ജോ ദുനിയാ മേ അപ്നെ അസ്തിത്വ ഓർ സ്ഥിതി കോ സമജ്തി ഹെ. കൃത്രിം ബുദ്ധിമത്ത കോ ലേക്കർ സബ്സേ ആം ആശങ്കാവോ മേ സേ ഏക് ശായദ് ഇസ്കി മനുഷ്യ കി ജഹ ലേനെ യാ മാനവീയ പ്രയാസോ കോ അപ്രചലിത് കർ ദേനെ കി ക്ഷമത ഹെ. ദിൽചസ്പ ബാത് യേ കി നയി തക്നീക് ആനെ കെ സാത്തി വർഷോ മേ ഐസ ബാർ ബാർ ഹുവാ ഹെ. ഇസ്കാ ഏക് ഉദാഹരണ ലുട്ടൈറ്റ് ആന്ദോളൻ ഹെ ജിനോനെ കപ്പടാ മെഷീനോ കെ ഖിലാഫ് വിരോധ പ്രദർശൻ കിയാ ക്യൂങ്കി ഉൻകാ മാന്നാ താ കി യേ മെഷീനെ ഉൻകി നൗക്കരിയാ ചീൻ ലീഗി ഓർ ഏക് സമയ ഐസാ ഭി താ ജബ് ലോഗോ കോ ലഗ്താ താ കി കമ്പ്യൂട്ടർ ഉൻകി ജഗാ ലേ ലേംഗെ. ഏക് സമയ തോ ലോഗ് കാരോ കോ ഖതർനാക് ഭി സമജ്തെ തേ ഓർ ഏക് വ്യക്തി ആഗെ ദൌഡ് കർ ഝണ്ടാ ലഹരാതേ ഹുയേ ദൂസരെ കോ ആനെ വാലേ ഖത്രേ സേ ആഗാഹ് കർതാ താ. അസ്ലിയത് യേ ഹേ കി തക്നീകി കാര്യ പ്രവാഹ് കോ ബെഹതർ ബനാതി ഹെ. സബ്സേ മഹത്വപൂർണ ബാത് യേ ഹേ കി കൃത്രിം ബുദ്ധിമത്ത യാനി കി എഐ അതീത് കി നയി തക്നീകോ കി തരഹ നയ റോസ്ഗാർ സൃജിത് കർനെ കി ക്ഷമത രക്തി ഹെ. കൃത്രിം ബുദ്ധിമത്ത കാ അധ്യയൻ ഡേറ്റ വൈജ്ഞാനികോ സോഫ്റ്റ്വെയർ ഇഞ്ചിനീയർ ഓർ ബിസിനസ് ഇന്റലിജൻസ് ഡെവലപ്പേഴ്സ് ജൈസേ കൈ ലാഭകാരി പദോ കെ ലിയേ കരിയർ കാ മാർഗ പ്രദർശൻ കർത്താ ഹെ. ഹാലാക്കി ജ്യാദാതർ ലോഗ് എഐ കാ സെൽഫ് ഡ്രൈവിംഗ് കാറോ ഓർ ചാറ്റ് ബോർഡ് ജൈസേ ലോക്പ്രിയ ആവിഷ്കാരോ സെ സമജ്തെ ഹെ. ലേക്കിൻ ഇസ്നെ സ്വാസ്ഥ്യ സേവ വിത്ത് ശിക്ഷ ഗെയിമിംഗ് കുത്ര ഊർജ ഓർ കൈ അന്യ ക്ഷേത്രമേ ക്രാന്തികാരി ബദലാവ് ലായ ഹെ. എഐ ധീരെ ധീരെ ലോഗോ കെ പ്രൌദ്യോഗിക കെ സാത്ത് ബാത്ചിത് കർനെ കെ തരീക്കോ കോ ബദൽ രഹാ ഹെ ഓർ സ്വാസ്ഥ്യ സേവ പരിവഹൻ ശിക്ഷ വിത്ത് വിപണൻ ഓർ അന്യ ക്ഷേത്രോ മേ മഹത്വപൂർണ പ്രകൃതി കർ രഹാ ഹെ. ഗ്രാഹ സേവ ഉത്പാദൻ ഓർ വാഹൻ ചലാന ജൈസെ കാര്യ മാനവ ശ്രമികോ സെ സ്വചാലിത് രൂപ സെ ഹോനെ ലഗേ ഹെ. കൃത്രിം ബുദ്ധിമത്ത കൈ ദൊഹരാവ് വാലെ ഓർ ഖതർനാക് കാര്യോ കോ

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് വെന്നിമല അനിൽകുമാറും സംഘവും. പങ്കെടുത്തവർ OR ശ്രീകുമാർ, വെന്നിമല രാജേഷ്, ശ്രീകുമാർ, ബിനു, മിഥുൻ, അഭിഷേക്, ആദിത്യൻ.

0: പഠനം എവിടെയും എപ്പോഴും. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ മൊബൈലിലൂടെ ലഭിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടാനും അവസരമുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടുക, ലോകോത്തര നിലവാരമുള്ള അറിവുകൾ സ്വന്തമാക്കുക.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: ഗാന്ധിജി കൽക്കത്തയിൽ ഒരു മാസം താമസിച്ചു. ഇന്ത്യ ക്ലബിലാണ് അന്ന് അദ്ദേഹം പാർത്തിരുന്നത്. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ സംബന്ധിച്ച് കൽക്കത്തയിൽ അദ്ദേഹത്തിന് പലരെയും കാണുവാനുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന കാലത്തായിരുന്നു ഗോഖലെയുമായി അടുത്തറിയുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ബില്ല്യാർഡ്സ് കളിക്കുവാനായി ദിവസേന ഇന്ത്യ ക്ലബിൽ ഗോഖലെ പോവുക പതിവായിരുന്നു. അക്കാലത്ത് അദ്ദേഹം കേന്ദ്ര നിയമസഭയിലെ ഒരംഗമാണ്. സഭ കൂടിയിരുന്നത് കൽക്കത്തയിലായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഗോഖലെ കൽക്കത്തയിൽ പോയി വളരെ ദിവസം പാർത്തിരുന്നു. ഇന്ത്യ ക്ലബിൽ വെച്ച് ഗാന്ധിയെ കണ്ടപ്പോൾ തന്നോടൊപ്പം പാർക്കുവാനായി ഗോഖലെ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഗാന്ധി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യ ക്ലബിൽ നിന്ന് ഗാന്ധി ഗോഖലെയുടെ വസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലബിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെപ്പറ്റി പറയേണ്ടതുണ്ട്. അക്കാലത്ത് വൈസ്രോയി കഴ്സൺ പ്രഭു കൽക്കത്തയിൽ വെച്ച് ഒരു ദർബാർ നടത്തി. ആ ദർബാറിൽ സന്നിഹിതരാകുവാനായി പല മഹാരാജാക്കന്മാരും അവിടെ എത്തിയിരുന്നു. അവരിൽ ചിലർ പാർത്തിരുന്നത് ഇന്ത്യ ക്ലബിലായിരുന്നു. ക്ലബിനകത്ത് സാധാരണ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ ദർബാറിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ടപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഗാന്ധിജിയെ വിസ്മയിപ്പിച്ചു. നീണ്ട വില്ലിസ് കുപ്പായവും കാലുറയും മിന്നുന്ന ബൂട്ട്സും ആഭരണങ്ങളും മുത്തും രത്നവും തൂക്കിയ വലിയ തലക്കെട്ടും കണ്ടപ്പോൾ നാടകത്തിന് വേഷം കെട്ടിയ പോലെയാണ് ഗാന്ധിജിക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെയെല്ലാം വേഷം കെട്ടുന്നത് എന്ന് ഒരു മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഇതായിരുന്നു: നിങ്ങൾക്ക് ഞങ്ങളുടെ ശരിയായ സ്ഥിതി ഇനിയും മനസ്സിലായിട്ടില്ല. ദർബാർ സമയം ഇന്ന വസ്ത്രം ധരിക്കണമെന്നും ഈ വിധത്തിൽ പെരുമാറണമെന്നും നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ യജമാനന്മാരാണ്. ദർബാറിന് പോയില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. അവർ നിശ്ചയിച്ച പ്രകാരത്തിലുള്ള ഉടുപ്പ് ധരിച്ചില്ലെങ്കിൽ അതും കുറ്റം. ഇങ്ങനെയെല്ലാം വേഷം കെട്ടിപ്പോയാലും വൈസ്രോയിയോട് ഒന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല. ഈ കഥ കേട്ടപ്പോൾ ഗാന്ധിജിക്ക് മഹാരാജാക്കന്മാരുടെ സ്ഥിതി ഓർത്ത് സഹതാപം തോന്നി. സ്വാഭിപ്രായ പ്രകാരം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത പാവങ്ങൾ.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രേകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രേകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രേകൾ തെരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഒ എൻ.
3: ഗുണമേന്മയുള്ള തൈകളാണ് വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപ്പാദന ശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിനു ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രേകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രേ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രേകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രേകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
1: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.
3: പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല. കാരണം മണ്ണ് കട്ട പിടിക്കാനും രോഗാണുക്കൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതിനാൽ വായുസഞ്ചാരവും ജലവാർച്ചയും നന്നായി ലഭിക്കുന്ന ലഘുഭാരമുള്ള പോട്ടിംഗ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പേർലൈറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നല്ല തൈ ഉൽപ്പാദനത്തിനായി കൊക്കോപീറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിന്റെ പ്രധാന രഹസ്യം.

0: ഇനി പ്രോട്രേകളിലെ തൈ ഉൽപാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം 1.5 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിനു മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
1: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
0: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ മുളകിന്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് 1 ആഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ചു സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98 മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിന്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്രേ തൈ ഉൽപാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്രേകളിലെ തൈ ഉൽപാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
0: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും

അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തെ ഗ്രാഫ്റ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരിവർഗ വിളകളിൽ ഫ്യൂസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതര

0: ആർഭാടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതന വർഗ്ഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതന വർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളക് ഇനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വളർച്ചയും ഉയർന്ന വിളവും നൽകുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ, പാവൽ എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മത്തൻ, കുമ്പളം, ചുരക്ക എന്നിവ റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതായി കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ ഗ്രാഫ്റ്റിംഗ് റോബോട്ടിന്റെ സഹായത്തോടെ പച്ചക്കറി ഗ്രാഫ്റ്റ് തൈകൾ വേഗത്തിലും കൃത്യതയോടെയും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലും കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായയിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുട്ട ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
1: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ഇന്ത്യയെ പോലൊരു വികസന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ICDS പോലുള്ള പദ്ധതികൾ ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇതിന്റെ പ്രതിസ്മരണങ്ങൾ രാജ്യത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ പ്രകടവുമാണ്. കുട്ടികളുടെ ആരോഗ്യത്തോടൊപ്പം മാതാവിന്റെ ആരോഗ്യത്തിനും ഈ പദ്ധതി ഇന്ന് തുല്യപ്രാധാന്യം നൽകുന്നു. ലോകം കണ്ട ബൃഹത് പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നതും രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിക്കുന്നു. ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുന്നു.
4: കുട്ടികളുടെ സമഗ്രമായ വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ട് അവർക്ക് ആവശ്യം

0: ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ നൽകുകയാണ് അംബർല ഐസിഡിഎസിലൂടെ. ഇതിൽ അംഗനവാടി സേവനങ്ങൾ, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, നാഷണൽ ഫ്രഷ് സ്കീം, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കുള്ള പോഷകാഹാര പദ്ധതി, പോഷൻ അഭിയാൻ, ശിശു സംരക്ഷണ പദ്ധതി എന്നിവ ഉൾപ്പെട്ടു വരും. 1975 കുട്ടികളുടെ മാനസിക, ശാരീരിക, സാമൂഹിക വികാസങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തി അതിലൂടെ സമൂഹത്തിന്റെ തന്നെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അഥവാ ICDS. ഇന്ത്യ ഒട്ടാകെ നടപ്പിൽ വരുത്തിയിട്ടുള്ള ഈ ബൃഹത് പദ്ധതിയിൽ അംഗനവാടികൾ വഴിയാണ് സേവനങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക, മാതൃ ശിശു മരണനിരക്കുകൾ, രോഗാവസ്ഥ, പോഷകാഹാരക്കുറവ്, സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് എന്നിവ കുറയ്ക്കുക, തങ്ങളുടെ കുട്ടികളുടെ ശരിയായ ആരോഗ്യ പോഷണ നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസത്തിലൂടെ അമ്മമാരെ പ്രാപ്തരാക്കുക, കുട്ടികളുടെ സമഗ്രമായ വികസനം സാധ്യമാക്കുന്നതിന് മറ്റ് വകുപ്പുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയെല്ലാം ICDSന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി ഇതിന്റെ സേവനങ്ങൾ പ്രധാനമായും അനുപൂരക പോഷകാഹാര വിതരണം, അതായത് 0 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം നൽകി വരുന്നുണ്ട്. കൂടാതെ 3 വയസ്സ് മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അനൗപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, അമ്മമാർക്ക് ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പുമായി ചേർന്ന് അംഗനവാടികൾ വഴി പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ പരിശോധനകൾ, റഫറൽ സേവനങ്ങൾ എന്നിവയും ICDSലൂടെ നൽകി വരുന്നു. അംബർല ICDS സ്കീമിൽ അംഗനവാടി പ്ലാറ്റ്ഫോമിലൂടെ നടപ്പിലാക്കി വരുന്ന മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് അവരുടെ ഭാഗികമായ വേദന നഷ്ടം ഒഴിവാക്കുക, പോഷണ നിലവാരം മെച്ചപ്പെടുത്തുക, സമ്പൂർണ്ണ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പദ്ധതിയാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മറ്റ് പ്രസവാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നവരോ ഒഴികെ എല്ലാ സ്ത്രീകൾക്കും തങ്ങളുടെ ആദ്യത്തെ പ്രസവത്തിന് ഈ ആനുകൂല്യം ലഭ്യമാകും. ആദ്യ ഗഡുവായ 1000 രൂപ അംഗനവാടിയിൽ ഗർഭിണി രജിസ്റ്റർ ചെയ്യുമ്പോഴും രണ്ടാമത്തെ ഗഡു 2000 രൂപ ആദ്യ ഗർഭകാല പരിശോധനയ്ക്ക് ശേഷവും 3ാമത്തെ ഗഡുവായ 2000 രൂപ കുട്ടിയുടെ ജനന രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായ ശേഷവും ലഭ്യമാകും. ഇങ്ങനെ ആകെ 5000 രൂപ ഗർഭിണിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നു. ഇതിനുള്ള അപേക്ഷകൾ അംഗനവാടികൾ വഴി ലഭ്യമാകുന്നതാണ്. അംബർല ICDSൽ വരുന്ന മറ്റൊരു സ്കീമാണ് നാഷണൽ ഫ്രഷ് സ്കീം. തൊഴിൽ ചെയ്യുന്ന മാതാപിതാക്കളുടെ 6 മാസം മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികളുടെ പകൽ സമയ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ഫ്രഷുകൾ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിലൂടെ സമൂഹത്തിന്റെ മുഴുവൻ ഉന്നമനം ലക്ഷ്യമാക്കി എല്ലാ സേവനങ്ങളും ICDS വഴി അംഗനവാടികളിലൂടെ ലഭ്യമാക്കി വരുന്നു.
1: ICDS റീസ്ട്രക്ചേർഡ് അംബ്രല. ഇതേക്കുറിച്ച് 15 ജില്ലാ ICDS പ്രോഗ്രാം ഓഫീസർ ശ്രീമതി നിഷ നായർ ആർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: हम दोनों देशों के लिए बहुत महत्वपूर्ण है। आज मैं ये संकल्प लेकर आया हूं कि भारत और इंडोनेशिया मिलकर पूरी मानवता को एक नई ऊर्जा से भर सकते हैं। जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी।
1: Earlier, Prime Minister Modi held delegation-level talks with Indonesian President Prabowo Subianto in Jakarta to review the full spectrum of bilateral ties and provide fresh momentum to the comprehensive strategic partnership between the two countries. The two leaders also witnessed the exchange of memoranda of understanding aimed at enhancing collaboration in areas of mutual interest. Speaking at a joint press conference with the Indonesian President, Prime Minister Modi said growing mutual trust has strengthened cooperation in defense, security and the maritime sector.
0: Aaj humne defense exchange, disaster management aur industrial sahyog badhane par sahmati banayi. Ab hum dono deshon ke coast guards Hind Mahasagar mein maritime safety aur security ke liye milkar kaam karenge. दो करीबी मैरिटाइम देश होने के नाते हमने ब्लू इकोनॉमी, पोर्ट डेवलपमेंट और मैरिटाइम ट्रेड में आपसी सहयोग बढ़ाने का भी निर्णय लिया है।
1: The two leaders agreed to set up a branch of IIM Bangalore in Jakarta. Prime Minister Narendra Modi was today conferred Indonesia's highest civilian honor, the Bintang Adipurna, by Indonesian President Prabowo Subianto during a ceremonial event. Prime Minister Modi expressed gratitude for the award and dedicated it to the people of India and described it as a reflection of the enduring historical and civilizational ties between India and Indonesia.
0: मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रभो का हृदय से आभार व्यक्त करता हूं। आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है। ये सम्मान कोटि कोटि भारतवासियों का है, इंडोनेशिया के लोगों की भावनाओं का है।
1: In Keralam, three people were killed in a landslide at the tunnel construction site near Kalladi in Mepadi, Wayanad, following heavy rainfall today. Nine workers who were trapped underground were rescued and shifted to the Government Medical College Hospital, Mepadi. Six others remain missing and are feared trapped beneath the debris. Rescue operations are continuing with teams from the fire and rescue services and disaster response agencies. A sub-inspector of police from Mepadi also sustained injuries during the rescue operation and has been admitted to hospital. The Keralam State Disaster Management Authority said the collapse occurred when debris accumulated during the excavation for the tunnel construction site slid down. Work at the site had been suspended on Monday due to incessant rain. Vehicles at the site were also buried in the landslide. Wayanad has been experiencing heavy rainfall since yesterday. A red alert has been issued for Wayanad and Kozhikode districts. In FIFA World Cup, defending champions Argentina will take on Egypt in round of 16 match in Atlanta tonight. Later in another round of 16 clash, Switzerland will face Colombia in Vancouver. Belgium defeated United States 4-1 in the round of 16 clash in Seattle to secure their place in the quarterfinals of the tournament. Belgium will now face Spain in the quarterfinals at the Los Angeles Stadium on Friday. And that is the end of this news bulletin.
2: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനാചരണം നടന്നു. ഷിഗല്ല രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നിർദ്ദേശാനുസരണം ആരോഗ്യവകുപ്പിന്റെയും ശുചിത്വമിഷന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂളുകളിൽ പകർച്ചവ്യാധി ബോധവൽക്കരണ ദിനാചരണം നടന്നത്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വിദ്യാലയങ്ങളിലും സ്കൂൾ അസംബ്ലിയിൽ പകർച്ചവ്യാധി ശുചിത്വ ക്യാമ്പയിൻ ഉൾപ്പെടെ

0: ഉൾപ്പെടെയുള്ള പരിപാടികൾ നടന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ഇഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. പകർച്ചവ്യാധി കൂടുതലായുള്ള കോന്നിയിലെ തേക്കുതോട്, തണ്ണിത്തോട് പ്രദേശങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. വനാതിർത്തിയിലെ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകും. കിണറുകൾ ക്ലോറിനേഷൻ നടത്തും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വിപുലമായ പരിശോധനയും ഉണ്ടാകും. പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ രണ്ട് കുട്ടികൾക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആറന്മുള എഴിക്കാട് ഉന്നതിയിലെ കുട്ടികളാണ് ഇവർ. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടാതെ ജില്ലയിൽ രണ്ട് കുട്ടികൾ കൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുമുണ്ട്. ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന ഒരിനം അണുബാധയാണ് ഷിഗല്ല രോഗം. വയറിളക്കം, ഛർദി തുടങ്ങിയവ പ്രധാന ലക്ഷണങ്ങളാണ്. രണ്ടു കുട്ടികളിലും പഴകിയ ഭക്ഷണമാണ് രോഗബാധയ്ക്ക് കാരണമായത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. രോഗബാധ സ്ഥിരീകരിച്ച കുട്ടികളും നിരീക്ഷണത്തിലുള്ള കുട്ടികളും തലേദിവസത്തെ പൊറോട്ടയും ചിക്കനും പപ്സും എന്നിവ കഴിച്ചിരുന്നതായി ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഇതേ തുടർന്ന് ഭക്ഷണശാലകളിൽ പഴകിയ ഭക്ഷണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്ക്വാഡ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. തിരുവാറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടുകൾ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. ഉത്രട്ടാതി ജലമേള ഓഗസ്റ്റ് 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുമെന്ന് അബിൻ വർക്കി MLA പറഞ്ഞു. വിനോദസഞ്ചാരികൾക്കായി ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്ക് ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറന്മുള വള്ളസദ്യ, ഉത്രട്ടാതി ജലമേളയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പുമായി ചേർന്ന് വള്ളസദ്യയ്ക്ക് പ്രത്യേക ലോഗോ തയ്യാറാക്കും. വള്ളസദ്യയ്ക്ക് മുന്നോടിയായി വിളംബര ജാഥ സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. ഉത്രട്ടാതി ജലമേള, വള്ളസദ്യ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള ശുദ്ധത ഉറപ്പാക്കും. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയോഗിക്കും. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഹെൽത്ത് കാർഡ് നൽകും. മെഡിക്കൽ ടീമും ആംബുലൻസ് സൌകര്യവും മുഴുവൻ സമയവും ഉറപ്പാക്കും. മഫ്തിയിലും അല്ലാതെയും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും ഡ്യൂട്ടിക്കായി നിയോഗിക്കും. ഡ്രോൺ നിരീക്ഷണം, CCTV എന്നിവ ഏർപ്പെടുത്തും. കോന്നിയിൽ 13 വയസ്സുകാരിയുടെ വ്യാജ പീഡനക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. വിദ്യാർത്ഥിനിയെ സഹപാഠികളും പുറത്തുനിന്നുള്ളവരും ചേർന്ന് പീഡിപ്പിച്ചെന്ന കേസ് വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കേസിൽ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരോപണവും ഉയർന്നിട്ടുള്ളത്. ചൈൽഡ് ഹെൽപ്പ് ലൈൻ വഴിയാണ് വിദ്യാർത്ഥിനിയുടെ പീഡന പരാതി ആദ്യം പോലീസിന് ലഭിക്കുന്നത്. പെൺകുട്ടി നൽകിയ പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപാഠികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ആദ്യം പെൺകുട്ടി നൽകിയ മൊഴികളിലും പിന്നീട് വനിതാ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകിയ മൊഴികളിലും കടുത്ത വൈരുദ്ധ്യമുണ്ടായതോടെയാണ് പരാതി വ്യാജമെന്ന് പോലീസ് ഉറപ്പിച്ചത്. ഇതോടെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് താത്കാലികമായി വിട്ടയച്ചു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം, ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496569632.

0: ഒന്ന്. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയണ്ട. ഡിജിറ്റൽ ഇന്ത്യ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സർക്കാർ സേവനങ്ങൾ എത്തിക്കുന്നു. ആധാർ കാർഡ് തിരുത്തൽ, റേഷൻ കാർഡ് സേവനങ്ങൾ, നികുതി അടയ്ക്കൽ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി എളുപ്പമാക്കാം. മൊബൈൽ ആപ്പുകളും വെബ്സൈറ്റുകളും ഉപയോഗിച്ച് സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ നേടുക.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9496565631, മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.
1: പണമിടപാടുകൾ ഇനിയൊരു പ്രശ്നമല്ല. യു പി ഐ സംവിധാനത്തിലൂടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് എവിടെയും പണമടയ്ക്കാനും സ്വീകരിക്കാനും സാധിക്കുന്നു. 1 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ഒറ്റ ടച്ചിൽ ഇടപാടുകൾ നടത്താം. ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തുന്ന ഡിജിറ്റൽ ഇന്ത്യ വഴി സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ ഭാഗമാകുക. ക്യാഷ്ലെസ് ഇടപാടുകൾ സുരക്ഷിതമാക്കാം.

0: ഇനി കേൾക്കാം സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. വൈശ്വിക ശാന്തി സ്ഥിരതയൈ ഭാരത ഇന്തോനേഷ്യ ദേശയോർ രണനീതിക സന്ധി സുദൃഢീകരണായ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആഹ്വാനം. ജക്കാർത്തയാം ഇന്തോനേഷ്യ സംസദഃ സംയുക്ത സത്രം ച സംബോധിതവാൻ. ഭാരത ഇന്തോനേഷ്യ ദേശയോർ മധ്യേ മഹത്വപൂർണ ഖനിജ നവോന്മേഷി പ്രൌദ്യോഗികി കൃഷി അഥ സാമുദ്രിക സുരക്ഷ ഇത്യാദിഷു വിവിധ വിഷയേഷു പ്രമുഖ സന്ധിപത്രാണി പരസ്പരം വിനിമയീകൃതാനി.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജക്കാർത്ത നഗരെ ഇന്തോനേഷ്യ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനേന ബിന്തങ് ആദിപൂർണ ഇത്യുപാധിന സമലംകൃതഃ. കേരളരാജ്യസ്യ വയനാട് ജനപദേ ഏകസ്മിൻ സുരംഗ മാർഗ നിർമ്മാണസ്ഥലേ സഞ്ജാതേന ദാരുണ പങ്കപാതേന ത്രയഃ ജനാഃ പഞ്ചത്വേ വിലീനാഃ. ഭാരതീയ ഋതു വിജ്ഞാന വിഭാഗസ്യ പൂർവസൂചനാനുഗുണം ആഗാമിഷു ത്രിഷു ദിനേഷു ദേശസ്യ വിഭിന്നേഷു പ്രാന്തേഷു വിശേഷതഃ ഗുജറാത്ത് ഹരിയാണ പഞ്ചാബ് അഥ രാജസ്ഥാനസ്യ ച കേഷുചിത് ക്ഷേത്രേഷു പ്രാവൃത് സ്ഥിതിഃ സർവഥാ അനുകൂലാ വർത്തതേ. അപി ച പുരുഷ ക്രിക്കറ്റ് പ്രതിസ്പർധായാം അന്താരാഷ്ട്രീയ ശൃംഖലായാഃ ദ്വിതീയേ തൃതീയേ ദ്വന്ദ്വേ ഭാരതം അദ്യ രാത്രൌ നോട്ടിംഗം നഗരസ്യ ട്രെന്റ് ബ്രിഡ്ജ് ഇത്യസ്യ ഇംഗ്ലണ്ട് ദലേന സഹ സ്പർദ്ധിഷ്യതെ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ജക്കാർത്ത നഗരേ ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതിനാ പ്രബോവോ സുബിയാന്തോ ഇത്യനേന സഹ ദ്വിപക്ഷീയ സംബന്ധം സുദൃഢം കർത്തും സഹൈവ ദ്വയോഃ ദേശയോഃ വ്യാപക രണനീതിക സന്ധേഃ കൃതെ നൂതന ഊർജ്ജാം പ്രദാതും പ്രതിനിധിമണ്ഡലസ്തരീയം വിചാര വിനിമയം അകാരി. ദ്വയോഃ രാജനേത്രോഃ സമുപസ്ഥിതൌ രക്ഷാ മഹത്വപൂർണ ഖനിജ കൃഷി സാമുദ്രിക സഹയോഗ നവോന്മേഷി പ്രൌദ്യോഗികി ഇത്യാദിഷു വിവിധ ക്ഷേത്രേഷു അനേകാനി സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. ഉഭാഭ്യാം നേതൃഭ്യാം ജക്കാർത്ത നഗരെ ഭാരതീയ പ്രബന്ധ സംസ്ഥാന ബംഗളൂരു ഇത്യസ്യ ഏകാം നൂതനാം ശാഖാം സംസ്ഥാപയിതും സഹമതി ച വ്യക്തീകൃത. സംഭാഷണാവധൌ ഉഭാഭ്യാം ഭാരത ഇന്തോനേഷ്യ വ്യാപക രണനീതിക സന്ധി സുദൃഢീകരണായ സ്വകീയ പ്രതിബദ്ധത പുനഃ സംശോധിത. ജക്കാർത്തയാം രാഷ്ട്രപതിനാ പ്രബോവോ ഇത്യനേന സഹ സംയുക്ത വാർത്താഹര സമ്മേളനം സംബോധയൻ പ്രധാനമന്ത്രി മോദി പ്രാവോചത് യത് പരസ്പരം വർധമാനേന വിശ്വാസേന രക്ഷാ സുരക്ഷാ തഥാ സാമുദ്രിക ക്ഷേത്രേഷു അസ്മദീയ പാരസ്പരിക സഹയോഗഃ സുദൃഢഃ ജാതഃ.
1: ഭാരത് ഓർ ഇന്തോനേഷ്യ കേ ലിയേ ഗരീബി കോ പരാസ്ത് കർണ ഓർ അപ്നേ നാഗരികോ തക് കല്യാണകാരി യോജനാഓ കാ ലാഭ് പഹുഞ്ചാന സർവോച്ച പ്രാഥമികത ഹൈ. ഹംനേ ഇന്തോനേഷ്യ കേ സാത് അപ്നി മിഡ് ഡേ മിൽ സ്കീം ഓർ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേ സൊല്യൂഷൻസ് സാജാ കിയേ ഹൈ. അബ് ഹം ഇസ് സഹയോഗ കോ നെക്സ്റ്റ് ലെവൽ പർ ലേകർ ജാ രഹേ ഹൈ.
0: ഇന്തോനേഷ്യ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനേന ബിതംഗ് ആദിപൂർണ ഇതി ഉപാധിനാ അലംകൃതഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസ്യ ഗൗരവപൂർണ ക്ഷണസ്യ കൃതെ ഇന്തോനേഷ്യ സർവകാരം പ്രതി സ്വകീയാം ഗഭീരാം കാർത്തജ്ഞഭാവം പ്രകടയത്. തേന അയം പ്രതിഷ്ഠിത പുരസ്കാരഃ ഭാരതസ്യ സാർദ്ധ ശത കോടി ജനേഭ്യഃ സമർപ്പിതഃ.
1: मैं इस गर्मजोशी भरे स्वागत के लिए अपने मित्र प्रेसिडेंट प्रबोवो को उनका हृदय से आभार व्यक्त करता हूं और आज उनके आत्मीयता भरे निमंत्रण पर इंडोनेशिया की यात्रा करते हुए मुझे बहुत खुशी हो रही है. आज सुबह मुझे आदर के साथ इंडोनेशिया का सर्वोच्च सम्मान दिया गया है. ये सम्मान कोटि कोटि भारतवासियों का है, ഇന്തോനേഷ്യ കേ ലോഗോ കി ഭാവനാഓ കാ ഹൈ.
0: ഇതഃ പ്രാഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യ ദേശസ്യ രാഷ്ട്രപതി പ്രാസാദേ ഇസ്താന മെർദേക ഇത്യത്ര ഔപചാരിക രാജകീയ സമ്മാനനം പ്രാപ്തവാൻ. അദ്യ അപരാഹ്ണെ പ്രധാനമന്ത്രി ജക്കാർത്തയാം ഇന്തോനേഷ്യ സംസദഃ സംയുക്ത സത്രം ച സംബോധിതവാൻ. പ്രധാനമന്ത്രി സവിശേഷം ന്യഗാദീത് യത് വൈശ്വിക ആതങ്കവാദസ്യ പ്രതികാരായ ഉഭേ അപി രാഷ്ട്രേ സംയുക്ത കാര്യസമൂഹ തന്ത്രസ്യ മാധ്യമേന അത്യന്തം നികടതയാ കാര്യം കുരുതഃ.
1: ആതങ്കവാദ് ജൈസേ വിഷയോ പർ ഭാരത് ഓർ ഇന്തോനേഷ്യ ദോനോ കീ ഏക രായ രഹി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ജബ് ജഘന്യ ആതങ്കവാദി ഹമല ഹുവ ഇന്തോനേഷ്യ തബ് ഭാരത് കെ സാത് മജബൂതി സേ ഖഡാ രഹാ. മേ ഇസ്കേ ലിയേ രാഷ്ട്രപതി പ്രബോവോ ഓർ ആപ് സഭി കാ ആഭാർ വ്യക്ത കർത്താ ഹൂ. ഹമാരേ ദോനോ ദേശ് കൌണ്ടർ ടെററിസം പർ ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് കെ മാധ്യമ സേ

0: മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ദിവസമായി ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി TC സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകടസാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
4: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 മുതൽ 30 വരെ നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ്

0: പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനിബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള പി എസ് സിയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് പി എസ് സി പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520, ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യഗാനം പൂവച്ചൽ ഖാദറിന്റെ രചന, പീറ്റർ റുവാന്റെ സംഗീതം. മേരി ശൈലജ പാടിയത്. ചിത്രം കാറ്റുവിതച്ചവൻ.

0: ആകാശവാണി സമയം 6:50.
1: വയനും വേണം

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: നിങ്ങളുടെ മനസ്സിലെ ഭയത്താൽ നിങ്ങൾ നയിക്കപ്പെടരുത്. ഹൃദയത്തിലെ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കട്ടെ. ഈയൊരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം.

0: ആദ്യമായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യമാണ്, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: കേരളത്തിന്റെ നാടൻ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്നതാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും സേവനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുക, കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ സമയബന്ധിതമായി ലഭ്യമാക്കുക, കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കുക, പ്രാദേശിക കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും ക്രമീകരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന്, വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടം സ്ഥാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് വിദ്യാലയങ്ങളിൽ രൂപീകരിക്കുന്ന കാർഷിക ക്ലബ്ബാണ് കതിര്. കർഷകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കാർഷിക യജ്ഞത്തിൽ പങ്കാളികളാക്കുന്ന ഈ സമഗ്ര പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്തും വെൺമണി കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി, വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബിന്റെ രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 4-ാം തീയതി വെൺമണി കല്യാത്തറയിലുള്ള ഗവൺമെന്റ് JB സ്കൂളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് കൃഷി, കൃഷി അനുബന്ധ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു. VFPCK ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി അനില മോളി ജോൺ.
2: തക്കാളി ആക്ച്വലി ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് സീസൺ തക്കാളിയുടെ ഏതാന്ന് ചോദിച്ചാല് സെപ്റ്റംബറിൽ നമ്മൾ നട്ട് ആ ഒരു സമയത്താണ് തക്കാളിയുടെ ബെസ്റ്റ് സീസൺ. ഇപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് മിക്കവാറും ഹൈബ്രിഡ് ഇനം, ശിവം എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്. അത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. തക്കാളിക്കുള്ളൊരു പ്രശ്നം, തക്കാളി ഭയങ്കരമായ ഒരു കാൽസ്യം ലവിംഗ് പ്ലാന്റ് ആണ്. അതായത് കാൽസ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് തക്കാളി. ഇപ്പം തക്കാളിക്ക് എന്തോ കൊടുക്കണം, കാൽസ്യം കൊടുക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തടത്തിൽ നമുക്ക് ഒരു സ്പൂൺ ഡോളോമൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കണം. ഇതൊന്നുമല്ല, നമുക്കല്ലാതെ ഇലകളിൽ കൂടെ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അത് 2 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയിൽ തളിച്ചു കൊടുക്കണം. പിന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഉടനെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഇനങ്ങള് പിന്നെയും ചെയ്യാൻ പാടില്ല. ഇപ്പം വഴുതന നട്ടടത്ത് തക്കാളിയും മുളകും ചെയ്യാൻ പാടില്ല. ഇത് മൂന്നും ഒരു കുടുംബത്തിൽപ്പെട്ട വിളകളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം മുളകും വഴുതനയും തക്കാളിയും ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പയറ് ചെയ്യാം. അതുപോലെ പാവല് ചെയ്തെടുത്ത് പടവലം ചെയ്യാൻ പാടില്ല, പയറ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വിള പരിക്രമം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക. പാവലിനകത്ത് ഞാൻ പറയും, കിട്ടിയാ കിട്ടി, പോയാ പോയി അല്ലേ. ശരിക്കും പാവല് കിട്ടിയാ ശരിക്കും നമുക്ക് കാശ് വാങ്ങിക്കാനായിട്ട് പറ്റും, പക്ഷെ ചില സമയത്ത് എടുത്തു പോകാൻ ഭയങ്കര പാടാണ്. പാവല് നിങ്ങൾ ഈ നവംബറിനകത്തിൽ ഇട്ട് ഡിസംബറിൽ വള്ളി വീശണം. ഞാൻ ഒരു സീസൺ മാത്രം നിങ്ങളെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ സമയത്ത് വള്ളി വീശിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഇനം പാവലിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളുകൾ വളരെ കുറഞ്ഞ ഇനമാണ്. മായയും താജുമാണ് ഹൈബ്രിഡ് ഇനങ്ങൾ. അപ്പൊ ഈ മാർക്കറ്റിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രീതിയാണ് നമ്മുടെ ആളുകൾ തെക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ള കലർന്ന പച്ച, വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ഈ ആരോഗ്യമുള്ള ഒരു കായ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിലെ ഒരു കായ് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും? നിരപ്പുള്ള വിത്തുകളായിരിക്കണം നമ്മുടെ പച്ചക്കറിക്ക്. നിരപ്പുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെ ഇവിടെയും 2 വിത്തായ കൊള്ളില്ല, നിരപ്പായിട്ട് വിത്തിരിക്കണം, എന്നാലേ അത് ആരോഗ്യമുള്ള ഒരു കായാന്ന് പറയും. ഈ പഴയ ആൾക്കാരൊക്കെ കൊട്ടകളിൽ ഇങ്ങനെ പാവയ്ക്ക എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കത്തില്ലായിരുന്നോ? അപ്പൊ ഒരു ശബ്ദം കേൾക്കത്തില്ലായിരുന്നോ? അതാണ് അതിന്റെ പാവയ്ക്കയുടെ ആരോഗ്യമുള്ള വിത്തിന്റെ ലക്ഷണം. അങ്ങനെ ശബ്ദം കേൾക്കാത്ത പാവയ്ക്ക നല്ല പാവയ്ക്കയല്ല എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിനകത്തിലില്ല. അതുപോലെ തന്നെ പയറാണെങ്കിൽ നമ്മളിങ്ങനെ തടവി നോക്കുമ്പോഴത്തേക്ക് ഒരു വിത്ത് നമുക്ക് എന്തുവാ പറയുന്നത്, എണ്ണാൻ പാടില്ല. മീൻസ് നമുക്ക് നമ്മൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ വിത്തും സെപ്പറേറ്റ് ആയിട്ട് എണ്ണാൻ പാടില്ലാത്ത വിധത്തിൽ വേണം നമ്മുടെ പയർ ഇരിക്കാൻ. അതാണ് അതിന്റെ ആരോഗ്യമുള്ള കായയുടെ

ലക്ഷണം. അപ്പം പാവലിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം മുരടിപ്പാണ്. മുരടിപ്പ് വരുന്നത് ഒന്ന് വൈറസ് രോഗവും, വേറെ ഒന്ന് നമ്മുടെ നീരുറ്റി കുടിക്കുന്ന പ്രാണികളുമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം.

0: തുടർന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബ് രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ സജി ചെറിയാൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സജി ചെറിയാൻ MLA.
1: നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ കാർഷിക മേഖല പ്രവർത്തിക്കുന്നു.

0: നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വെൺമണി ഗ്രാമപഞ്ചായത്ത്. വിപണികൾ അടക്കം ഒരു വലിയ ശൃംഖല വെൺമണി പഞ്ചായത്തിൽ നമ്മുടെ കൃഷിക്കാർ മുൻകൈയെടുത്ത് ഇന്ന് നടപ്പാക്കി വരുന്നുണ്ട്. ആ വിപണിയിലെല്ലാം പോയി അനുഭവം വെച്ച് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വെൺമണി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മേൽക്കൈ കാർഷിക രംഗത്ത് ഈ മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുതയാണ്. എല്ലാ വിപണിയും ലാഭകരമായി തന്നെ പോകുന്നുണ്ട്. എല്ലാ വിപണിയോടും കൃഷിക്കാർ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാകുന്നുണ്ട്. ആ നിലയിൽ ഒരു നല്ല മാറ്റം ഉൽപാദന വിതരണ രംഗത്ത് വെൺമണി പഞ്ചായത്തിൽ ഇന്ന് നമുക്ക് കരയേറ്റുവാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. ഉൽപാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ് ഒന്നാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ അതിൽ വെൺമണി ഒരു മാതൃകയാണ്. ഇത് നമ്മുടെ മണ്ഡലത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാ മേഖലയിലെ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കുക. സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമെന്ന നമ്മുടെ സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ വലിയൊരു ശ്രമമാണ് നടത്തി. ഏതാണ്ട് അതിനുവേണ്ടി മാത്രം ഒരു 10-40 കോടി രൂപ ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോ കുട്ടമ്പേരൂരാറിന്റെ നവീകരണം, ഇല്ലിമല മൂഴിക്കൽ തോടിന്റെ നവീകരണം, അന്ന് വരെ കൃഷിയില്ലാത്ത 2200 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കി. മിക്കവാറും എല്ലാ പാടശേഖരത്തിലും നമുക്ക് ഇന്ന് കൃഷിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു. ഒറ്റപ്പെട്ട പാടശേഖരം കഴിച്ച് മിക്കവാറും എല്ലായിടത്തും കൃഷി ഇറങ്ങിക്കഴിഞ്ഞു. 1000 ഏക്കർ സ്ഥലത്ത് കൃഷിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു പദ്ധതി സമ്പൂർണതയിലെത്താൻ കഴിഞ്ഞു, അതിനുവേണ്ടി ശ്രമിച്ചു. എങ്കിലും വീണ്ടും ഒന്നുകൂടി നമ്മള് തോട് നവീകരണം, കനാൽ നവീകരണം, കനാലിന്റെ നവീകരണത്തിന് അന്ന് 6.5 കോടി രൂപ ചെലവഴിച്ചാണ് കനാല്, ഈ പൊട്ടി ഒലിക്കുന്ന കനാല്. ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട കൃഷിയാൻ കഴിയാത്ത സാഹചര്യം മാറ്റി 6.5 കോടി രൂപ കൊടുത്ത് അതിന്റെ റിനോവേഷൻ നടത്തി. പക്ഷേ സമ്പൂർണ്ണമായില്ല. ഇനിയും വെള്ളം എത്താൻ കഴിയേണ്ട സ്ഥലങ്ങളിൽ കനാലുകൾ റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തോടുകൾ ശുചീകരിക്കേണ്ടതായിട്ടുണ്ട്. മോട്ടറുകളും പമ്പ് സെറ്റുകളും വൈദ്യുതിയും എത്തിക്കേണ്ട സംവിധാനമുണ്ട്. മാന്നാർ, ചെന്നിത്തല, അപ്പർ കുട്ടനാടൻ മേഖലയിലെ ബണ്ടുകൾ കൂടുതൽ ബലപ്പെടുത്തി കൃഷിക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനം ഉണ്ടാക്കേണ്ടത്. കുറേയേറെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തു. ഒട്ടേറെ ബണ്ട് റോഡുകളും ബണ്ടുകളും ഒക്കെ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് കൃഷി ഇറക്കി. അതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും കൃഷി ഇറക്കണം. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ കൃഷി അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും എല്ലാം ഇറക്കാൻ കഴിയുന്ന കൃഷിക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിത്തും വളവും സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൃഷി മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിപണനം ഒരു പ്രശ്നമാണ്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ലാഭകരമാക്കാൻ എങ്ങനെ കഴിയും? അപ്പൊ വളരെ സയന്റിഫിക്കായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ്.
2: നമ്മുടെ വെൺമണി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ആഭിമുഖ്യമുള്ള ഒരു മണ്ണാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സമൃദ്ധി എന്നുള്ള ഒരു പദ്ധതി നമ്മളുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി. കൃഷി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വെൺമണി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിച്ചത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരുപാട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുണ്ടാകുന്ന പന്നിശല്യം അടക്കം ഒരുപാട് പ്രതിസന്ധികൾ കർഷകർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പം വെൺമണി ഗ്രാമപഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ 15 വാർഡുകളിലും അതിരൂക്ഷമായ പന്നിശല്യമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറം ജില്ലയിൽ നിന്ന് 15 പേര് അടങ്ങുന്ന ഒരു ടീമിനെ നാം സെലക്ട് ചെയ്ത് ഇവിടെ പഞ്ചായത്തിൽ ഇപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി സിന്ധു VP പദ്ധതി വിശദീകരണം നടത്തി.
3: ഓണത്തിനൊരുക്കാൻ വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ തൈകളും വിത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ പദ്ധതികളാണ്. അതും കൂടാതെ നമുക്കിനി വരാനിരിക്കുന്ന ഒരു വനിതാ പദ്ധതി കൂടിയുണ്ട്, ഹരിത സഖി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. അതും നമുക്ക് ഉടനെ തന്നെ ലഭ്യമാവുന്നതായിരിക്കും.
4: ആലപ്പുഴയിലെ കർഷകർ കൊടുത്തിട്ടുള്ളത് 135,000 മെട്രിക് ടൺ നെല്ലാണ്. അതുപോലെ തന്നെ നമുക്കൊരളവ് വേണം. പച്ചക്കറി കൃഷിയായാലും ഓരോ വീട്ടമ്മമാരുടേതാണെങ്കിൽ പോലും അത് ഇത്ര ഗ്രാം പച്ചക്കറി ഞങ്ങൾ ഒരു കൂട്ടി ഉണ്ടാക്കി അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ചെങ്ങന്നൂരിലെ ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും എത്രയാണ് ഉണ്ടായതെന്നും ബ്ലോക്ക് ഒട്ടാകെ എത്രയാണ് ഉണ്ടായതെന്നും ജില്ലയിൽ എത്ര ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട്, വിപണനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട്.

0: വിപണനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി വനിതകളുടെ ഇപ്പൊ പദ്ധതി വരുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളത് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പദ്ധതികളെ, നമുക്ക് കൃഷി വകുപ്പിന്റെ പദ്ധതി തന്നെ ആവണമെന്നില്ല, ജനകീയാസൂത്രണ പദ്ധതി ആയാലും ഇനി ഒരു പദ്ധതിയുടെയും ഇതില്ലാതെ തന്നെ നമുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ ഏത് പദ്ധതി നമ്മളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഒരു പദ്ധതിയും തന്നുകൊണ്ട് ആരംഭിക്കുകയല്ല, നിങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ പുറകെ നിങ്ങളിലേക്ക് പദ്ധതി വരുന്നതായിരിക്കും.
1: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി വിശ്വനാഥൻ, വെൺമണി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ദിലീപ് ഗാർഡൻസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാമണി എൻ.
2: വെൺമണി ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അതായത് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വിപണിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പലപ്പോഴും ഞാനത് നോക്കാറുണ്ട് നാട്ടുചന്തയടക്കം. അപ്പം തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഗ്രാമത്തിൻ്റെ പ്രശസ്തി മാറട്ടെ, നമുക്ക് എല്ലാവർക്കും കൃഷിയിലേക്ക് പോകാം.
1: ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ് സ്വാഗതവും വെൺമണി കൃഷി ഓഫീസർ ശ്രീ സന്ദീപ് കുമാർ കെ എസ് കൃതജ്ഞതയും പറഞ്ഞു. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ്.
3: കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കതിർ എന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് വിഭാവന ചെയ്തിരിക്കുന്നു. കതിർ എന്നാൽ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ പദ്ധതിയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലൊരു കാർഷിക സംസ്കൃതി രൂപം കൊടുക്കുക, കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഒരു ആഭിമുഖ്യം, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് രൂപപ്പെടുത്തുവാൻ ഈ പദ്ധതി ഇടയാക്കുന്നു എന്ന് അറിയിക്കട്ടെ. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 സ്കൂളുകൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ ചട്ടിയും തൈയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ പദ്ധതിയിലൂടെ പച്ചക്കറി ഹൈബ്രിഡ് തൈകളും നൽകപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമുള്ള കുരുമുളക് തൈകൾ കർഷകന് നൽകപ്പെടുന്നു. നാളികേര വികസന പദ്ധതി പ്രകാരമുള്ള തെങ്ങും തൈ മുതിർന്ന കർഷകന് നൽകപ്പെടുന്നു.
1: വെൺമണി ഗവൺമെന്റ് ജെ ബി സ്കൂൾ പ്രഥമ അധ്യാപിക ശ്രീമതി മഞ്ജു കെ ജോൺ.
4: കൊല്ലകടവാണ് എന്റെ സ്വദേശം. വെൺമണിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളാൽ നിബിഡമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം വയലുകളാൽ സമ്പുഷ്ടമായ നാടും കൂടിയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഒരു 5 മൂട് പച്ചക്കറിയെങ്കിലും ഇല്ലാത്ത വീട് ഈ വെൺമണി പ്രദേശത്ത് കുറവാണ്. അതേപോലെ തന്നെ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലവും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നതാണ്. വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കതിര എന്ന പദ്ധതി ഞങ്ങളുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 25 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. ഈ കാർഷിക ക്ലബ്ബിന്റെ ഉദ്ദേശ്യം കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, അതുപോലെ തന്നെ പരിസ്ഥിതി ബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും കൃഷിഭവനിൽ നിന്നുള്ള നിബന്ധന മൂലം ഞങ്ങൾ 25 കുട്ടികളെ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചക്കറി തോട്ടം നിർമ്മിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് വിമുക്ത പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. എല്ലാ കുഞ്ഞുങ്ങളും അതിനുവേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഒരു വിസ്മയം തന്നെ ഞങ്ങളുടെ സ്കൂളിലും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് എന്റെ സഹപ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിക്കുന്നതുമായിരിക്കും.
5: എന്റെ പേര് ആദിനന്ദ. ഞാൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് JBS വെമ്മണിയില്. ഞാൻ എന്നും വീട്ടിൽ കൃഷി ചെയ്യും അമ്മേന്റെ കൂടെ. മുളകിന്റെയും പയറിന്റെയും പിന്നെ പൂക്കളുടെ കൃഷിയും ഞാൻ ചെയ്യും. സ്കൂളിലെ ബന്ധുത്തായി നട്ടു. ഇനി അടുത്തത് പച്ചക്കറികളുടെ വിത്താണ് നടാൻ പോകുന്നത്. പിന്നെ ടീച്ചർമാരൊപ്പം ഞാൻ വെള്ളമൊഴിക്കും, ഞാനും കൂട്ടുകാരും വളവും ഇടും. എല്ലാ ദിവസവും ഞങ്ങൾ അത് നോക്കും. നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു.
1: കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ, കർഷകർ, കർഷക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ കാർഷിക യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.

വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇനി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്, ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് വേണ്ടി ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ.

കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചാലുകൾ കയറി നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുക. താങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് ആവശ്യമായ താങ്ങുകൾ നൽകുക. മഴക്കാലം കൊതുകുകൾക്ക് മുട്ടയിട്ടു പെരുകാൻ അനുയോജ്യമായ സമയമായതിനാൽ തൊഴുത്തും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴക്കാലമായതിനാൽ തീറ്റയിൽ പൂപ്പൽ ബാധ ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ കാലിത്തീറ്റ ദീർഘനാൾ വാങ്ങി സൂക്ഷിക്കാതിരിക്കാനും പൂപ്പൽ ബാധിച്ച തീറ്റകൾ കന്നുകാലികൾക്ക് നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ. കൂർക്ക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് നടുന്നതിന് അനുയോജ്യമായ സമയമാണ്. നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 1 കിലോഗ്രാം കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് 4 കിലോഗ്രാം നന്നായി അഴുകിയ കാലിവളം നൽകുക. തുടർന്ന് 250 ഗ്രാം യൂറിയ, 1 കിലോഗ്രാം മസൂറിഫോസ്, 350 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 1 സെന്റിന് എന്ന തോതിൽ പ്രയോഗിക്കുക. കിഴങ്ങ് പാകി മുളപ്പിച്ച 3 ആഴ്ച പ്രായമായ ചെടികളുടെ 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യവത്തായ തലപ്പുകൾ മുറിച്ചെടുത്ത് വരമ്പുകളിൽ പറിച്ചു നടുക. നെല്ല്. നെൽപ്പാടങ്ങളിൽ ചിനപ്പ് പൊട്ടിയ ശേഷമുള്ള വളർച്ചാഘട്ടത്തിൽ ഏകദേശം 5 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ജലലഭ്യത ഉറപ്പുള്ളതും അമ്ലത്വം കൂടുതലുള്ളതുമായ നെൽപ്പാടങ്ങളിൽ 15 ദിവസത്തിലൊരിക്കൽ വെള്ളം വാർത്തുകളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്ന രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ഇത് മണ്ണിന്റെ അമ്ലത്വത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നെല്ലിന്റെ മികച്ച വളർച്ചയ്ക്കും സഹായകമാണ്. നെല്ലിലെ പ്രധാന കീടങ്ങളായ തണ്ടുതുരപ്പൻ, ഓലച്ചുരുട്ടി എന്നിവയെ ജൈവ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് ട്രൈക്കോകാർഡുകൾ ഉപയോഗിക്കാം. തണ്ടുതുരപ്പനെതിരെ ട്രൈക്കോഗ്രമ ജപ്പോണിക്കം, ഓലച്ചുരുട്ടിക്കെതിരെ ട്രൈക്കോഗ്രമ കിലോണിസ് എന്നിവ ഉപയോഗിക്കാം. 1 ഏക്കറിന് 2 ട്രൈക്കോകാർഡുകൾ എന്ന തോതിൽ ഉപയോഗിക്കുക. ഓരോ കാർഡും ഒരു ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്ത് പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഏൽക്കാത്ത വിധം സ്ഥാപിക്കുക. ട്രൈക്കോകാർഡുകൾ രാവിലെ നേരത്തെയോ വൈകുന്നേരമോ സ്ഥാപിക്കുന്നതാണ് ഉചിതം. ട്രൈക്കോകാർഡുകൾ സ്ഥാപിക്കുന്നതിന് 1 ആഴ്ച മുൻപും 1 ആഴ്ച ശേഷവും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ മാത്രമേ പരാദജീവികളുടെ പ്രവർത്തനം ഫലപ്രദമാകൂ. മുട്ടക്കോഴികളുടെ മഴക്കാല പരിചരണം. മഴക്കാലത്ത് മുട്ടക്കോഴികളിൽ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ തീറ്റയും കുടിവെള്ളവും നൽകുന്ന പാത്രങ്ങൾ 1:1000 അനുപാതത്തിൽ നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് റാണിഖേത്ത് രോഗത്തിനെതിരെ 7 ദിവസവും 21-ാം ദിവസവും ഇൻഫെക്ഷ്യസ് ബർസൽ രോഗത്തിനെതിരെ 14-ാം ദിവസവും 28-ാം ദിവസവും നിർദ്ദേശിച്ച പ്രകാരം വാക്സിനേഷൻ നൽകുക. കുഞ്ഞുങ്ങൾ 4 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യ വിരയിളക്കൽ നിർബന്ധമായും നടത്തുക. ഇത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച ഉൽപ്പാദനക്ഷമതയ്ക്കും സഹായകരമാണ്.

ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും

സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് ഇത്. മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.

ഇന്നത്തെ വയലും വീടും പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം, റബ്ബർ തോട്ടത്തിലെ മണ്ണ് സംരക്ഷിക്കുന്നതിനും മണ്ണിന്റെ ഘടനയും ഫലപുഷ്ടിയും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആവരണ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് പ്രധാന വിളയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സൂക്ഷിക്കാൻ കഴിവുള്ളതിനാൽ പയറുവർഗത്തിൽപ്പെട്ട ആവരണ വിളകളാണ് റബ്ബർ തോട്ടങ്ങളിൽ വളർത്താൻ യോജിച്ചത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

പഠനം എവിടെയും എപ്പോഴും. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ ഓൺലൈൻ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുന്നു. ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പോലും മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ മൊബൈലിലൂടെ ലഭിക്കുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടാനും അവസരമുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടുക, ലോകോത്തര നിലവാരമുള്ള അറിവുകൾ സ്വന്തമാക്കുക.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ നേമം കൃഷിഭവനിൽ വച്ച് കർഷക സഭയും ഞാറ്റുവേല ചന്തയും നാളെ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം നഗരസഭാ വികസന സമിതി ചെയർമാൻ കരമന അജിത് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് പച്ചക്കറി വിത്തുകൾ, ഗുണനിലവാരമുള്ള തൈകൾ, പച്ചക്കറി കർഷകർക്കുള്ള ജൈവ കീടനാശിനികൾ, രോഗാണുനാശിനികൾ, വാഴത്തൈകൾ, വാഴരോഗങ്ങൾക്കെതിരായ നന്മാശ്രയ എന്നിവയും സൌജന്യമായി നൽകുന്നു. ഒരു തെങ്ങിന് 60 രൂപ നിരക്കിൽ ജൈവവളം, ഡോളോമൈറ്റ്, 50 രൂപ നിരക്കിൽ തെങ്ങിൻ തൈ, ട്രൈക്കോകേക്ക് എന്നിവയും സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി നടപ്പു വർഷത്തെ ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവയുടെ രേഖകൾ കൊണ്ടുവരേണ്ടതാണ്. പട്ടാമ്പി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കൃഷികൾക്കായി സബ്സിഡി ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നു. 2026 ഏപ്രിൽ മാസത്തിനുശേഷം കൃഷി ആരംഭിച്ചവർക്കും പുതുതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. വാഴകൃഷി ഹെക്ടറിന് 44,000 രൂപ, റംബുട്ടാൻ കൃഷി ഹെക്ടറിന് 30,000 രൂപ, പ്ലാവ് കൃഷി ഹെക്ടറിന് 18,000 രൂപ, ഇഞ്ചി മഞ്ഞൾ കൃഷി ഹെക്ടറിന് 40,000 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി വിവരങ്ങൾ. അർഹരായ കർഷകർ അപേക്ഷ സമർപ്പിക്കണമെന്ന് പട്ടാമ്പി കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള തൃശൂർ മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773.

മറ്റൊരു നമ്പർ 04 8 7 2 3 7 0 7 7 3. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കേൾക്കാം കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 25,000, കോട്ടയം 25,800. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,000, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, എറണാകുളം 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺകാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 67,000, പുത്തൂർ 69,000, പാല 67,000, കൊച്ചി കാർബിൾഡ് 71,600, ആലുവ 68,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,500. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500, പുനലൂർ 26,000, പുത്തൂർ 25,500, കോട്ടയം 23,800, പാല 22,000, മൂവാറ്റുപുഴ 21,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 4,500, കോട്ടയം 4,300, എറണാകുളം 4,500. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, തൊടുപുഴ 22,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാർകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വലിയ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ചെറുക്കുന്നതിനായി ഇന്ത്യയും ഇന്തോനേഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.

0: इंडोनेशिया की इस महान धरती पर मैं ये संकल्प लेकर आया हूं कि भारत और इंडोनेशिया मिलकर पूरी मानवता को एक नई ऊर्जा से भर दे सकते हैं। जब भारत के 140 करोड़ नागरिक, इंडोनेशिया के 29 करोड़ नागरिक साझा प्रयासों से मिलकर आगे बढ़ेंगे तो दुनिया एक नया इतिहास रचते हुए देखेगी।
1: നേരത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തിയിരുന്നു. പ്രതിരോധം, നിർണായക ധാതുക്കൾ, കൃഷി, ഉരുക്ക്, സമുദ്ര സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിരവധി ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് അതിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബഹുമതി ലഭിച്ചതിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വെട്ടം പോകുന്ന സമയം വരെ തിരച്ചിൽ തുടരാനാണ് തീരുമാനം. എന്തായാലും രാത്രിയും തിരച്ചിൽ നടത്താനായി ലൈറ്റ് ഉൾപ്പെടെ സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ എത്രമാത്രം തിരച്ചിൽ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ തിരച്ചിൽ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇടയ്ക്കിടെ ശക്തമായ മഴയാണ്. മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എന്തായാലും മീനാക്ഷി പാലത്തിലെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ മേപ്പാടിയിലേക്ക് ഉൾപ്പെടെ ചുരൽമലയിലേക്ക് ഉൾപ്പെടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ.
1: വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതാണെന്നും എന്നാൽ കരാറുകാർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി എ പി അനിൽകുമാർ അറിയിച്ചു. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ വിലയിരുത്തി. സംസ്ഥാനത്ത് വിവിധ ആരോഗ്യ പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കേരളം നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി ചേർന്ന ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രത്തിന്റെ പിന്തുണ അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് വിവിധ ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ഭാഗമായി കൈവരിച്ച പുരോഗതിയും ആരോഗ്യ സേവന വിതരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ശ്രീ കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. പടിഞ്ഞാറൻ അറബിക്കടൽ, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കാലവർഷം കൂടുതൽ വ്യാപകമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. സൌരാഷ്ട്രയിലും

0: ഗുജറാത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ വിന്യസിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ പാൽഘർ, താനെ, പൂനെ എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജമ്മുകാശ്മീരിലെ ദോഡ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും തകർന്നു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ യുവാക്കളുടെ ആത്മവിശ്വാസവും ഒത്തൊരുമയും ശക്തിപ്പെടുത്താൻ കായിക മേഖല വലിയ പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2026 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഫുട്ബോളിൽ ലോകത്തിലെ മുൻനിര ശക്തിയായി ഉയരാൻ ഇന്ത്യയ്ക്ക് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്നും അതിനായി എല്ലാവരും ഒരുമിച്ച് തയ്യാറെടുക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ഫുട്ബോൾ വിശ്വത്തെ സബ്സെ ലോകപ്രിയ ഖേൽ മേ സേ ഏക് യേ ഖേൽ ഉത്കൃഷ്ടത ഏകത ഓർ ഖേൽ ഭാവന കാ ഏക് അനുപമ ഉദാഹരണ ഹേ. ഫുട്ബോൾ ലോഗോ കോ ഏക് ദൂസരെ സേ ജോഡ്ത ഹേ. ഖിലാഡിയോ കാ അച്ഛ പ്രദർശന സഭി ഖേൽ പ്രേമിയോ കോ ഉത്സാഹിത കർത്ത ഹേ. ഖേൽ ഭാവന കാ മഹത്വ കേവല ഖേലോ തക് സീമിത നഹീ ഹേ, യേ ഏക് മഹത്വപൂർണ ജീവന മൂല്യ ഹേ ജോ ഹമേ സമാനത സഹയോഗ ഓർ വിപരീത പരിസ്ഥിതിയോ മേ ഭീ
0: ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് അമേരിക്കയെ തകർത്ത് ബെൽജിയവും പോർച്ചുഗലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ദ്വീപിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ഉപജീവനവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായ പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരമേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളും പൊതുജനാരോഗ്യ സംരംഭങ്ങളും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി. യുവവാണി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും കഴിവുകൾക്കും സൃഷ്ടിപരമായ ചിന്തകൾക്കും വേദിയൊരുക്കുന്ന യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് സംഗീതത്തിലൂടെ കഴിവുകൾ അവതരിപ്പിക്കുന്ന 2 യുവ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള ഈ കലാകാരന്മാർ അവരുടെ പ്രതിഭയും ആത്മവിശ്വാസവും കൊണ്ട് ശ്രദ്ധേയരാണ്. ഹരീഷ് ബാബുവിന്റെ ഗാനങ്ങളും അഖിലേഷ് RSന്റെ തബലയും മൃദംഗവും ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രത്യേക യുവവാണിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഹരീഷ് ബാബുവിന്റെ ഗാനങ്ങൾ കേൾക്കാം.

0: നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം
1: ജെ ജയ്ദേവ്.
0: യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565631, മറ്റൊരു നമ്പർ 9496569321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി സമയം 8:00. സർഗകേരളം.

0: ഇന്ന് സർഗ കേരളത്തിൽ പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം, ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിത, കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം കേൾക്കാം.
1: ധിഷണയുടെ പ്രകാശനങ്ങളാണ് പി കെ ബാലകൃഷ്ണന്റെ രചനകൾ. ആഴത്തിലുള്ള വായനയുടെയും യുക്തിയാധിഷ്ഠിത ചിന്തയുടെയും കൃത്യമായ നിരീക്ഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ അതിൽ കാണാം. പി കെ ബാലകൃഷ്ണന്റെ വിചാരലോകം താരതമ്യങ്ങളില്ലാത്തതാണ്. പരമ്പരാഗത ചിന്താസങ്കല്പങ്ങളെയും വ്യവസ്ഥാപിത സാഹിത്യ സമീപനങ്ങളെയും ജീർണിച്ച രചനാതന്ത്രങ്ങളെയും തിരസ്കരിച്ചു. കാലത്തിന്റെ തടവിൽ നിന്നു മാറി നിന്നുള്ള ധൈഷണിക അന്വേഷണങ്ങളാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. അതുകൊണ്ട് നോവൽ, വിമർശനം, സാഹിത്യ പഠനം, ചരിത്ര ഗവേഷണം എന്നീ മേഖലകളെല്ലാം കാലത്തെ അതിജീവിക്കുന്ന കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞു. പി കെ ബാലകൃഷ്ണന്റെ 29-ാമത്തെ വയസ്സിലാണ് ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നത്, നാരായണഗുരു. അതൊരു സ്മാരക ഗ്രന്ഥമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായാണ് പുസ്തകം തയ്യാറാക്കിയത്. ഗുരുവിന്റെ ജീവിതവും കാലവും ദർശനവും സംഭാവനകളും കണ്ടെത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ഈ സമാഹരണ ഗ്രന്ഥത്തിലൂടെ ചെയ്തത്. ഒരു പ്രത്യേക സമുദായത്തിന്റെ ആചാര്യനായാണ് ആദ്യകാലങ്ങളിൽ ഗുരുവിനെ പരിഗണിച്ചിരുന്നത്. കേരളീയ നവോത്ഥാനത്തിന്റെ ഈ ആദ്യ പഥികനെ ജീവിച്ചിരിക്കുന്ന കാലത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്താനുള്ള ശ്രമങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നില്ല. ആ ചരിത്ര ദൗത്യം നിർവഹിക്കുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ആമുഖത്തിൽ എഴുതുന്നു, ഈഴവരുടെ ഇന്നത്തെ സമസ്ത സാമുദായിക സംരംഭങ്ങളുടെയും പ്രഭവകേന്ദ്രമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുന്ന നില ചരിത്രപരമായി മുഴുവനും ശരിയല്ല. സ്വാമിയോടും അവനവനോടും നീതി കാണിക്കുന്ന നിലയുമല്ല. പക്ഷേ ഈഴവ സമുദായത്തിന്റെ സത്യമായ ഈ തെറ്റിദ്ധാരണ അവരുടെ ഭക്തിയിൽ തീവ്രതയും

യും ആരാധനയിൽ കടും വർണ്ണ പകിട്ടും ആരോപിക്കുന്നു. അവതാന വർണ്ണനയ്ക്ക് വേണ്ടി ത്രസിക്കുന്ന ഭക്തജനങ്ങൾ ആരാധനാമൂർത്തിയെപ്പറ്റിയുള്ള പുതിയ വിവരങ്ങളോട് വൈരസ്യമുള്ള മനസ്സുള്ളവരാണ്. അങ്ങനെ സ്വാമിയെപ്പറ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൃതികൾ മിക്കതും അന്വേഷണാസക്തിയുടെ കവാടം തഴുതിട്ട് പൂട്ടിയ ആ ഭക്തിയുടെ വിഭാഗീയ അന്തരീക്ഷം അറിഞ്ഞും അറിയാതെയും വിശ്വസിക്കുന്നവരായിരുന്നു. ഗുരുവിനെ മൊത്തം മലയാളിയുടെ ചിന്താജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സമാഹാര ഗ്രന്ഥത്തിലൂടെ ലക്ഷ്യമിട്ടത്. ആ ദൗത്യം പിൽക്കാലത്തെ വിവിധ സംവാദ സന്ദർഭങ്ങളിലൂടെയും പഠനങ്ങളിലെയും സാധ്യമാക്കി. അന്നു വരെ പുറത്തു വന്ന അനുസ്മരണ സമാഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രൂപഘടനയും ഉള്ളടക്കവുമാണ് നാരായണ ഗുരുവിൻ്റേത്. കേരളത്തിലെ പ്രമുഖ മനീഷികളിലൂടെ ഗുരുവിനെ രൂപപ്പെടുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. വ്യത്യസ്ത സമീപനങ്ങളിലൂടെ വിഭിന്ന വീക്ഷണങ്ങളിലൂടെ ഗുരുവിനെ കണ്ടെത്തുകയാണിവിടെ. എൻ കുമാരനാശാൻ, ഡോക്ടർ പൽപ്പു, EMS നമ്പൂതിരിപ്പാട്, സി കേശവൻ തുടങ്ങി നിരവധി പേരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ കേവലമായ ഓർമ്മകളല്ല, കേരളീയ നവോത്ഥാനത്തിൻ്റെ സൂക്ഷ്മ ചിത്രങ്ങളാണ് ഈ ഗ്രന്ഥം പ്രദർശിപ്പിക്കുന്നത്. ആശാൻ കവിതയുടെ നിർദ്ധാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആശാൻ കവിതാ പഠനങ്ങളുടെ ദീർഘസൂചിക തന്നെയുണ്ട്. മലയാളത്തിലെ വിവിധ വിമർശന സമ്പ്രദായങ്ങളുടെ ഉരകല്ലാണ് ആശാൻ കവിത. അതിൻ്റെ സൗന്ദര്യ ലാവണ്യ സങ്കല്പങ്ങളും സാമൂഹ്യ വിവക്ഷകളും ശില്പ സംവിധാനങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ കുമാരനാശാൻ കവിതകൾ നടത്തുന്ന വിമർശന പഠനം പഠനസഞ്ചാരം മലയാള കാവ്യമോർശനത്തിൻ്റെ സവിശേഷ അനുഭവമാണ്. കുമാരനാശാൻ്റെ കവിതകളെക്കുറിച്ച് പഠിക്കുക എന്നതിലുപരി പി കെ ബാലകൃഷ്ണൻ രൂപപ്പെടുത്തിയെടുത്ത കാവ്യദർശനങ്ങളെ ആ കവിതയോട് ചേർത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാവ്യകലയുടെ അടിസ്ഥാന ഭാവങ്ങളും തത്വങ്ങളുമാണ് ഇവിടെ എൻ്റെ വിചാരങ്ങൾക്ക് അടിസ്ഥാനം. ഭാവവൈവിധ്യമുള്ള ഒരു മാതൃകയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്നതിലൂടെ കാവ്യകലാതത്വങ്ങൾ പരോക്ഷമായി ഉപന്യസിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. കുമാരനാശാൻ്റെ ജീവിതത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളെയും കവിതകളെയും സമഗ്രമായി പരിശോധിക്കുന്ന കൃതിയാണ് കാവ്യകല കുമാരനാശാനിലൂടെ എന്ന രചന. വിഭിന്നമായ കലാസങ്കല്പങ്ങളിലൂടെയും കൃത്യമായ സാമൂഹ്യ വീക്ഷണങ്ങളിലൂടെയുമാണ് ഈ കാവ്യപ്രപഞ്ചത്തെ പി കെ ബാലകൃഷ്ണൻ സമീപിച്ചത്. ഓരോ രചനകളെയും സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. കൃതിയുടെ ആന്തരിക ഗൗരിമയും ശില്പ സംവിധാനവും സൗന്ദര്യ പ്രകാശവും പകർത്തിവയ്ക്കുന്നു. പരമ്പരാഗത കാവ്യനിരൂപണത്തിൻ്റെ രീതിശാസ്ത്രങ്ങളെ തിരസ്കരിക്കുകയും സാമൂഹ്യ വീഴ്ചകളിൽ മാത്രം ഊന്നിയുള്ള പഠന സമ്പ്രദായങ്ങളെ നിരാകരിക്കുകയും ചെയ്യുന്നു. കവിതാ പഠനത്തിൻ്റെ പുതിയ വഴികളാണ് പി കെ ബാലകൃഷ്ണൻ തുറന്നിട്ടുള്ളത്. മാത്രമല്ല പിൽക്കാലത്ത് ആശാൻ പഠനങ്ങളുടെ വഴികാട്ടിയായി ഈ രചന മാറി. നോവൽ കല പി കെ ബാലകൃഷ്ണൻ്റെ ആത്മചേതനയിൽ ആഴത്തിൽ പടർന്നിരുന്നു. അത് മലയാളത്തിലെ സാഹിത്യവിമർശനത്തിന് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ പ്രേരണയായി. മാത്രമല്ല മലയാളത്തിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നോവൽ രചനയ്ക്ക് പ്രചോദനവുമായി. നോവലിസ്റ്റുകളെ സമഗ്രമായി പഠിക്കുക മാത്രമല്ല നോവലിൻ്റെ കലാതന്ത്രവും ലാവണ്യ അനുഭവങ്ങളും ആഴത്തിലുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. മലയാളത്തിലെ എല്ലാ കാലത്തെയും നോവൽ പഠനങ്ങളിൽ ചന്തുമേനോൻ ഒരു പഠനവും നോവൽ സിദ്ധി സാധനയും സവിശേഷ സ്ഥാനം അർഹിക്കുന്നു. നോവൽ പഠനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഈ കൃതികൾക്ക് കഴിഞ്ഞു. എന്താണ് നോവൽ? നോവൽ കൃതിയെ സവിശേഷമാക്കി മാറ്റുന്ന രചനാതന്ത്രങ്ങൾ എന്താണ്? നോവലിസ്റ്റിൻ്റെ കലാസിദ്ധികൾ സവിശേഷമായി പ്രകാശിക്കുന്ന സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ നിരവധി ചർച്ചകൾക്കാണ് ഈ കൃതികളിലൂടെ പി കെ ബാലകൃഷ്ണൻ വഴി തുറന്നിട്ടത്. പി കെ ബാലകൃഷ്ണൻ്റെയായി വന്ന ആദ്യ പുസ്തകമാണ് ചന്തുമേനോൻ ഒരു പഠനം. സി ജെ തോമസിൻ്റെ പ്രേരണയാലാണ് ഈ കൃതി രചിച്ചത്. പല നിലകളിലാണ് ഈ പുസ്തകം ശ്രദ്ധേയമാകുന്നത്. നോവൽ സിദ്ധിയും സാധനയും മലയാള നോവൽ വിമർശനത്തിൻ്റെ ചരിത്രരേഖയാണ്. അത് നോവൽ പഠനത്തിൻ്റെ മാത്രമല്ല മലയാള നിരൂപണത്തിൻ്റെ കൂടിയാണ്. ഡോക്ടർ അയ്യോപണിക്കർ പുസ്തകത്തിന് എഴുതിയ ആമുഖത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ വീക്ഷണ ചക്രവാളം വികസിക്കുന്നതിന് ഒരു മികച്ച ദൃഷ്ടാന്തമാണ് നോവൽ സിദ്ധിയും സാധനയും. കാവ്യകലയുടെ സവിശേഷ അവതരിപ്പിച്ച കാവ്യകല കുമാരനാശാനിലൂടെ എന്ന പോലെ നോവൽ കലയുടെ അടിസ്ഥാന സ്വഭാവങ്ങളും അതിൽ പുലർത്തേണ്ട മൗലിക സവിശേഷതകളും രചനാതന്ത്രങ്ങളുമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. വിശ്വസാഹിത്യത്തിലെ മൂന്നെഴുത്തുകാരുടെ കൃതികളെ ഡോസ്റ്റോവ്സ്കി, കാരമസോവ് സഹോദരന്മാർ, ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം അടിസ്ഥാനമാക്കിയാണ് നോവൽ ചിന്ത നടത്തിയിരിക്കുന്നത്. നോവലിൻ്റെ ലക്ഷണങ്ങൾ ക്രോഡീകരിക്കുന്നതിനുള്ള ശ്രമമാണ് ഈ പുസ്തകമെന്ന് പി കെ ബാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. മലയാള സാഹിത്യ വിമർശനത്തിലെ പുതിയ വഴികൾ വളർന്നുവരുന്ന കാലത്താണ് പി കെ ബാലകൃഷ്ണൻ ഈ രചന നടത്തുന്നത്. പാശ്ചാത്യ സാഹിത്യ വിമർശനത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന കാലം. മാത്രമല്ല ആധുനിക വിമർശനത്തിൻ്റെ അന്തരീക്ഷവും രൂപപ്പെട്ടു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഒരു സാഹിത്യ വിമർശനത്തിൻ്റെ വ്യത്യസ്തമായ ഒരു മാതൃക അവതരിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പി കെ ബാലകൃഷ്ണൻ നോവൽ സിദ്ധിയും സാധനയും എഴുതുന്നത്. നോവൽ കലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന പി കെ ബാലകൃഷ്ണൻ നോവൽ രചനയിലും ഏർപ്പെട്ടു. ആദ്യ നോവലാണ് പ്ലൂട്ടോ, പ്രിയപ്പെട്ട പ്ലൂട്ടോ. ഒരു പട്ടിയെ കേന്ദ്രമാക്കി കഥ പറയുകയാണ് ചെയ്തത്. ആത്മപരിഹാസത്തിൻ്റെയും ആത്മനിന്ദയുടെയും രൂപത്തിലാണ് ഈ നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. നോവലിസ്റ്റിൻ്റെ ദേശമാണ് ഭൂമിക. മൃഗങ്ങളും മനുഷ്യരും ചേരുന്ന ജീവിത പ്രപഞ്ചം. രാഷ്ട്രീയാഭിമുഖ്യമുണ്ടായിരുന്ന, രാഷ്ട്രീയ ചിന്തകൾ അവതരിപ്പിച്ചിരുന്ന പി കെ ബാലകൃഷ്ണൻ്റെ
ആത്മഛായ ആ നോവലിൽ നിന്നും വായിച്ചെടുക്കാനാവും. നോവൽ എന്ന ജനപ്രിയ മാധ്യമത്തിന്റെ രസതന്ത്രം ഉൾക്കൊള്ളുന്ന രചനയല്ലിത്. സാധാരണ വായനക്കാർ

0: ോട് അനായാസം സംവദിക്കാൻ ഈ നോവലിന് കഴിയുന്നില്ല. ബൗദ്ധിക പ്രകടനപരതയുടെ സാന്നിധ്യമാണ് ഇതിൽ നിഴലിക്കുന്നത്. മലയാള നോവലിലെ ഏകാന്ത വിസ്മയമാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇതിഹാസത്തിൻ്റെ അഗാധ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ജീവിത ശില്പമാണിത്. നോവലിൻ്റെ ചരിത്ര പാരമ്പര്യത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഭാഷയുടെ അസാധാരണ ലാവണ്യത്തിലൂടെ രൂപപ്പെടുത്തിയ ആഖ്യാന മാതൃകയാണിത്. നോവലിലെ അസാധ്യമായ അന്വേഷണങ്ങളെ സാധ്യമാക്കിയ രചന ബന്ധങ്ങളുടെ സന്ദിഗ്ധതകളെ ഇതിഹാസ ആഖ്യാനത്തിലൂടെ ആവിഷ്കരിക്കുന്നു. മാത്രമല്ല മൂല്യസംഘർഷങ്ങൾ, രാഷ്ട്രീയ വീക്ഷണങ്ങളുടെ ആധുനിക വ്യാഖ്യാനങ്ങൾ എന്നിവയെല്ലാം ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലൂടെ പി കെ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ നോവൽ മലയാള നോവൽ ചരിത്രത്തിലെ പ്രകാശഗോപുരമായി ഇന്നും നിൽക്കുന്നത്. വ്യാസമഹാഭാരതത്തിലുള്ള നിരന്തര സഞ്ചാരമാണ് നോവൽ രൂപപ്പെടുത്തിയത്. ഇതിഹാസത്തിൽ നിന്ന് ഒരു നോവൽ വാർത്തെടുക്കുമ്പോൾ രചനാപരമായ നിരവധി പ്രശ്നങ്ങൾ നേരിടാം. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം, ആഖ്യാനത്തിൻ്റെ ഗരിമ, ശില്പഘടനയുടെ ലാവണ്യം, ഭാഷയുടെ പ്രൗഢി, അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തത, സംഭാഷണത്തിലെ ധ്വനിസാന്ദ്രത തുടങ്ങിയവ സൂക്ഷ്മമായി കൊത്തിയെടുക്കേണ്ടതുണ്ട്. ഇതിഹാസത്തോട് നീതി പുലർത്തുക എന്നത് നോവലിസ്റ്റിൻ്റെ വെല്ലുവിളിയാണ്. പ്രതിഭയുടെ മൗലികത സൂക്ഷിക്കുന്ന പി കെ ബാലകൃഷ്ണൻ ധീരമായ രചനാദൗത്യമാണ് നിർവഹിച്ചത്. നിരന്തരം പുതുക്കിപ്പണിഞ്ഞാണ് ഈ നോവൽ സൃഷ്ടിച്ചത്. ഭാഷയും സംഭാഷണങ്ങളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പി കെ ബാലകൃഷ്ണന് ചരിത്രമെന്നും ചിന്തയിലെ നിരന്തര പ്രചോദനമായിരുന്നു. ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാണ് എല്ലാ ആലോചനകളും പഠനങ്ങളും വിമർശനങ്ങളും നടത്തിയത്. നാരായണഗുരു മുതൽ ജാതി വ്യവസ്ഥയും കേരളചരിത്രവും വരെ അത് പടർന്നു കിടക്കുന്നു. ആദ്യകാല കേരളത്തിൻ്റെ ചരിത്രവും നവോത്ഥാന ആധുനിക ചരിത്രവും പി കെ ബാലകൃഷ്ണൻ്റെ അന്വേഷണ വീഥിയിൽ എന്നും ഉണ്ടായിരുന്നു. കൃത്യമായ സാമൂഹ്യ വീക്ഷണത്തിൻ്റെയും തികഞ്ഞ യുക്തിയുടെയും നിശ്ചിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിലാണ് ചരിത്ര നിഗമനങ്ങൾ രൂപപ്പെടുത്തിയത്. അത്തരം ആശയങ്ങൾ മലയാളത്തിലെ സാമ്പ്രദായിക ചരിത്രചിന്തകരെയും അക്കാദമിക് പണ്ഡിതരെയും പ്രകോപിപ്പിച്ചു. അതുകൊണ്ടുതന്നെ ആ ചരിത്രരചനകൾ ബോധപൂർവ്വം അവർ തിരസ്കരിച്ചു. ടിപ്പു സുൽത്താൻ എന്ന ജീവചരിത്രഗ്രന്ഥം ചരിത്രരചനയിലെ ആദ്യ കൽപ്പുകളൊന്നാണ്. 1957 അത് എഴുതിത്തീർത്തത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് എന്നും പൊരുതുന്ന മുസ്ലിം ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ ഇന്ത്യൻ ദേശീയ സമരത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുകയാണ് പി കെ ബാലകൃഷ്ണൻ ചെയ്തത്. ദേശീയ ചരിത്രകാരന്മാർ ആ സമര പോരാളിയെ തിരസ്കരിച്ചപ്പോഴാണ് ഇത്തരമൊരു ജീവചരിത്രരചന നടത്തിയത്. ഇന്ത്യൻ ദേശീയ ചരിത്രവും ടിപ്പു സുൽത്താൻ്റെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങളും കൂട്ടിയിണക്കിയാണ് ഈ ജീവചരിത്രം എഴുതിയത്. ടിപ്പു സുൽത്താനെക്കുറിച്ച് മലയാളത്തിലുണ്ടായ ആദ്യ ഗ്രന്ഥമാണിത്. നിരവധി പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ശേഷമാണ് ഈ ഗ്രന്ഥം രചിച്ചത്. പി കെ ബാലകൃഷ്ണൻ്റെ അവസാന കൃതിയും ചരിത്രഗ്രന്ഥമാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും. കേരള ചരിത്ര രചനാരീതികളെ നിശിതമായി ചോദ്യം ചെയ്ത കൃതിയാണിത്. പരമ്പരാഗത അക്കാദമിക് ചരിത്രരചനാ സമ്പ്രദായത്തോട് വലിയ ഏറ്റുമുട്ടലാണ് പി കെ ബാലകൃഷ്ണൻ നടത്തിയത്. വസ്തുതകളുടെയും നിഗമനങ്ങളുടെയും ബലത്തിൽ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയത്. ഇതിലെ പല ഭാഗങ്ങളും ചരിത്രകാരന്മാരെ പ്രകോപിപ്പിച്ചു. പി കെ ബാലകൃഷ്ണൻ്റെ ആത്മജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു സി ജെ തോമസും സി എൻ ശ്രീകണ്ഠനാരും. അയ്യോപ്പണിക്കരും എം കെ സാനുവും അതിലുൾപ്പെടും. കേരള സർവകലാശാലയിലെ ലൈബ്രറിയനായിരുന്ന വി വേലപ്പൻ നായർ, കവി നീലംപേരൂർ മസൂരൻ നായർ, യുഗരശ്മി പത്രാധിപർ ഇ എൻ മുരളീധരൻ നായർ എന്നിവരുമായുള്ള ഊഷ്മള ബന്ധം പുലർത്തിയിരുന്നു. ഇങ്ങനെ പരിമിതമായ സൗഹൃദ ബന്ധങ്ങളെ പി കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ധൈക്ഷണീയ വിചാരങ്ങൾ പങ്കിടാനും രചനകൾ ചർച്ച ചെയ്യാനും സന്നദ്ധമായവരെ മാത്രമേ സൗഹൃദ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. സി ജെയുടെയും സി എന്റെയും നാടകലോകത്തെക്കുറിച്ച് പി കെ ബാലകൃഷ്ണൻ വിശദമായ പഠനങ്ങൾ എഴുതി. ആ നാടകങ്ങളിലെ ആന്തരിക സംഘർഷവും ദർശനവും കൃത്യമായി അവതരിപ്പിച്ചു. അത് സൗഹൃദത്തിൻ്റെ ആദരവായിരുന്നില്ല, മറിച്ച് മലയാളത്തിലെ മികച്ച രണ്ട് നാടകലോകങ്ങളുടെ പരിചയപ്പെടുത്തലായിരുന്നു. മലയാള നാടക പഠനത്തിൻ്റെ സവിശേഷ മാതൃകകളാണ് അത്. പി കെ ബാലകൃഷ്ണൻ എപ്പോഴും ഒറ്റയനായിരുന്നു. ഒത്തുതീർപ്പുകൾ ആ ജീവിത പുസ്തകത്തിലില്ലായിരുന്നു. പി കെ ബാലകൃഷ്ണൻ്റെ വിയോഗവേളയിൽ ആത്മസുഹൃത്തായ എം കെ സാനു കരുത്തൻ ഒറ്റയാൻ എന്ന ശീർഷകത്തിൻ്റെ കീഴിൽ ഇങ്ങനെ എഴുതി: ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ഏറ്റവും ഏകനായി നിൽക്കുന്നവനാണ് എന്ന വാക്യം ഇബ്സൻ്റേതാണ്. ആ വാക്യത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടും ആദരവോടും കൂടി പലപ്പോഴും ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ കാണുക മാത്രമല്ല, ആ മനുഷ്യനുമായി അഗാധബന്ധം പുലർത്തുകൂടി ചെയ്തു എന്നത് എൻ്റെ നേട്ടമാണ്. ആ മനുഷ്യൻ്റെ പേരാണ് പി കെ ബാലകൃഷ്ണൻ.
1: പി കെ ബാലകൃഷ്ണൻ, കാലത്തിൻ്റെ ജ്വാലാമുഖം. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. സർഗ കേരളത്തിൽ അടുത്തതായി ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം.

വല്ലോ സിന്ധുവിനെ തൊട്ട കൈകൾ ശങ്കരീശത്വം ചൊല്ലുന്നുവല്ലോ സിന്ധുവിനെ

പ്രണയാർദ്രയായി ഹൈമവതി പ്രണയാർദ്രയായി തൻ കടക്കണ്ണറിയുന്നു രതികുമാരസ്തവം മൂളി വൽക്കിണ്ടി വൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്ന് കക്കുന്നിതമ്മ വൽക്കിണ്ടി നീട്ടി വടക്കേ പുറം വന്നു കക്കുന്നിതമ്മ കലേശരതി മുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധി പ്രസ്ഥമേ കലേശരതി മുല്ലകൾ പൂക്കുന്ന ചൊടിയിണയിലെ സപ്തമധുരത്തിനാർത്തനാം ഭഗവാൻ കരം കൂപ്പി നിൽക്കുന്ന ഓഷധി

സചാരികൾ രുദ്രകൾ കല്യാണരൂപികളാകുമെൻ തോഴികൾ തന്യാസിരാഗത്തിലാകെ തളിർത്ത് സ്വയം മറന്നാടുന്ന കാട്ടരിക്കും കനകാംബരവും നിഴൽ നീട്ടാൻ മടിക്കും മല

കണ്ടകം ആഴിത്തിരകളെ ചൊല്ലി പഠിപ്പിച്ച് സാധകം ചെയ്യിക്കയാണു നിരന്തരം കവടി ചിന്തുകളാകാൻ മലയാള കർണികാരച്ചിരിപൂക്കാൻ ആഴിമല തോഴിയാണ് എന്നറിയും ആദിത്യ നേരുകൾ പ്രണവമന്ത്രങ്ങളാകും പ്രണയനാദരതി വിസ്മയ വിലാസിനികൾ എന്നേർക്ക് ചന്ദ്രവളയം ജപിച്ചെറിയുന്നുവല്ലോ ചങ്ങമ്പുഴ കവിത പോലെ

0: ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. സർഗകേരളത്തിൽ അടുത്തതായി കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് തനിയെ.
1: ഫ്ലോറയെ വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായാണ് വേണു അവരുടെ ആ വീട്ടിലേക്ക് വരുന്നത്. വേണു വരണമെന്ന് മൃദുല ആശിച്ചിരുന്നോ എന്നറിയില്ല, വരരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നോ എന്നും അറിയില്ല. എന്തായാലും പ്രശ്നമില്ല എന്ന ഒരു മാനസികാവസ്ഥ ആയിരുന്നിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം അയാളെ കണ്ടപ്പോൾ ഓർമ്മകളുടെ ഒരുപാടിലകൾ അവർക്കിടയിൽ വീഴാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു സ്ത്രീയുടെ സ്വന്തമായതുകൊണ്ടാവാം അവൾ വേണുവിനെ ആദ്യം കാണുന്ന പോലെ നോക്കി. എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും അവൾ കാണാതെ പോയ അയാളുടെ കൈത്തണ്ടയുടെ നിറം, തിങ്ങി നിറഞ്ഞ രോമം, കാലുകൾ, വിരലുകൾ, അക്ഷരം വറ്റിപ്പോയ ചുണ്ടുകൾ, ആകെ കൂടി അയാൾക്കൊരു നിസ്സഹായതയുണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്നോ? അത് അവൾ കാണാതെ പോയതെന്തേ? കുറ്റമറ്റ ഭാര്യയും അമ്മയുമാണ് താനെന്ന് ഇന്നലെ വരെ അഹങ്കരിച്ചിരുന്ന മൃദുല. പ്രതീക്ഷിച്ചില്ല ഇല്ലേ? അയാൾ ചോദിച്ചു. സത്യത്തിൽ മൃദുലയ്ക്ക് അതിന്റെ മറുപടി അറിയില്ലായിരുന്നു. എനിക്കൊരു ലൈം ടീ വേണ്ടിയിരുന്നു. അത് അവളുടെയും ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്ന് ഒരു ലൈം ടീക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ അവൾ ആ ശീലമുണ്ടാക്കിയ ആളെ ഓർക്കുന്നുപോലുമില്ല. ആ ചിന്തയിലെ അസ്വാസ്ഥ്യം കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു, ഫ്ലോറ നിങ്ങളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെട്ടോ? അയാൾ ചിരിച്ചു, പിന്നെ പറഞ്ഞു, ആ പൊരുത്തപ്പെട്ടു വരുന്നു. ലൈം ടീ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾ വിസ്മയിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ജീവിതത്തിൽ നിന്ന് മറ്റെന്തൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം വിരൽത്തുമ്പുവരെ ത്രസിച്ചു നിന്ന് വേദനിപ്പിച്ച മനുഷ്യനാണിത്. ഇന്ന് മറ്റൊരുവളുടെ ഭർത്താവായി, അതും പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞതിന് ശേഷം ജീവിതം എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവെക്കുന്നത്. ലൈം ടീ ഊതിയൂതി കുടിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു, പിന്നെ ജീവിതം എങ്ങനെ? ആ ചോദ്യം അവൾ ആസ്വദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാൾ ഒരു പുതിയ മനുഷ്യനെ പോലിരുന്നു. കണ്ടുപഴകിയതെല്ലാം, അനുഭവിച്ചു പഴകിയതെല്ലാം നൊടിയിടയിൽ ഊരിയെറിയും മട്ടിൽ ഒരു പുതുമ അയാളിലേക്ക് പൊടുന്നനെ വന്നെത്തിയ പോലെ. രണ്ടാളിന് ജീവിക്കാൻ വേണ്ടുന്നതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. തോൽവി സമ്മതിക്കാൻ ഭാവമില്ലാത്ത ഒരുവളുടെ പറച്ചിൽ പോലെ ആയി പോയോ അതെന്ന് പിന്നീട് അവൾക്ക് തോന്നിയെങ്കിലും അപ്പോഴവൾക്ക് അത് അങ്ങനെയേ പറയാനാകുമായിരുന്നുള്ളൂ. വേണു പെട്ടെന്ന് നിശബ്ദനായത് അവൾ ശ്രദ്ധിച്ചു. അവളുടെ തൊഴിൽ ഒരിക്കലും അയാൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. വൻകിട ഹോട്ടലിലെ അടുക്കളക്കാരികളിൽ ഒരുവൾ, ഏതാനും നാൾ മുമ്പ് വരെ അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി വച്ചു വിളമ്പിയിരുന്നവൾ ഇന്ന് അനേകരുടെ രുചിയെ തൃപ്തിപ്പെടുത്തുന്നു. ജീവിതം എല്ലാ അർത്ഥത്തിലും വഴിമുട്ടിയപ്പോൾ അയാളുടെ മുൻ ഭാര്യ എന്ന നിലയ്ക്ക് അയാളുടെ പങ്കുപറ്റി ജീവിക്കരുത് എന്നത് ഒരു വാശിയായി വളർന്നപ്പോൾ, ഞാൻ ജീവിക്കും എന്ന ഇച്ഛാശക്തി നിർണായകമായപ്പോൾ ഒക്കെ തോന്നിയതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒന്നുണ്ട്, അടുക്കളപ്പണി. ഏത് തൊഴിൽ ചെയ്തും ജീവിക്കാം, അതിലൊരു അന്തസ്സേടിന്റെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് രുചിമേളങ്ങളുടെ ലോകത്ത് അവൾ എത്തിച്ചേർന്നത്. രേണു സ്കൂളിൽ നിന്ന് വരാറായോ? അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ക്ലാസ് കഴിഞ്ഞ് അവൾ ട്യൂഷന് പോകുന്നുണ്ട്, ഹിന്ദിക്കും മാത്സിനും. അവൾ എന്നെ അന്വേഷിക്കാറില്ലേ? മൃദുല അതിന് മറുപടി പറഞ്ഞില്ല. തികട്ടി വന്ന ഗദ്ഗദം വിഴുങ്ങി അവൾ ചിരിച്ചു. നിന്റെ സ്കൂട്ടി കണ്ടീഷനല്ലേ? അയാൾ ഒരു നിമിഷം ഭർത്താവായി. കുഴപ്പമില്ല. ഒരു നിമിഷം കഴിഞ്ഞ് അവൾ ചോദിച്ചു, ഫ്ലോറയെ കൂടി കൂട്ടാമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെയുള്ള വേദനയൊന്നും ഇപ്പോഴില്ല കേട്ടോ. അതിന് അയാളും മറുപടി പറഞ്ഞില്ല. വീട്ടുകാരെ മുഴുവൻ വേദനിപ്പിച്ചുകൊണ്ട്, ഒരുപക്ഷെ നിസ്സഹായരാക്കിക്കൊണ്ട് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഒരു രാത്രി വേണുവിനൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ പ്രണയത്തിന്റെ കരുത്ത് മാത്രമായിരുന്നു കൈമുതൽ. വേർപിരിയുമ്പോൾ വേണു പറഞ്ഞു, നിനക്ക് മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാം. കടുത്ത പുച്ഛം തോന്നി. കാരണം അത് പറഞ്ഞു തീർക്കാൻ അയാൾ അത്രത്തോളം സംഘർഷം അനുഭവിച്ചിരുന്നു. നന്ദി, സ്കൂട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇപ്പോൾ എന്റെ കയ്യിൽ അങ്ങനെ ഒരു പുരുഷനില്ല. അത് നിങ്ങളൊരു കുറ്റമറ്റ പുരുഷനായതുകൊണ്ടൊന്നുമല്ല കേട്ടോ. അന്നു രാത്രി മുഴുവൻ ഇരുന്ന് ചിന്തിച്ചു. എവിടേക്കോ തകർച്ച തോന്നി, എവിടേക്കോ വേദനിക്കുകയും ചെയ്തു. കെട്ടഴിഞ്ഞ ഒരു കാറ്റ് മനസ്സിൽ കിടന്ന് ചീറി. അയാളെ കെട്ടിപ്പിടിച്ചപ്പോഴെല്ലാം ഈ നഗരത്തെ മുഴുവനാണവൾ കെട്ടിപ്പിടിച്ചത്. നഗരം അവളെ സംബന്ധിച്ചിടത്തോളം പുരുഷനായിരുന്നു. ആ നഗരത്തോടൊപ്പം അയാൾ അവളെ ഉപേക്ഷിച്ചു. പ്രണയം, അവൾ വിചാരിച്ചു. അത് അവളെ സംബന്ധിച്ചിടത്തോളം എടുക്കാത്ത ഒരു നാണയത്തുട്ടാണ് ഇപ്പോൾ. അവൾ അയാളെ നോക്കി.

0: അയാൾ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. നിന്റെ മുടി നരച്ചു തുടങ്ങിയോ? അയാൾ വിസ്മയം ഭാവിച്ചു. ക്ഷീണിച്ചിട്ടുമുണ്ട്. രണ്ടു സ്ത്രീകൾ തനിച്ചു താമസിക്കുക എന്നത് നിസ്സാരമായ കാര്യമാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുരുഷന്മാരില്ല. അയാൾ നിശബ്ദനായി. സപ്പോട്ടയുടെ ചില്ലകൾ ജനാലയോളം വീശി നിൽക്കുന്ന ഒരു വീടായിരിക്കും അവരുടേതെന്ന് വേണുവും മൃദുലയും ഒരു കാലത്ത് സ്വപ്നം കണ്ടിരുന്നു. ഒരു മരത്തിന്റെ ചില്ലയില്ലാതെ ജീവിതത്തെ സ്നേഹിക്കാനാവില്ലെന്ന് അയാളും അവളും വിശ്വസിച്ചു. കൊഴുത്ത ഇലകളുള്ള ചെമ്പരത്തികൾ, പേരമരം, അങ്ങനെ കുറേയേറെ വളർത്തുമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ജീവിതം വരച്ചിടാൻ ശ്രമിച്ചത്. ഈ വീടിന്റെ തണുപ്പിലിരിക്കുമ്പോൾ അയാൾക്ക് പലതും ഓർക്കാനുണ്ടാവും. നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കിയെന്ന് തോന്നാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദം നനഞ്ഞിരുന്നു. അയാൾ മുഖമുയർത്തിയതുമില്ല. ഒരിക്കലുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്, ഞാനിപ്പോൾ കുറേയേറെ സ്വതന്ത്രയാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചു. ഞാനീ ജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതിലെ താന്തോന്നിത്തെയാണ് നീ സ്നേഹിക്കുന്നത്, അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ആത്യന്തികമായി നീ ഭർത്താവ് ഉണ്ടായിട്ടും അയാൾ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നവളാണ്. അത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വെറുതെ എന്തിനാണ് ഇത്തരം സംസാരങ്ങൾ? ജീവിതം ഒന്നേ ഉള്ളൂ. അത് നാം നമുക്കിഷ്ടമുള്ളവർക്കൊപ്പം ജീവിക്കാനുള്ളതാണ്. പകരം വെക്കാനില്ലാത്ത വേദനയുടെ, ആശ്വാസമില്ലാത്ത വേദനയുടെ വേലിയേറ്റം അയാളിൽ ഉണ്ടാവുന്നത് അവൾ കണ്ടു. അവൾ മിണ്ടിയതേയില്ല. അവൾക്ക് ശേഷം കടലുകൾ അവസാനിച്ചിരുന്നുവല്ലോ. ഞാൻ ഇറങ്ങുന്നു, വേണു എഴുന്നേറ്റു. അവൾ തടഞ്ഞില്ല, ഒന്നും പറഞ്ഞുമില്ല. അയാൾ ചെറിയ ഇടവഴിയിലേക്ക് ഇറങ്ങി. മെല്ലെ മെല്ലെ മാഞ്ഞു പോയപ്പോൾ വേദന ഒരു ചുഴലി പോലെ അവളിൽ പാഞ്ഞുണർന്നു. ചേർത്തടച്ച വാതിലിൽ അവൾ തലതല്ലി പൊട്ടിക്കരഞ്ഞു തനിയെ.
1: തനിയെ കെ ആർ മല്ലിക അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സർഗ കേരളം സമാപിക്കുന്നു.

0: പാട്ടും പൊരുളും ഗാനരചനയുടെ ആസ്വാദ്യതയും ആഴവും തേടുന്ന പരിപാടി എല്ലാ ശനിയാഴ്ചയും രാവിലെ പുലർവട്ടത്തിന്റെ രണ്ടാം പകുതിയിൽ. പാട്ടിനെ അറിഞ്ഞ് പാട്ട് ആസ്വദിക്കാം. പാട്ടും പൊരുളും.
1: നോവൽ സഞ്ചാരം. മലയാളത്തിലെ പ്രശസ്തമായ ആഖ്യായികകൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ എല്ലാ ദിവസവും രാവിലെ 8:30 നോവൽ സഞ്ചാരം. നോവൽ സഞ്ചാരത്തിൽ കേൾക്കുക ഒ ചന്തുമേനോൻ എഴുതിയ നോവൽ ഇന്ദുലേഖ.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495964321, അടുത്ത നമ്പർ 9495565321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ.

നാളെ രാവിലെ ഉഷ മലരിയിൽ കേൾക്കാം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ വചന പദ്ധതി എന്ന കവിത. ആലാപനം എച്ച് രാജേഷ്.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: റീസ്ട്രക്ചേർഡ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, രാഷ്ട്രീയ പശുധൻ വികാസ് യോജന എന്താണെന്നും ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്നും നമുക്ക് ശ്രദ്ധിക്കാം. ദേശീയ ക്ഷീരവികസന ബോർഡ് സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ ക്ഷീര പദ്ധതി. പാലുൽപാദനം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ പാലുൽപാദകരെ സംഘടിത പാൽ സംസ്കരണ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാടൻ കന്നുകാലി ഇനങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ വികസിപ്പിക്കുവാനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമായ ഗോകുൽ മിഷനും രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിലാണ്. തദ്ദേശീയ ഇനങ്ങളെ വികസിപ്പിക്കുന്നതിന് ഗോകുൽ ഗ്രാം എന്ന പേരിൽ സംയോജിത കന്നുകാലി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ രാഷ്ട്രീയ പശുധൻ വികാസ് യോജനയ്ക്ക് കീഴിൽ വരുന്ന പ്രാധാന്യമേറെയുള്ള ദൗത്യമാണ്. മൃഗസംരക്ഷണ വകുപ്പും പാലുൽപാദന വകുപ്പും സംയോജിതമായാണ് മിഷൻ ആരംഭിച്ചത്. പന്നി വളർത്തൽ, കോഴി വളർത്തൽ, വൈക്കോൽ നിർമ്മാണം തുടങ്ങി ചെറിയ സംരംഭങ്ങൾ വഴി കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുക, വ്യത്യസ്ത ബ്രീഡുകൾ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. മുട്ട, മാംസം, ആട്ടിൻ പാൽ, കമ്പിളി തുടങ്ങിയവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും പദ്ധതി ഊന്നൽ നൽകുന്നു. ആധുനിക രീതി ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേക ട്രെയിനിംഗ് ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യമായി നൽകുന്നു. സംരംഭകർക്ക് പ്രത്യേക ഇൻഷുറൻസ് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ വഴി ലഭ്യമാക്കുന്നതാണ്. ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഡയറി ഫാമുകൾ നിർമ്മിക്കുന്നു.

0: ക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പദ്ധതിയാണ് ക്ഷീര സംരംഭകത്വ വികസന പദ്ധതി. ഫാമുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ തുകയുടെ 10% സംരംഭകൻ കണ്ടെത്തണം. 25% സർക്കാർ മൂലധന സബ്സിഡി നൽകും. ബാക്കി തുക വായ്പയായി സഹകരണ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും അർബൻ ബാങ്കുകളും നൽകുന്നു. പശുധൻ യോജനയ്ക്ക് കീഴിൽ വരുന്ന പദ്ധതിയായ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി കന്നുകാലി സമ്പദ്വ്യവസ്ഥയിലെ എല്ലാ പങ്കാളികളുടെയും കന്നുകാലി ഉൽപ്പാദന സംവിധാനങ്ങളിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അളവിലും ഗുണപരമായ പുരോഗതിയും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ. കാലിത്തീറ്റ, കന്നുകാലികൾ, വടക്കു കിഴക്കൻ ഇന്ത്യയിലെ പന്നി വളർത്തൽ, നൈപുണ്യ വികസനം, വിപുലീകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 4 ഉപദൌത്യങ്ങൾ ഇതിനുണ്ട്. കന്നുകാലി മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് FMD, PPR, ബ്രൂസിലോസിസ് തുടങ്ങിയ മൃഗരോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പദ്ധതിയിൽ മുന്നോട്ടു പോകുന്നത്. ക്ഷീരവികസനത്തിനുള്ള ദേശീയ ഡയറി പദ്ധതി, തീറ്റപ്പുൽ ഉൽപ്പാദന പദ്ധതി, ക്ഷീര സംരംഭകത്വം, മൃഗാശുപത്രികളുടെ വികസനം, കുളമ്പ് രോഗ നിവാരണ യജ്ഞം, കന്നുകാലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കുള്ള സഹായം, ഡൽഹി മിൽക്ക് സ്കീം, തദ്ദേശീയ ഇനങ്ങൾ വികസിപ്പിക്കൽ, കന്നുകാലി സെൻസസ്, സംസ്ഥാന സഹകരണ ഡയറി ഫെഡറേഷനുകൾ, സംയോജിത സാമ്പിൾ സർവേ, പശു വളർത്തുന്നതിനുള്ള ദേശീയ പരിപാടി, ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ എന്നീ കേന്ദ്ര പദ്ധതികൾ എല്ലാം സംയോജിപ്പിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ പശുധൻ വികാസ് യോജന. ധവള വിപ്ലവം ലക്ഷ്യമിട്ടാണ് പദ്ധതിയുടെ നടത്തിപ്പ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ആഗോള വളർച്ചയ്ക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നിർണായകമായ സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഊർജ്ജം, കണക്ടിവിറ്റി, അർദ്ധചാലകം തുടങ്ങിയ മേഖലകളിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ അദ്ദേഹം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിരവധി കരാറുകളിലും രാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പേർക്കായി പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മന്ത്രിമാരായ KP അനിൽകുമാർ, T സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂം തുറന്നു. 04936 2887 50 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കള്ളാടിയിലുണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി T സിദ്ദിഖ് പറഞ്ഞു. മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തി എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി ബാധകമാണ്. തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജിന് എത്രയും വേഗം അനുമതി ലഭ്യമാക്കണമെന്നും ഈ അധ്യയന വർഷം പ്രവേശനം നടത്താനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി നടന്ന ഓൺലൈൻ യോഗത്തിലാണ് മന്ത്രി ആവശ്യമുന്നയിച്ചത്. കേരളത്തിന്റെ ആവശ്യം ഗൌരവത്തോടെ കാണുന്നുവെന്നും

0: രാജ്യത്തുടനീളം 10,000 മെഡിക്കൽ സീറ്റുകൾ സജ്ജമാക്കാൻ 15,000 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർക്കോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. ലക്ഷദ്വീപിലെ വാർഷിക ചൂര ഉൽപാദനം അടുത്ത 5 വർഷത്തിനുള്ളിൽ 50,000 ടണ്ണായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിന്റെ മാസ്റ്റർ പ്ലാനിന് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന സംയുക്ത ഗുണഭോക്തൃ ചർച്ചയിൽ അന്തിമരൂപം നൽകി. ഇന്ത്യയിലേക്ക് 60 കിലോമീറ്ററോളം ദൂരം ചൈനീസ് സൈന്യം കടന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോകൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ളതല്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ഫ്രണ്ട് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. 2008 അഹമ്മദാബാദ് തുടർ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക കോടതി വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവച്ചു. 38 പ്രതികൾക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തവും ശിക്ഷ നൽകിക്കൊണ്ടുള്ള 2022 വിധിയാണ് ഹൈക്കോടതി ശരിവച്ചത്. വിധിക്കെതിരെ സമർപ്പിച്ച അപ്പീലുകൾ ഡിവിഷൻ ബെഞ്ച് തള്ളി. 2008 ജൂലൈ 26 അഹമ്മദാബാദിൽ 70 മിനിറ്റിനിടെയുണ്ടായ 21 തുടർ സ്ഫോടനങ്ങളിൽ 56 പേർ കൊല്ലപ്പെടുകയും 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സൌമ്യ രാമകൃഷ്ണൻ പാടിയത്. വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്. സംഗീതം ബിജിപാൽ. ചിത്രം പകിടാ.

0: വിദ്യാഭ്യാസ രംഗം.
1: എല്ലാവർക്കും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്യുന്നു തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: നിങ്ങൾക്ക് വേനൽക്കാലമാണോ മഴക്കാലമാണോ ഏറ്റവും ഇഷ്ടം? ആ, അവധി കിട്ടിയാ നല്ലതാ അല്ലേ മഴക്കാലത്ത്. അതുകൊണ്ടാണ് മഴക്കാലം ഇഷ്ടം എന്ന് പറയണേ. അപ്പോ ഇത്തരം കാലങ്ങള്, അതായത് അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും, നമ്മുടെ ഭൂമുഖത്ത് സസ്യജന്തുജാലങ്ങളിലും അതുപോലെ തന്നെ നമ്മളിലും മനുഷ്യരിലും പലതരത്തിലുള്ള വൈവിധ്യം തീർക്കുന്നുണ്ട്. അതിനൊക്കെ കാരണം ആ പ്രദേശത്തെ കാലാവസ്ഥയാണ്. ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണോ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? ഇന്ന് നമുക്ക് അന്തരീക്ഷ താപനിലയെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച നടത്തിയാലോ? ദിവസം മുഴുവൻ ഒരേ അളവിലാണോ നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത്? രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന ചൂടാണോ? നിങ്ങൾ സ്കൂൾ വിട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ദിവസം മുഴുവനും ഒരേ അളവിലല്ല നമുക്ക് സൗരോർജ്ജം ലഭിക്കുന്നത് എന്ന് അറിയാം. സൂര്യോദയ സമയത്തെ താപനിലയും ഉച്ച സമയത്ത് ലഭിക്കുന്ന താപനിലയും ഒരുപോലെയാണോ? നമുക്ക് നോക്കിയാലോ. ഒരു പ്രദേശത്തെ അക്ഷാംശം, സൗരോർജ്ജ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്കാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയും 12 മണിക്കാണ് സൂര്യൻ ഉച്ച സ്ഥായിലെത്തുന്നത്, അതുകൊണ്ട് ചൂട് കൂടുതല് 12 മണിക്കാവുന്നൊക്കെയാവും നമ്മൾ വിചാരിക്കുക. നമ്മൾ കാലാവസ്ഥയൊക്കെ ഓരോ പ്രദേശത്തിന്റെ പറയുമ്പോൾ കൂടിയ താപനില, കുറഞ്ഞ താപനില എന്ന് നിങ്ങൾ കാണാറില്ലേ ന്യൂസിലൊക്കെ? ഈ കൂടിയ താപനില അളക്കുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. എന്തായിരിക്കും അതിന് കാരണം? അന്തരീക്ഷം ചൂടാകുന്നതിന്, ഭൗമോപരിതലം ചൂടാകാൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണം. സൗരവികിരണത്താൽ താപം ഉയർന്ന് ഉച്ചയോടെയാണ് അത് പാരമ്യത്തിൽ എത്തുന്നത്. അതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടിയ അന്തരീക്ഷ താപനില ഉച്ചയ്ക്ക് 2 മണിക്ക് രേഖപ്പെടുത്തുന്നത്. ഭൗമവികിരണം അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ഭൂമിയും അന്തരീക്ഷവും തണുക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഒരു ദിവസത്തെ കുറഞ്ഞ താപനില കണക്കാക്കുക? അതെ, സൂര്യോദയത്തിന് തൊട്ടുമുമ്പുള്ള സമയത്താണ് കുറഞ്ഞ താപനില കണക്കാക്കുന്നത്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട 2

കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ദൈനീക താപാന്തരം? എന്താണ് ദൈനീക ശരാശരി ഊഷ്മാവ്? ഇവിടെ അത് കണക്കാക്കുന്ന രീതിയും നിങ്ങൾക്ക് വിലയിരുത്തലിന് ചോദിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് കൂടിയ താപനില നമ്മൾ അളക്കുന്നുണ്ട്, കുറഞ്ഞ താപനിലയും അറിയും നമുക്ക്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനീക താപാന്തരം. അപ്പൊ എങ്ങനെയായിരിക്കും ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? ഒന്ന് പറയാൻ സാധിക്കുമോ? ആ അതെ, കൂടിയ താപനിലയിൽ നിന്നും കുറഞ്ഞ താപനില കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ദിവസത്തെ ദൈനീക താപാന്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കണക്ക് പറയാം, നിങ്ങൾക്കൊന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമോ? ഒരു ദിവസത്തെ ഒരു പ്രദേശത്തെ കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് കരുതുക, കുറഞ്ഞ താപനില 25 ഡിഗ്രിയും. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ദൈനീക താപാന്തരം കണ്ടെത്താൻ സാധിക്കുക? 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 25 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നു. അപ്പൊ എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊന്നാണ് ദൈനീക ശരാശരി താപനില. ഒരു ദിവസത്തെ ശരാശരി താപനില കാണാന് കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിൽ കൂട്ടി അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുക, അല്ലെ, അതിന്റെ ആവറേജ് കാണാ. 40 ഡിഗ്രിയിലാണ് കൂടിയ താപനില, 25 ഡിഗ്രിയാണ് കുറഞ്ഞ താപനില. അപ്പോ ആ ദിവസത്തെ ദൈനീക ശരാശരി താപനില എങ്ങനെ കാണാൻ സാധിക്കുക നമുക്ക്? 40 ഡിഗ്രി + 25 ഡിഗ്രി 65 ഡിഗ്രി കിട്ടുന്നു, അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ശരാശരി. അപ്പൊ എത്രയാണ് ദൈനീക ശരാശരി താപനില? 32.5 ഡിഗ്രി സെൽഷ്യസ്. ഇതേപോലെയുള്ള കൂടുതൽ ഉദാഹരണം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇനി നമുക്ക് ഈ ഭൂപടം ഒന്ന് നോക്കാം. ആഗോള താപ വിതരണമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് എന്താണ് സമതാപരേഖകൾ എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് വരകൾ കാണുന്നുണ്ടോ? ആ വരകളുടെ പ്രത്യേകത എന്താണ്? ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് സമതാപരേഖകൾ. ഈ സമതാപരേഖകള് എല്ലായിടത്തും ഒരുപോലെയാണോ? ചില സ്ഥലങ്ങളിൽ എന്ത് കാണുന്നുണ്ട്? അതിനൊരു വളവ് കാണുന്നുണ്ട്, അല്ലേ. എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് നോക്കാം. വൻകരകളും സമുദ്രങ്ങളും ചേരുന്ന ഇടങ്ങളിൽ സമതാപരേഖകൾ പ്രകടമായി വളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരേ അക്ഷാംശത്തിലാണെങ്കിലും കരയും കടലും വ്യത്യസ്തമായി ചൂടാകുന്നത് കൊണ്ടാണ് ഈ സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. നമുക്കറിയാം, കര വേഗത്തിൽ ചൂടാകും, വേഗത്തിൽ തണുക്കും. കടലോ മുപ്പര് സാവധാനേ ചൂടാവുള്ളൂ, സാവധാനേ തണുക്കുള്ളൂ. അപ്പോ ഈ ചൂടാകുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് സമതാപരേഖകൾ പൊതുവെ വളഞ്ഞു കാണപ്പെടുന്നത്. ഇനി നിങ്ങൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഒന്ന് നോക്കൂ. അവിടെ എന്താ, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ ഈ സമതാപരേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവ ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായിട്ടാണ് പോകുന്നത്. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ് കൂടുതൽ നീല നിറത്തിൽ കാണുന്നത്? എന്താണ്? സമുദ്രങ്ങളാണ്. അപ്പൊ സമുദ്രങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവിടെയും കരയും കടലും ചൂടാകുന്നതിനുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ സമതാപരേഖകൾ അക്ഷാംശങ്ങൾക്ക് ഏറെക്കുറെ സമാന്തരമായി കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആഗോള താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആ ചിത്രം ഒന്ന് നോക്കൂ. അക്ഷാംശീയ സ്ഥാനം കാണിച്ചിട്ടുണ്ട് അവിടെ, അല്ലേ. ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശീയ സ്ഥാനം. ഈ താപീയ മേഖലകള് ഡയഗ്രം നോക്കി കണ്ടെത്തി പട്ടികപ്പെടുത്തിയാലോ? സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്കൊന്ന് നോക്കൂ. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലോട്ടടുക്കും തോറും താപനിലയിലെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഡയഗ്രം നോക്കിയിട്ടൊന്ന് പറയാൻ സാധിക്കുമോ? അതെ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് കൊണ്ട് താപനില വളരെ കൂടുതലായിരിക്കും.
ഭൂമിക്ക് നമുക്കറിയാം ഗോളാകൃതിയാണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലൊക്കെ അടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതായത് ചെരിഞ്ഞിട്ടാണ് അവ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അടിസ്ഥാന

ത്തിലാണ് വ്യത്യസ്ത താപീയ മേഖലകൾ രൂപം കൊള്ളുന്നതും. ഇവിടെ നമുക്ക് മാർബിൾ സോഫ്റ്റ്വെയർ, ഗൂഗിൾ എർത്ത് തുടങ്ങിയവയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അധിക വിവരങ്ങൾ, താപീയ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്താനൊക്കെയുള്ള തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, താപനിലയെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതും നമുക്കറിയാം. ഒരു ചിത്രം നോക്കൂ, അതില് ഉയരം കൂടുന്തോറും എന്താണ് അന്തരീക്ഷ താപനിലയിലുള്ള വ്യത്യാസം ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്? ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉയരം കൂടുന്തോറും ഓരോ കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതില് അന്തരീക്ഷ താപനില കുറയുന്നു. അപ്പൊ ഈ പ്രതിഭാസത്തിന് ഒരു പേരുണ്ട്, ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. പൊതുവെ അവിടെ കുറഞ്ഞ താപനിലയാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത താപനിലയെ സ്വാധീനിക്കുന്ന ഘടകമാണ് കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്. സമുദ്രത്തെ അപേക്ഷിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, കര വേഗം ചൂടാകും, വേഗം തണുക്കും. അതുകൊണ്ട് തന്നെ കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം വളരെ കുറവുമായിരിക്കും. വേറൊരു ഘടകമാണ് സമുദ്രത്തിൽ നിന്നുള്ള അകലം. ഉയരമല്ല ട്ടോ, അകലം. ഇവിടെ നോക്കൂ, ഭൂപടത്തില് എ, ബി എന്നിങ്ങനെ രണ്ട് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്രതീരപ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കും. നമ്മൾ അതിനെ കടൽക്കാറ്റ്, കടലിൽ നിന്ന് വീശുന്ന കാറ്റിനെ കടൽക്കാറ്റ് എന്നും കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെ കരക്കാറ്റ് എന്നും പറയും. എന്നാൽ സമുദ്രത്തിൽ നിന്നും അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ താപാന്തരം കുറവും ഉൾപ്രദേശങ്ങളിൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഭൂപടത്തിൽ സമുദ്ര സാമീപ്യമുള്ള എയിൽ ദൈനീക താപാന്തരം കുറവും ബിയിൽ കൂടുതലുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ എന്തുകൊണ്ടാണ് മിതമായ താപനില അനുഭവപ്പെടുന്നത്? കേരളം അറബിക്കടലിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും വീശുന്നതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ അധികവും ചൂടാകാതെയും തണുത്തുപോകാതെയും നിലനിർത്താനാകുന്നുണ്ട്. അടുത്തത് പറയുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. നമുക്കറിയാം, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഉഷ്ണജല പ്രവാഹങ്ങളുണ്ട്, ശീതജല പ്രവാഹങ്ങളിലുണ്ട്. അത് കടന്നു പോകുന്ന തീരപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും അന്തരീക്ഷ താപനിലയെ യഥാക്രമം, ഉഷ്ണജല പ്രവാഹങ്ങളാണെങ്കിൽ കൂട്ടും, ശീതജല പ്രവാഹങ്ങളാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യും. ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അതൊരു ഉഷ്ണജല പ്രവാഹമാണ്. യൂറോപ്പിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെയാണ് അത് പോകുന്നത്. യൂറോപ്പിലെ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങളിലെ ലാബ്രഡോർ ശീതജല പ്രവാഹം. അതിന്റെ സ്വാധീനം കൊണ്ട് കാനഡ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്ന സ്ഥിതിയുണ്ട്. അപ്പോ ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും ഏത് തീരത്തിലൂടെയാണോ പോകുന്നത് അവിടെ അന്തരീക്ഷ താപനില യഥാക്രമം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് അന്തരീക്ഷ താപനിലയെ സ്വാധീനിക്കുന്നത്? അവിടെയും നമുക്ക് ചിത്രം നിരീക്ഷിക്കാനുണ്ട്. എ, ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പർവ്വത ചെരിവുകളിലെ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക എന്ന ചോദ്യമാണ്. ഏതാണ് സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവ് എന്നുള്ളതൊന്നും

0: നോക്കൂ. അതെ, ബി ആണ്. അപ്പോ താരതമ്യേന താപനില കൂടുന്നത് എവിടെയായിരിക്കും? സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകളിൽ. വിപരീത ചെരിവുകളിലാണെങ്കിലോ താപനില കുറവായിരിക്കും. അപ്പൊ ഭൂപ്രകൃതിക്കനുസരിച്ചും ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഏതൊക്കെ ഘടകങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. അതെ, അശാംശീയ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രജല പ്രവാഹങ്ങൾ, ഭൂപ്രകൃതി. അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഭൗമോപരിതല താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലെ താപനില വ്യത്യാസങ്ങൾക്ക് എങ്ങനെ കാരണമാകുന്നു എന്ന് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: പത്താം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ഒന്നാം യൂണിറ്റിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന പാഠഭാഗം അവലോകനം ചെയ്തത് തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി, സമയം 9:30.
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് മാവേലിക്കര ചന്ദ്രദാസ്. കഥ യുഗപ്രവാചകൻ.
5: ശ്രീനാരായണ ഗുരുദേവന്റെ മഹച്ചരിതം ഒരു കഥാപ്രസംഗ രൂപത്തിൽ സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു യുഗപ്രവാചകൻ.

സഹൃദയരെ, കേരളത്തിന്റെ തലസ്ഥാനമായ അനന്തപുരിക്കടുത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭവനമുണ്ട്, വയൽവാരം വീട്. സുഹൃത്തുക്കളും സാത്വികരുമായിരുന്ന മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും വീട്. 1855 ഓഗസ്റ്റ് 28 പ്രഭാതത്തിൽ ഈ ഭവനത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തിരുവവതാരം ചെയ്തത്.

എല്ലാ ശുഭലക്ഷണങ്ങളും ഒത്തുചേർന്ന ചതയം നക്ഷത്രത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. അത്ഭുതസ്തബ്ധരായി നിന്നു ഗ്രാമീണർ ജനന സമയത്ത് കരഞ്ഞില്ല കുഞ്ഞ്. പിന്നീട് അങ്ങോട്ട് ശരീരമോടെ വാണിരുന്ന 73 സംവത്സരക്കാലവും ഗുരുദേവൻ കണ്ണീർ പൊഴിച്ചില്ല. കാരണം ഗുരു അവതാര പുരുഷനായിരുന്നു. അതുകൊണ്ട് മാത്രമാണല്ലോ ഒരു സ്മാരകം പോലെ, ഒരു ദേവാലയം പോലെ, ഒരു നിധി പോലെ വയൽവാരം വീട് സംരക്ഷിച്ചു പോരുന്നത്.

നാട്ടുനടപ്പനുസരിച്ച് 28-ാം നാൾ കുഞ്ഞിന് നാരായണൻ എന്ന് നാമകരണം ചെയ്തു. എല്ലാവരും നാണു എന്ന് വിളിച്ചു. ഇനിയും ഈ ചരിത്രത്തിന്റെ പ്രസക്തി ബോധ്യമാകണമെങ്കിൽ ആ കാലഘട്ടം കൂടി നമ്മൾ അറിയണം.

ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ചുകൊണ്ട് അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് മഹാനായ വേണാട്ടരജൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാർ പൊതുവെ സ്നേഹസമ്പന്നരായിരുന്നു. എങ്കിലും രാജകൽപ്പനയെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ലായിരുന്നു. ചോദ്യം ചെയ്യുന്നവരുടെ ജീവിതം അന്നസ്തമിക്കും. സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയുമില്ലാതിരുന്ന കാലം. കൊല്ലും കൊലയും നാടുവാഴികളുടെ അവകാശമായിരുന്നു.

ഒരു സംഭവം പറയാം. രാജാവിന്റെ അനന്തരവൻ ഒരു സംശയം. കബന്ധം എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥമറിയണം. മാതുലനായ രാജാവിനെ വിവരം ധരിപ്പിച്ചു. ആരവിടെ? രാജകൽപ്പന മുഴങ്ങി. ഒരു ഭടൻ വന്ന് തലകുനിച്ചു വണങ്ങി നിന്നു. രാജാവ് ഉറയിൽ നിന്നും വാളൂരി ഭടന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞുവെട്ടി. ശരീരത്തിൽ നിന്നും ശിരസ് വേർപെട്ട് താഴെ വീണു. രക്തപ്പുഴ ഒഴുകി. ശിരസില്ലാത്ത ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അനന്തരവനോട് കൽപ്പിച്ചു, മരുമകനെ, ഇതാണ് കബന്ധം. അംഗീകരിക്കപ്പെട്ട 108 ഉപനിഷത്തുക്കളുടെയും 18 പുരാണങ്ങളുടെയും 4 വേദങ്ങളുടെയും 2 ഇതിഹാസങ്ങളുടെയും ആത്മീയ പിൻബലമുള്ള മഹത്തായ ഒരു സംസ്കാരത്തിന്റെ മതമായിരുന്നു ഹിന്ദുമതം. അദ്വൈത വേദാന്തത്തിലും ഏകദൈവത്തിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മതം. വെട്ടിയും തിരുത്തിയും പുരോഹിതന്മാർ ആ മതത്തിന്റെ മുഖം വികൃതമാക്കി. ആ വികൃതമായ മുഖത്ത് നോക്കി കവിയും ചിന്തകനുമായ ശ്രീ വയലാർ രാമവർമ്മ ഇങ്ങനെ പറഞ്ഞു.

ശങ്കരഭാഷ്യത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് രൂപകൽപ്പന ചെയ്തെടുത്തതാണ് ചാതുർവർണ്യം. ഹിന്ദുമതം രണ്ടായി വിഭജിക്കപ്പെട്ടു, സവർണനെന്നും അവർണനെന്നും. സവർണരെ നാലായി വിഭജിച്ചു, അവർക്കെല്ലാം ഓരോ ചുമതലകളും കൊടുത്തു.

സവർണനാണെങ്കിലും ശൂദ്രന് വേദം പഠിക്കുവാനോ കേൾക്കുവാനോ അവകാശമില്ലായിരുന്നു. പഠിക്കുന്നവന്റെ നാവ് മുറിക്കും, കേൾക്കുന്നവന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കും. ഇതായിരുന്നു ശൂദ്രന്റെ അവസ്ഥ.

തീർന്നില്ല. രണ്ട് കുട്ടികളുടെയും തൊഴിലിലെ വേഗകൃത്യം പോലെ ആരാധനാ സമ്പ്രദായവും വ്യത്യസ്തമായിരുന്നു. സാത്വിക ദൈവങ്ങളായ മഹാദേവനെയും ഗണപതിയെയും മുരുകനെയും ശ്രീകൃഷ്ണനെയും പ്രതിഷ്ഠിച്ച മഹാക്ഷേത്രങ്ങളെല്ലാം ബ്രാഹ്മണരുടെ വകയായിരുന്നു. പാലും പഴവും പഞ്ചസാരയും പനിനീരും പായസവും നിവേദിക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠയും പൂജയും എല്ലാം ബ്രാഹ്മണർ തന്നെ. അവർണർക്ക് ക്ഷേത്രങ്ങൾക്ക് പകരം കാവും ഗുരിയാലയും, ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ മാടൻ ഇവരൊക്കെയായിരുന്നു ഇവരുടെ ദൈവങ്ങൾ. മത്സ്യവും മാംസവും കള്ളും ചാരായവും ഒക്കെ ആയിരുന്നു നിവേദ്യങ്ങൾ. സവർണർക്കറിയാം, പൂജ കഴിയുമ്പോൾ ഈ സാധുക്കൾ ഈ നിവേദ്യമെല്ലാം ഉപയോഗിക്കുമെന്നും പിന്നീട് അത് ശീലമാക്കുമെന്നും. ബുദ്ധിവികാസം പ്രാപിക്കാതെ ഇവന്റെ തലമുറകൾ അവരുടെ അടിമകളായി നിലനിൽക്കുമെന്ന സത്യം, യാതനകളും വേദനകളും ഒരവകാശം പോലെയാണ് നൂറ്റാണ്ടുകളായി ഈ സാധുക്കൾ അനുഭവിക്കുന്നത്. വർണ്ണവിവേചനങ്ങൾ വേറെയും

ഈ ആചാരം ലംഘിക്കുന്നവരുടെ വിധി വധശിക്ഷ തന്നെ. ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ് ഹോയ്. അതാ വയലിന്റെ നടുവിലൂടെയുള്ള പെരുവഴിയിലൂടെ ഒരു പല്ലക്ക് പോകുന്നു. ഒരു ഭാര്യയുടെ വീട്ടിൽ നിന്നും മറ്റൊരു ഭാര്യയുടെ വീട്ടിലേക്ക് നാടുവാഴി എഴുന്നള്ളുകയാണ്. നാലാളിൻ തോളിലിരിക്കുന്ന പല്ലക്കിൽ കരുക്കിടക്കുന്നു നാടുവാഴി. അങ്ങനെ നാടുവാഴിയുടെ ഉല്ലാസകരമായ എഴുന്നള്ളത്ത് നടക്കുകയാണ്. അതാ ഒരു ദീനരോദനം. എന്താണ് അവിടെ, എന്താണ് അവിടെ? ഒരു വഴിപോക്കനിൽ നിന്നും അറിയുവാൻ കഴിഞ്ഞു, തീണ്ടൽ ജാതിക്കാരനായ ഒരു വികലാംഗന് നാടുവാഴിയുടെ പാതയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. മാടമ്പിമാർ ആ സാധുവിനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തി കൊല്ലുകയാണ്. നരനു നരന ശുദ്ധവസ്തു പോലും തരയിൽ നടപ്പത് തീണ്ടലാണു പോലും. നരകം ഇവിടെ.

സവർണ ഹിന്ദുക്കളുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഹിന്ദുക്കളായി തന്നെ ഇവിടെ ജീവിക്കേണ്ടി വന്ന ഒരു കൂട്ടം ഹതഭാഗ്യർ നൂറ്റാണ്ടുകളായി ഇവിടെ നരകയാതനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു.

അതിന്റെ ശരി ഉത്തരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. പ്രിയമുള്ളവരെ, വയൽവാഴം വീടിന്റെ തിരുമുറ്റത്ത് ഓടിക്കളിച്ചു വളർന്ന നാരായണനിൽ ചില സവിശേഷതകൾ കണ്ടു തുടങ്ങി. മുഖത്തെപ്പോഴും പ്രസന്നഭാവം നിറഞ്ഞു നിന്നിരുന്നു. മറ്റുള്ളവർക്ക് കൗതുകം അത്ഭുതം ഉളവാക്കുന്ന ബാല്യമായിരുന്നു.

നാരായണന്റേത്. ജാതി ചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് അതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ ഉല്ലസിച്ചു നടന്നു. ജാതി ചിന്തയും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് ഇതെല്ലാം അവഗണിച്ചുകൊണ്ട് നാരായണൻ നടന്നു. തീണ്ടലും വൈത്തവും അവർണർക്കിടയിലും അന്ന് നിലനിന്നിരുന്നു. എന്നാൽ

ഇങ്ങനായിരുന്നു നാരായണന്റെ ബാല്യകാലം. നാരായണൻ 5 വയസ്സായി. ഒരു ദിവസം നാരായണനെ വീട്ടിൽ നിന്നും കാണാതായി. അയൽപക്കത്തും ബന്ധുഗ്രഹങ്ങളിലും അന്വേഷിച്ചു. നാട്ടുകാർ ആ പ്രദേശമാകെ അന്വേഷിച്ചു. നാരായണനെ കണ്ടുകിട്ടിയില്ല. നേരം സന്ധ്യയോടടുത്തു. ഇരുൾ പരന്നു തുടങ്ങി. കുട്ടിയമ്മയും ബന്ധുക്കൾ വലമുറയിട്ട് കരഞ്ഞു. ഇനി എവിടെ അന്വേഷിക്കും? അതാ വയൽവാരം വീടിന്റെ മുറ്റത്തേക്കൊരാൾ ഓടിക്കിതച്ചു വന്നു നിന്നു. നാരായണനെ ഞാൻ കണ്ടു, നാരായണനെ ഞാൻ കണ്ടു. എവിടെ? എവിടെ? ദാ അവിടെ, ആ കുറ്റിക്കാട്ടിനുള്ളിലുണ്ട്. എല്ലാവരും അവിടെ കൂടി. അതാ ആ കുറ്റിക്കാട്ടിനുള്ളിലെ ഒരു വൃക്ഷ ചുവട്ടിൽ കണ്ണുമടച്ചു ധ്യാന നിമഗ്നനായി ഏകാഗ്രചിത്തനായി പത്മാസനത്തിൽ ഏതോ മഹായോഗി എന്നു തോന്നും വിധം എല്ലാം മറന്നിരിക്കുന്നു നാരായണൻ. നാരായണ, മാടനാച്ചൻ വിളിച്ചു. ഒരു ഞെട്ടലോടെ നാരായണൻ ഉണർന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് മൂർധാവിൽ ചുംബിച്ചു മാടനാച്ചൻ. എല്ലാവരും വീട്ടിലേക്ക് നടന്നു പോകുന്ന കൂട്ടത്തിൽ മാടനാച്ചൻ ചോദിച്ചു, നാരായണ, എന്തിനാണ് എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് കാട്ടിൽ പോയി തനിച്ചിരിക്കുന്നത്? അച്ഛാ, 2 ദിവസം മുമ്പ് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നില്ലേ? നടന്നു. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് കരഞ്ഞത് അച്ഛൻ കണ്ടില്ലേ? കണ്ടു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരും കളിയും ചിരിയുമായി സന്തോഷത്തോടെ കഴിയുന്നതും അച്ഛൻ കണ്ടില്ലേ? മാടനാച്ചൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ കുറ്റിക്കാട്ടിലെ വൃക്ഷച്ചുവട്ടിലിരുന്ന് ഇതേക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. മനുഷ്യരോട് ചോദിച്ചാൽ മറുപടി കിട്ടുകയില്ല. അതുകൊണ്ട് ദൈവത്തോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതി. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുത്തരം തേടി പുറപ്പെട്ടു ബാലനാരായണൻ. ഈ സത്യാന്വേഷണമാണ് വയൽവാരം വീട്ടിലെ നാരായണനെ വിശ്വമഹാഗുരുവാക്കി മാറ്റിയത്. 5 വയസ്സിൽ നാരായണനെ എഴുത്തിനിരുത്തി. 8 വീട്ടിൽ പിള്ളമാരെന്ന് പേരുകെട്ട മാടമ്പിമാരിൽ ചില പുരോഗമനവാദികളും ഉണ്ടായിരുന്നു. സവർണ മേധാവിത്വത്തെ എതിർത്തുകൊണ്ട് അവർണരെ കൂടി അക്ഷരാഭ്യാസം ചെയ്യിക്കുന്നതിനു വേണ്ടി ചില കളരികൾ ഇവർ നടത്തിയിരുന്നു. ഇതിൽ പ്രശസ്തനായ മൂത്ത നാരായണപിള്ള എന്ന ചെമ്പഴന്തി പിള്ളയ്ക്കാണ് നാരായണന്റെ നാവിൽ ഹരിശ്രീ കുറിക്കുവാൻ ഭാഗ്യമുണ്ടായത്. ചൊല്ലിക്കൊടുക്കുന്നതൊക്കെയും അപ്പോൾ തന്നെ ഗ്രഹിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു നാരായണൻ. ശിഷ്യന്റെ അസാധാരണമായ ഗ്രഹണശക്തിയും ബുദ്ധിശക്തിയും ഗുരുവിനെ വല്ലാതെ ആകർഷിച്ചു. മറ്റെവിടെയോ പഠിച്ച പാഠങ്ങൾ ഓർത്തെടുക്കുന്നത് പോലെയാണ് നാരായണൻ പുതിയ പാഠങ്ങളോട് പ്രതികരിച്ചത്. ജ്യോതിഷ പണ്ഡിതൻ കൂടിയായ നാരായണപിള്ള ശിഷ്യന്റെ ജാതകം ഗണിച്ച് ഇപ്രകാരം പ്രവചിച്ചു.

നിങ്ങൾക്ക് 18 വയസ്സുവരെ ഈ കുഞ്ഞിനെ പിടിച്ചു നിർത്താൻ കഴിയൂ. ചെമ്പഴന്തി പിള്ളയുടെ കളരിയിലെ പഠനം കഴിഞ്ഞു. പിന്നീട് നെല്ലൂർ എന്ന നായർ തറവാട്ടുകാരുടെ ഗുരുകുലത്തിൽ ചേർന്നു. മാടനാശാനായിരുന്നു അവിടുത്തെ പ്രധാന അധ്യാപകൻ. അമരകോശം, സിദ്ധരൂപം എന്നീ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിച്ചു. അമ്മാവനായ കൃഷ്ണൻ വൈദ്യനിൽ നിന്നും ആയുർവേദ ചികിത്സാരീതികളും പഠിച്ചു. എല്ലാ സ്വഭാവ ഗുണങ്ങളും തികഞ്ഞ ഒരു ബാലനായി നാരായണൻ വളർന്നു. സംഭവബഹുലമായ വർഷങ്ങൾ മുന്നോട്ടു നീങ്ങി. ഇതിനിടയിൽ ചെറിയ തോതിലുള്ള ഊരിയിട്ടലും നാരായണൻ തുടങ്ങി. ശംഖമുഖം, കൊച്ചുവേളി, കുളത്തൂർ, മണ്ണന്തല എന്നീ പ്രദേശങ്ങളിലേക്ക് ഊരിയിട്ടൽ വ്യാപിച്ചു. ചില ദിവസങ്ങളിൽ വീട്ടിൽ വരാതെയുമായി. മാതാപിതാക്കളും കാരണവന്മാരും ഉപദേശിച്ചു നോക്കി. യാതൊരു ഫലവും ഉണ്ടായില്ല. തിരുവനന്തപുരം നഗരത്തിന് സമീപം തമിഴരുടെ ഒരു പുസ്തകശാലയുണ്ട്. നാരായണൻ അവിടെ ഒരു നിത്യ സന്ദർശകനായി. പുസ്തക വ്യാപാരിയായി കൂടെ നിന്നുകൊണ്ട് തമിഴ് പഠിക്കുകയും കാലക്രമേണ കടയിലുള്ള പുസ്തകങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കുകയും ഒരു തമിഴ് പണ്ഡിതനായി മാറുകയും ചെയ്തു. ഈ പാണ്ഡിത്യമാണ് തിരുക്കുറൾ ഉൾപ്പെടെയുള്ള തമിഴ് ഗ്രന്ഥങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ നാരായണനെ പ്രാപ്തനാക്കിയത്. ഊരി ചുറ്റുവാൻ പോകുന്ന നാരായണൻ ഏറിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരിക പതിവായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി 18 ദിവസമായിട്ടും നാരായണൻ തിരിച്ചു വന്നില്ല. മാതാപിതാക്കളും ബന്ധുക്കളും നന്നേ വിഷമിച്ചു.

അന്വേഷിച്ചു പോയവരെല്ലാം നിരാശരായി മടങ്ങി. ശോകമുഖമായ അന്തരീക്ഷത്തെ മാറ്റിമറിച്ചുകൊണ്ട് 18-ാം ദിവസം നാരായണൻ തിരിച്ചെത്തി. എല്ലാവരും വളരെയധികം സന്തോഷിച്ചു. എന്നാൽ ആ സന്തോഷം വളരെ നേരം നീണ്ടു നിന്നില്ല. നാരായണന്റെ മുഖത്തും ശരീരത്തും കറുത്ത കലകളും കറുത്ത പാടുകളും. കൂടി നിന്നവർ അമ്പരന്നുപോയി. വസൂരി, വസൂരി, വസൂരി സുഖപ്പെട്ട പാടുകൾ. സാധാരണഗതിയിൽ വസൂരി വന്നാൽ സുഖപ്പെടാറില്ല. ഈ പകർച്ചവ്യാധി പിടിപെടുന്നവരെ അകലെയുള്ള വനത്തിൽ കൊണ്ടുപോയി കിടത്തി ശരീരത്തിൽ വലിയ ഭാരം കയറ്റി വെച്ച് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് പതിവ്. അത്ഭുതമെന്ന് പറയട്ടെ, നാരായണൻ രോഗവിമുക്തനായിരിക്കുന്നു. നാരായണ, ഇത്രയും ദിവസം എവിടെയായിരുന്നു താമസിച്ചത്? നാരായണന്റെ ശരീരത്തിലെ കരകളും കറുത്ത പാടുകളും പരിശോധിച്ചുകൊണ്ട് മാടനാശാൻ ചോദിച്ചു, ആരായിരുന്നു ചികിത്സ? അച്ഛാ, അകലെയുള്ളൊരു കാവിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ദേവീക്ഷേത്രത്തിനുള്ളിലായിരുന്നു താമസം. എന്നെ ചികിത്സിച്ചത് അവിടുത്തെ ദേവിയും. പിന്നെ ആരും ഒന്നും ചോദിച്ചതുമില്ല, നാരായണനൊന്നും പറഞ്ഞതുമില്ല.

നാരായണന് 18 വയസ്സ് പൂർത്തിയായി. ജ്ഞാനസമ്പാദനത്തിനുള്ള നാരായണന്റെ ആഗ്രഹം മനസ്സിലാക്കിയ മാതാപിതാക്കൾ നാരായണനെ ഉപരിപഠനത്തിന് അയച്ചു. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് പുതുപ്പള്ളി എന്ന ഗ്രാമത്തിലെ പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്. അവിടെ നിന്നും അല്പവകലയായി കുമ്മൻപള്ളി രാമൻപിള്ളയാച്ചാന്റെ ഗുരുകുലം. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിനായി ഈ ഗുരുകുലത്തിലെത്തുന്നവർ ജാതിമതഭേദമന്യേ ഈ ഈഴവത്തറവാട്ടിലായിരുന്നു താമസം. തർക്കം, വ്യാകരണം, ജ്യോതിഷം, വേദാന്തം എന്നിവയെല്ലാം 3 വർഷക്കാലത്തിനുള്ളിൽ നാരായണൻ അഭ്യസിച്ചു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളിൽ പഠന വിഷയത്തിൽ ചില കാതലായ സംശയങ്ങൾ ഉയർന്നു വരാറുണ്ട്. അവിടൊക്കെയും നാരായണൻ മധ്യസ്ഥനാകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പലപ്പോഴും നാരായണൻ അന്തർമുഖനായിരുന്നു. ധ്യാനത്തിലും ജപത്തിലും

മൗനത്തിലും കഴിയുന്ന അവസ്ഥ. ഒരു ദിവസം നാരായണൻ ഗുരുകുലത്തിൽ എത്തിയില്ല. രാമൻപിള്ളയാച്ചൻ നാരായണനെ കുറിച്ച് കുട്ടികളോട് അന്വേഷിച്ചു. നാരായണൻ എവിടെ? ഗുരു ഇന്ന് വന്നില്ല. എന്തുകൊണ്ട്? കുറച്ച് ദിവസമായി നാരായണൻ മൗനത്തിലായിരുന്നു. ഇന്നലെ വാരണപ്പള്ളിയിലെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വീണ് കിടക്കുന്നത് കണ്ടു. മുഖത്ത് ജലം തളിച്ച് നാരായണനെ ഉണർത്തി. പക്ഷേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തന്നില്ല. നാളെ നാരായണനെ കൂട്ടിക്കൊണ്ടുവരണം, ഗുരു കൽപ്പിച്ചു. അടുത്ത ദിവസം ഗുരുകുലത്തിലെത്തിയ നാരായണനെ അരയിൽ വിളിച്ച് ആശാൻ ചോദിച്ചു, ഇന്നലെ ചെമ്പകമരത്തിന്റെ ചുവട്ടിൽ വീണ് കിടന്നു എന്ന് കേട്ടല്ലോ, എന്താണ് സംഭവിച്ചത് പറയൂ. ഗുരു, പറയണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള പദങ്ങൾ ഒഴുകിയെത്തുന്നില്ല. എന്നിട്ടിപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ. സംസാരിക്കുവാൻ എനിക്ക് കഴിയും, പക്ഷേ ഞാൻ കണ്ട വിസ്മയകരമായ കാഴ്ച അത് വിസ്തരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എങ്കിൽ അതൊന്ന് എഴുതിത്തരുവാൻ ശ്രമിച്ചുകൂടെ? മൗനിയായ നാരായണൻ ഏതാനും സമയം കൊണ്ടൊരു ശ്ലോകം എഴുതി ആശാന്റെ കയ്യിൽ കൊടുത്തു. രാമൻപിള്ള ആശാൻ ആ ശ്ലോകം വായിച്ചു. ഭൂയോ വൃത്തി നിവർത്തയായി ഭുവനവും സത്തിൽ തേരോ ഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദേവപ്രഭ മായാമൂടുപടം തുറന്ന് മണിരംഗത്തിൽ പ്രകാശിക്കും ആ കായാവിൻമലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ശ്ലോകം വായിച്ച ആശാൻ സ്തബ്ധനായി നിന്നുപോയി. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം രാമൻപിള്ള ആശാൻ ചോദിച്ചു, നാരായണ, നീ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിൽ കണ്ടു അല്ലേ? നിനക്ക് ശ്രീകൃഷ്ണ ദർശനവും ലഭിച്ചു. നാരായണൻ മൗനിയായി നടന്നകന്നു. ആ ശ്ലോകം കയ്യിൽ വെച്ചുകൊണ്ട് ആശാനും മൗനമായി നിന്നു. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ കൃതിയായ ശ്രീകൃഷ്ണ ദർശനം കുമ്മൻപള്ളിൽ രാമൻപിള്ളയാച്ചാന്റെ ഗുരുകുലത്തിൽ വെച്ച് രചിക്കപ്പെട്ടു. ആദ്യ കൃതി വായിക്കുവാനുള്ള ഭാഗ്യം ആശാനിൽ ലഭിച്ചു. പിന്നീട് രാമൻപിള്ളയാച്ചാന്റെ താല്പര്യപ്രകാരം ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ശ്രീവാസുദേവാഷ്ടകം എന്ന കൃതിയും രചിച്ചു. കൂടാതെ വിനായാഷ്ടകം, ശ്രീഭദ്രകാളി അഷ്ടകം, ഗുഹാഷ്ടകം, നവമഞ്ജരി എന്നീ കൃതികളും വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് ഗുരുദേവനാൽ രചിക്കപ്പെട്ടു. 4 വർഷത്തെ പരിപഠനത്തിന് ശേഷം സർവശാസ്ത്ര പാരംഗതനായി നാരായണൻ വാരണപ്പള്ളി വിട്ട് ചെമ്പഴന്തിയിലെത്തി. വാരണപ്പള്ളിയിൽ നിന്ന് മടങ്ങിയെത്തിയ നാരായണൻ ഈശ്വര സേവയിലും സാധുജന സേവയിലും കൂടുതൽ തൽപരനായി. ഇടയ്ക്കിടെയുള്ള ദേശാനന്ദത്തിനിടയിൽ നാരായണൻ പലതും ഗ്രഹിച്ചു. വേദങ്ങളിൽ കേട്ട നാടല്ല കണ്ടത്, ദുരാചാര സങ്കേതമാണിന്നു കേരളം. അടിമത്തമാണ് ഇവിടെ നടനമാടുന്നത്, ആചാരമെന്നതിനു പേട്ടതാരഘു. ഒരു ചെറിയ സമൂഹം ഒരു വലിയ സമൂഹത്തെ 100 ആണ്ടുകളോളം അടിമകളാക്കി അടക്കി വാഴുന്നതിന്റെ രഹസ്യം നാരായണൻ കണ്ടെത്തി. അറിവില്ലാത്തവനെ അങ്ങനെ തന്നെ നിലനിർത്തി ആത്മീയതയുടെ പേരിൽ നടത്തുന്ന ചൂഷണങ്ങളും നാരായണൻ കണ്ടു. ഭയമോടെ കഴിയുന്ന പാവം മനുഷ്യനെ ആഭിചാരം സർപ്പദോഷം ഗണിച്ച് ചൂഷണം ചെയ്യും പുരോഹിതവർഗം ഹിന്ദുമതത്തിന്റെ ശാപമാണൊക്കെയും. ഈ ശാപത്തിൽ നിന്നുള്ള മോചനത്തിനായി 22 വയസ്സുകാരനായ നാരായണൻ കണ്ടെത്തിയ ഉപാധിയാണ് അടിമകളുടെ അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും. ചെമ്പഴന്തിയിൽ അച്ഛൻ സ്ഥാപിച്ച ഗുരുകുലത്തിൽ നാരായണൻ അധ്യാപകനായി. കൂടാതെ തിരുവിതാംകൂറിന്റെ പല ഭാഗത്തും കുടിപ്പള്ളിക്കുടങ്ങൾ സ്ഥാപിച്ചു. അവർണർക്ക് അക്ഷരാഭ്യാസവും വിദ്യാഭ്യാസവും നൽകി ഗുരുകുലങ്ങൾ നടത്തുവാൻ ചിലരെ പ്രാപ്തരാക്കുകയും ചെയ്തു. അങ്ങനെ നാണുഭക്തൻ എന്നറിയപ്പെട്ടിരുന്ന നാരായണൻ നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. എപ്പോഴും ജനമധ്യത്തിലുണ്ടായിരുന്ന നാണുവാശാനെ

പെട്ടെന്ന് കാണാതായി. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പരിഭ്രാന്തരായ ജനം നാടായ നാടാകെ നാനുവാച്ചാനെ അന്വേഷിച്ചു. ഒടുവിൽ കണ്ടെത്തി നെടുങ്കണ്ടയിൽ. വൃത്തിഹീനമാം ചേരി പ്രദേശത്ത് അടിമത്തൊഴിലാളി പാർക്കും ചാളയിൽ ഓലമേഞ്ഞൊരു കുടിൽ കെട്ടി അതിനുള്ളിൽ അക്ഷരജ്ഞാനം പകർന്നിടുവാനായി. ജാതിഭേദമോ പ്രായഭേദമോ ഇല്ലാത്ത ഒരു പാഠശാലയായിരുന്നു അത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരം നേടിയ വയോജന വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു.

0: വയോജന വിദ്യാഭ്യാസത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. തുടക്കം കുറിച്ചതോ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ.
1: യുഗപ്രവാചകൻ മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുരേഷ് തഴക്കര, ഉഷസ് പെരിങ്ങലിപ്പുറം, ശരത്ചന്ദ്രൻ ചെറിയനാട്, ഗ്രേഷ്യസ് ശൂരനാട്, ശാർങ്ങധരൻ മുതുകുളം.

0: സമയം 10 മണി.
1: ആകാശവാണി കഥകളി പദങ്ങൾ ഹരിപ്പാട് ദാമുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്. മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ദാരിദ്ര്യത്തിൽ വലയുന്ന സമയത്ത് കുചേലൻ തന്റെ സതീർത്ഥനായ കൃഷ്ണനെക്കുറിച്ച് ആലോചിക്കുകയും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പുറപ്പെടുകയും ചെയ്യുന്നു. യാത്ര പോകുന്ന സമയത്ത് ഭക്തനായ കുചേലൻ ശ്രീകൃഷ്ണന്റെ ഭക്തവാത്സല്യവും ബ്രാഹ്മണപ്രിയത്വവുമെല്ലാം ഓർക്കുന്നു. കുചേലൻ കൃഷ്ണസന്നിധിയിൽ എത്തുന്നു. ദ്വാരകയിൽ തന്റെ മാളിക മുകളിലിരുന്ന് രുക്മിണിയുമായി സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ കുചേലനെ കാണുന്നു. ഉടനെ എഴുന്നേറ്റ് ചെന്ന് കുചേലനെ സ്വീകരിച്ച് കാലുകൾ കഴുകിച്ച് മാളിക മുകളിലേക്ക് കൊണ്ടുപോകുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഇതിൽ ദാനവാരി മുകുന്ദനെ സാനന്ദം കണ്ടിടാൻ വിപ്രൻ എന്ന് തുടങ്ങുന്ന പദത്തിൽ ആരംഭിക്കുന്നു.

കുചേലനും ശ്രീകൃഷ്ണനും അവരുടെ ഗുരുകുലകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്നിടത്ത് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി എഴുതിയ കുചേലവൃത്തമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് ഹരിപ്പാട് ദാമു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം കലാമണ്ഡലം ഗണേശ്.

ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സുജാത പാടിയ ഗാനം ചിത്രം നമ്മൾ തമ്മിൽ. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MJ ചന്ദ്രൻ.

ഇനി യേശുദാസും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം സമ്മർ ഇൻ ബെത്ലഹേം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. എസ് ജാനകി പാടിയത് ചിത്രം എന്നോടിഷ്ടം കൂടാമോ.

അപാരത അപാരത എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഒരു ഗാനം. ബിച്ചു തിരുമലയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ രാവിലെ 6 മണിക്ക് ഉഷമലിനിയിൽ കേൾക്കാം മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരായരുടെ വചനപദ്ധതി എന്ന കവിത. ആലാപനം എച്ച് രാജേഷ്.

0: സമയം 11 മണി.
1: ആകാശവാണി. നമസ്കാരം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മാനവരാശിയുടെ പരിണാമ ചരിത്രത്തിൽ ജീവന്റെ നിലനിൽപ്പിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച മേഖലയാണ് വൈദ്യശാസ്ത്രം. ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥകളിൽ ഉഴലുന്ന മനുഷ്യന് ശാസ്ത്രീയമായ ചികിത്സയിലൂടെ പ്രത്യാശയുടെയും രോഗമുക്തിയുടെയും വെളിച്ചം പകരുന്നത് ഡോക്ടർമാരാണ്. കേവലമൊരു തൊഴിൽ എന്നതിനപ്പുറം മാനുഷിക മൂല്യങ്ങൾക്കും ആതുര സേവന ധർമ്മത്തിനും മുൻഗണന നൽകുന്ന ഉദാത്തമായൊരു ദൌത്യമാണ് മെഡിക്കൽ പ്രൊഫഷൻ. രോഗിയുടെ ഭയത്തെയും ആശങ്കകളെയും ശാന്തമായി ശ്രവിക്കുകയും ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ ജീവൻ നിലനിർത്താൻ പോരാടുകയും ചെയ്യുന്ന ഡോക്ടർമാരെ ജനാധിപത്യ സമൂഹത്തിന്റെ സുപ്രധാനമായ കാവലാളുകളായിട്ടാണ് കണക്കാക്കുന്നത്. സ്വന്തം ജീവിതവും വ്യക്തിപരമായ സുഖസൌകര്യങ്ങളും മാറ്റിവെച്ച് സമർപ്പിതമായി ജനസേവനം നടത്തുന്ന രാജ്യത്തെ ഓരോ ആരോഗ്യ പ്രവർത്തകന്റെയും കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും ആദരിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ഡോക്ടേഴ്സ് ദിനവും കടന്നുപോയത്. രാജ്യത്തെ പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയിയുടെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം ആചരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ നയരൂപീകരണത്തിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1882 ജൂലൈ 1 ജനിക്കുകയും 80 വർഷങ്ങൾക്ക് ശേഷം 1962 ജൂലൈ 1 തന്നെ അന്തരിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ജീവിതം ആതുര സേവനത്തിനായി പൂർണമായും സമർപ്പിക്കപ്പെട്ടതായിരുന്നു. മെഡിക്കൽ രംഗത്തെ അദ്ദേഹത്തിന്റെ അതുല്യമായ സേവനങ്ങളെയും രാജ്യനിർമ്മാണത്തിൽ അദ്ദേഹം വഹിച്ച പങ്കിനെയും മുൻനിർത്തി 1961 രാജ്യം അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി ആദരിച്ചു. പിന്നീട് 1991 കേന്ദ്ര സർക്കാർ ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഈ ദിനാചരണം കേവലം ഒരു വ്യക്തിയോടുള്ള ആദരവ് മാത്രമല്ല, രാജ്യത്തിന്റെ ആരോഗ്യമേഖലയെ താങ്ങി നിർത്തുന്ന ഓരോ ഡോക്ടർമാരുടെയും അദൃശ്യമായ ത്യാഗങ്ങളെ പൊതുസമൂഹം അംഗീകരിക്കുന്ന നിമിഷം കൂടിയാണ്. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണം, അനുകമ്പ, വൈദഗ്ധ്യം, അചഞ്ചലമായ പ്രതിബദ്ധത എന്നിവ വിലമതിക്കാനാവാത്തതാണെന്നാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസകളിൽ അറിയിച്ചത്. രാഷ്ട്രനിർമ്മാണത്തിന് മെഡിക്കൽ സമൂഹം നൽകിയ വിലയേറിയ സംഭാവനകൾക്ക് ശ്രീ CP രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടെല്ല് ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണെന്ന് ഡോക്ടേഴ്സ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ ഡോക്ടർമാർ നിർണായക പങ്കുവഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആധുനിക സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഡോക്ടറുടെ പങ്ക് കേവലം രോഗനിർണയത്തിലും മരുന്ന് നിർദ്ദേശിക്കുന്നതിലും മാത്രം പരിമിതമല്ല, മറിച്ച് അതിനേക്കാൾ വിശാലമായ ഒരു സാമൂഹിക സുരക്ഷാ ദൌത്യമാണ് അവർ നിർവഹിക്കുന്നത്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി തലമുറകളെ മാരകമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്നത് മുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകളിലൂടെ ജീവൻ തിരികെ പിടിക്കുന്നതുവരെ ഡോക്ടർമാരുടെ പ്രവർത്തന മേഖല വ്യാപിച്ചുകിടക്കുന്നു. അതോടൊപ്പം രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്ന ക്യൂറേറ്റീവ് രീതിയിൽ നിന്ന് മാറി രോഗങ്ങൾ വരാതെ തടയുന്ന പ്രിവന്റീവ് മെഡിസിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാമുകൾക്കും ആധുനിക കാലത്ത് ഡോക്ടർമാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിലും പൊതുജനാരോഗ്യ സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിലും അവർ മുൻപന്തിയിൽ നിൽക്കുന്നു. നല്ല ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗശാന്തി നൽകുന്നതിനുമുള്ള ഡോക്ടർമാരുടെ അർപ്പണബോധവും പ്രതിബദ്ധതയും മെച്ചപ്പെട്ട ജീവിത രീതിയെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതും കൂടുതൽ ശക്തവും ആരോഗ്യകരവുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനും വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. കൂടുതൽ ആരോഗ്യകരമായ ഭാരതത്തിനായുള്ള കൂട്ടായ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
2: Doctors are the cornerstone of our healthcare system, tirelessly working to alleviate suffering, save lives, and uphold the highest standards of patient care. Your selfless commitment

0: and resilience continue to inspire the nation and strengthen our collective pursuit.
1: ഡോക്ടർമാർക്ക് ജോലി സ്ഥലത്ത് പൂർണ്ണ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ അമിതമായ രോഗികളുടെ തള്ളിക്കയറ്റവും അതുവഴിയുണ്ടാകുന്ന ജോലിഭാരവും കുറയ്ക്കുന്നതിനായി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സമീപകാല ചരിത്രത്തിൽ ലോകം നേരിട്ട ഏറ്റവും വലിയ ആരോഗ്യ പ്രതിസന്ധികളായ കോവിഡ് മഹാമാരിയുടെ സമയത്തും കേരളം പലപ്പോഴായി നേരിട്ട നിപ്പ വൈറസ് ബാധയുടെ ഘട്ടങ്ങളിലും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം സുരക്ഷിതത്വവും കുടുംബാംഗങ്ങളുടെ ജീവനും അവഗണിച്ച് മണിക്കൂറുകളോളം PPE കിറ്റുകളുടെ അസ്വസ്ഥതകൾ സഹിച്ചുകൊണ്ട് അവർ ഐസൊലേഷൻ വാർഡുകളിൽ കർമ്മനിരതരായി. ഈ പോരാട്ടത്തിനിടയിൽ രാജ്യത്തെ നൂറുകണക്കിന് പ്രഗത്ഭരായ ഡോക്ടർമാർക്കാണ് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ദുരന്തമുഖങ്ങളിലും യുദ്ധഭൂമിയിലും പകർച്ചവ്യാധി പടരുന്ന പശ്ചാത്തലത്തിലും തങ്ങളുടെ ഔദ്യോഗിക പ്രതിജ്ഞയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഡോക്ടർമാരുടെ സേവനം മാനവികതയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാഹരണമാണ്. ശാസ്ത്രീയമായ അറിവുകളെ സഹാനുഭൂതിയോടെ രോഗികളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഒരു ഡോക്ടറുടെ സേവനം പൂർണ്ണതയിലെത്തുന്നത്. എന്നാൽ ആതുര സേവന രംഗത്തിന്റെ ഈ ഉദാത്തമായ വശങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ആധുനിക കാലത്ത് ഡോക്ടർമാർ നേരിടുന്ന അത്യന്തം ഗൌരവമേറിയ വെല്ലുവിളികളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ ജനസംഖ്യാ നിരക്കിന് ആനുപാതികമായി ഡോക്ടർമാരുടെ എണ്ണം ഇന്നും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് താഴെയാണ്. ഈ അപര്യാപ്തത പൊതുജനാരോഗ്യ മേഖലയിലെ ഡോക്ടർമാരുടെ മേൽ അമിതമായ ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. യാതൊരു വിശ്രമവുമില്ലാതെ തുടർച്ചയായി 24 മുതൽ 36 മണിക്കൂർ വരെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരുടെയും റെസിഡന്റ് ഡോക്ടർമാരുടെയും അവസ്ഥ ഇന്ന് വലിയ തോതിലുള്ള ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അവരുടെ വ്യക്തിജീവിതത്തെ മാത്രമല്ല ചിലപ്പോഴൊക്കെ അവരുടെ പ്രൊഫഷണൽ കാര്യക്ഷമതയെയും ബാധിക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു പുറമെ സമകാലിക മെഡിക്കൽ മേഖല നേരിടുന്ന ഏറ്റവും നിർഭാഗ്യകരവും ആശങ്കാജനകവുമായ പ്രതിസന്ധിയാണ് ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ. വൈദ്യശാസ്ത്രത്തിന് അതിന്റേതായ പരിമിതികളുണ്ടെന്നും എല്ലാ രോഗികളെയും പൂർണ്ണമായി സുഖപ്പെടുത്താൻ ഡോക്ടർമാർക്ക് കഴിയില്ലെന്നുമുള്ള ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പലപ്പോഴും വികാര വിക്ഷോഭങ്ങളിൽ വിസ്മരിക്കപ്പെടുന്നു. ഭയരഹിതവും സുരക്ഷിതവുമായ ഒരു തൊഴിലന്തരീക്ഷം ലഭിച്ചാൽ മാത്രമേ ഒരു ഡോക്ടർക്ക് തന്റെ അറിവും പ്രാവീണ്യവും പൂർണ്ണമായി വിനിയോഗിച്ച് രോഗിയെ ചികിത്സിക്കാൻ സാധിക്കൂ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യമാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീത ഷാനവാസ് ആകാശവാണിയോട്.
2: ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഡേ ആൻഡ് നൈറ്റ് കോള് വരുന്ന ഡിപ്പാർട്ട്മെന്റാണ്. നൈറ്റ് പലപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല. നൈറ്റിൽ ഉറങ്ങാതെ ഡെലിവറി എടുക്കുകയും സിസറിയും ചെയ്യുകയും ചെയ്ത് ഉറങ്ങാണ്ടാണ് അടുത്ത ദിവസം വീണ്ടും പോയി OP നോക്കുന്നത്, വീണ്ടും തിയേറ്ററിൽ കയറി സർജറി ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും മെന്റലി ഫിസിക്കലി ഒക്കെ അൺഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ അസുഖങ്ങൾ വന്നാൽ പോലും പലപ്പോഴും ലീവ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിങ്ങനെ റൗണ്ട് ദ ക്ലോക്ക് ഒരു സിസ്റ്റം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഗൈനക്കോളജി. ഡോക്ടേഴ്സിന്റെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം എമർജൻസി മെഡിസിൻ തുടങ്ങി പല ഡിപ്പാർട്ട്മെന്റിലും ഇതുപോലെ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നമ്മൾ മോഡേൺ മെഡിസിന് 100% ക്യൂർ എല്ലാത്തിനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ജനങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു രോഗം ഡോക്ടർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് ചികിത്സിക്കുന്നു, വിത്തിൻ ഡേയ്സ് അത് പേഷ്യന്റ് ക്യൂറായി വീട്ടിൽ പോകുന്നു. അങ്ങനെയല്ല, പല രോഗങ്ങളും കണ്ടുപിടിക്കാൻ താമസമെടുക്കും. നമ്മുടെ ചികിത്സാ രീതികൾക്കും എക്യുപ്മെന്റ്സിനും ചികിത്സിക്കുന്ന ഉപകരണങ്ങൾക്ക് ചികിത്സയ്ക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡിസീസസ് പലതും കണ്ടുപിടിക്കാൻ ഒരുപാട് എത്ര എക്സ്പെർട്ട് ഹാൻഡ് ആയാലും പലപ്പോഴും താമസം വരികയും പലപ്പോഴും ട്രീറ്റ്മെന്റ് പ്രോപ്പർ ഗതിയിൽ ചെയ്താൽ പോലും 100% കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്ക് 100% എല്ലാ ജീവനെയും രക്ഷിക്കാൻ മോഡേൺ മെഡിസിനല്ല ഒരു മെഡിസിൻ വിഭാഗത്തിനും പറ്റത്തില്ല. അപ്പം അതിൻ്റെ ലിമിറ്റേഷൻസ് പബ്ലിക് അറിയണം. പിന്നെ പ്രധാനമായിട്ടും പബ്ലിക് എപ്പോഴും അജിറ്റേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ സഡൻ ഡെത്ത്, ഇല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ അത്യാഹിതത്തിൽ വരുമ്പോൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത, ഇതൊക്കെയാണ് പലപ്പോഴും അജിറ്റേറ്റ് ആവുന്നത്. അപ്പം കാഷ്വാലിറ്റിയിലൊക്കെ അഡിക്വേറ്റ് ട്രെയിൻഡ് ഡോക്ടേഴ്സ് വേണം, അതുപോലെ എല്ലാ എക്യുപ്മെൻറ്റ്സും വേണം. ഒരു കാഷ്വാലിറ്റി അത്യാഹിതത്തിൽ കൊണ്ടുവന്ന പേഷ്യൻ്റെ നെക്സ്റ്റ് സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ

0: ാണ് പലപ്പോഴും ഡെത്ത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് സൈഡിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള, പ്രത്യേകിച്ചും ഗവൺമെന്റ് സെക്ടറിൽ പരമാവധി അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെല്ലാം 24/7 റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പൊ മെഡിക്കോളിലെ അതൊക്കെ ഉള്ളൂ, പെരിഫറിലുള്ള എല്ലാ ഹോസ്പിറ്റലും ഉണ്ടാവണമെങ്കിൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.
1: ഡിജിറ്റൽ യുഗത്തിന്റെ വരവോടെ മെഡിക്കൽ രംഗം നേരിടുന്ന മറ്റൊരു സങ്കീർണമായ വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റായ ആരോഗ്യ വിവരങ്ങളുടെ പ്രചാരണവും ഇന്റർനെറ്റ് അധിഷ്ഠിത സ്വയം ചികിത്സയും. കൃത്യമായ യോഗ്യതയോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ലാത്ത വ്യാജ ചികിത്സകർ ഇന്റർനെറ്റിനെ ദുരുപയോഗം ചെയ്ത് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരെ അനാവശ്യമായ ഭീതിയും അവിശ്വാസവും ജനങ്ങളിൽ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത് രോഗികൾക്ക് ശരിയായ ആരോഗ്യ വിവരങ്ങൾ നൽകിക്കൊണ്ട് സ്വയം ചികിത്സയുടെ അപകടങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ ഡോക്ടർമാർക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം HOD ഡോക്ടർ അസ്മ റഹീം ആകാശവാണിയോട്.
2: ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ എത്ര വലിയ സാങ്കേതിക വിദ്യ വന്നാലും ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഗൂഗിളോ വാട്സാപ്പോ വഴിയൊന്നും കിട്ടുന്ന വിവരങ്ങളല്ല. അത് ഡോക്ടറും രോഗിയും തമ്മിലുള്ള ആർദ്രതയോടെയുള്ള, വ്യക്തതയോടെയുള്ള ആശയവിനിമയമാണ്. രോഗിയുടെ കണ്ണുകളിലേക്ക് നോക്കി അവരുടെ വിഷമങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ഒരു ഡോക്ടർ തയ്യാറാകുമ്പോൾ തന്നെ പകുതി രോഗവും മാറുമെന്നാണ് പറയാറുള്ളത്. ഈ സാങ്കേതിക വിദ്യ നൽകുന്ന വലിയൊരു വെല്ലുവിളിയാണ് സ്വയം ചികിത്സ അഥവാ സെൽഫ് മെഡിക്കേഷൻ. ഒരു ചെറിയ തലവേദനയോ വയറുവേദനയോ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നേരെ മൊബൈൽ എടുത്തിട്ട് ഗൂഗിളിൽ തിരയും. ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി ആന്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലറുകളോ വാങ്ങിക്കഴിക്കുന്നു. ഇത് എത്രത്തോളം അപകടകരമാണ് എന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്റർനെറ്റിന് വിവരങ്ങൾ നൽകാൻ കഴിയും, എന്നാൽ രോഗനിർണയം നടത്താൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെയും ശരീരം വ്യത്യസ്തമാണ്. ഒരാൾക്ക് ഫലിച്ച മരുന്ന് മറ്റൊരാൾക്ക് മാരകമായേക്കാം. സ്ഥിരമായി പെയിൻ കില്ലറുകൾ വാങ്ങിക്കഴിച്ചാൽ അത് നമ്മുടെ വൃക്കകളെയും കരളിനെയും ഗുരുതരമായി ബാധിക്കും. കുട്ടികൾക്ക് ചെറിയൊരു ജലദോഷമോ തൊണ്ടവേദനയോ വരുമ്പോൾ മുൻപെപ്പോഴോ ഡോക്ടർ എഴുതി തന്ന സിറപ്പിന്റെ ബാക്കി കുപ്പി തപ്പിയെടുത്ത് കൊടുക്കുന്ന അമ്മമാർ നിരവധിയുണ്ട്. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കും. വൈറസ് മൂലമുണ്ടാകുന്ന ജലദോഷത്തിന് ആന്റിബയോട്ടിക് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ലതാനും. ഇങ്ങനെയുള്ള സ്വയം ചികിത്സ വഴി ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുമ്പോൾ ശരീരത്തിൽ ഒരു മരുന്നും ഫലിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ തള്ളിവിടുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ കാലത്ത് വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനും രോഗികൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകാനും ഡോക്ടർമാർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. OPയിൽ എത്തുന്ന രോഗിയോട് മരുന്ന് കുറിച്ച് നൽകുന്നതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഈ മരുന്ന് നൽകുന്നതെന്നും സ്വയം ചികിത്സ നടത്തിയാലുള്ള പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും ലളിതമായി പറഞ്ഞുകൊടുക്കുക. രോഗികൾക്ക് വിവരങ്ങൾക്കായി ആശ്രയിക്കേണ്ട കൃത്യമായ മെഡിക്കൽ വെബ്സൈറ്റുകൾ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാം. ഡോക്ടർമാരുടെ സ്നേഹത്തോടെയുള്ള വാക്കും കൃത്യമായ മാർഗനിർദ്ദേശവുമാണ് ശരിയായ ചികിത്സയുടെ ആദ്യപടി.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നത് കേവലം വാർഷികാചരണങ്ങളിൽ ഒതുങ്ങേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന വ്യവസ്ഥിതിയുടെ അന്തസ്സും കാര്യക്ഷമതയും നിലനിർത്തുന്ന ഭിഷഗ്വര സമൂഹത്തെ ആദരിക്കേണ്ട സന്ദർഭമാണ്. രോഗി ഡോക്ടർ ബന്ധമെന്നത് കേവലം ഒരു ഉപഭോക്തൃ സേവനത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിലും മാനുഷിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒന്നാണ്. സ്വന്തം സുഖസൌകര്യങ്ങൾ പൂർണ്ണമായും ത്യജിച്ച് ആശുപത്രി വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും മനുഷ്യജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാ ഭിഷഗ്വരന്മാരുടെയും അമൂല്യമായ സേവനങ്ങളെ ഈ വേളയിൽ കൃതജ്ഞതയോടെ സ്മരിക്കാം. അവർക്ക് ആത്മവിശ്വാസത്തോടെയും പൂർണ്ണ സുരക്ഷിതത്വത്തോടെയും തങ്ങളുടെ ഉദാത്തമായ കർത്തവ്യം നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. സമൂഹത്തിൽ ഡോക്ടർമാർ നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം കൃഷ്ണ പ്രകൃതി.
3: ആകാശവാണി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള

0: മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം.
1: ആകാശവാണി മഞ്ചേരി എഫ് എം 102.7 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.